പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂലൈ 3 ഹൃദയ ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. 1608 ജൂലൈ 1 ഫ്രഞ്ചുകാർ ക്യുബക് എന്ന നഗരം സ്ഥാപിക്കുന്നു. 1661 ജൂലൈ 3 ചാൾസ് 2 പോർച്ചുഗീസ് രാജകുമാരി കാതറിനെ കല്യാണം കഴിക്കുന്നു. സ്ത്രീധനമായി നൽകുന്നത് എന്താണെന്നറിയുമോ? ബോംബെ പട്ടണമാണ്. എങ്ങനെയുണ്ട്? 1754 ജൂലൈ 3 ജോർജ് വാഷിംഗ്ടൺ ഫ്രഞ്ച് സൈന്യത്തിനു മുന്നിൽ കീഴടങ്ങുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: വില്യം ഹോൾ മൻഹണ്ടിന്റെ വിഖ്യാതമായ ഒരു ചിത്രമുണ്ട്, ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. യേശു ഒരു വീടിന്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്ന പെയിന്റിംഗ് ആണത്. മുള്ളും പാഴ്ചെടികളും വളർന്നു നിൽക്കുന്നതിനാൽ ആ വാതിലിൽ കൂടിയുള്ള പ്രവേശനം ദുർഗമമാണ്. അകത്തുനിന്നും സാക്ഷിയിട്ട് പൂട്ടിയിരിക്കുന്നതിനാൽ ആർക്കും പുറത്തുനിന്നും തുറക്കുവാൻ കഴിയില്ല. വളരെയേറെ അർത്ഥമുള്ള പെയിന്റിംഗ് ആണത്. കാഴ്ചക്കാർക്ക് അവരവരുടെ ചിന്താശേഷിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ചിത്രം. ആ ചിത്രത്തിൽ ഏറെ നേരം നോക്കി നിന്ന ശേഷം ഒരു ബാലൻ അവന്റെ പിതാവിനോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് വീട്ടുകാർ യേശുവിന് വാതിൽ തുറന്നു കൊടുക്കാത്തതെന്ന്. പിതാവ് പറഞ്ഞു, അത് മോനെ, ആ വീട്ടുകാർ അത് കേൾക്കുന്നുണ്ടാവില്ല. കാരണം അവർ ഇരിക്കുന്നത് ഒരുപക്ഷെ നിലവറയ്ക്കുള്ളിലായിരിക്കണം. മകനെ സംതൃപ്തിപ്പെടുത്താനായി പിതാവ് പറഞ്ഞ മറുപടിയാണെങ്കിലും അതിന് വളരെയേറെ അർത്ഥവ്യാപ്തിയുണ്ട്. പുരോഗമനത്തിന്റെ, സ്നേഹത്തിന്റെ, കരുണയുടെ മൃദുലമായ വിരലുകൾ നമ്മുടെ ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്നുണ്ട്. നമ്മളത് കേൾക്കുന്നില്ല എന്ന് മാത്രം. അതെന്തുകൊണ്ടെന്നാൽ അത് അത്രയേറെ മൃദുലമായ ശബ്ദമായിരിക്കുന്നു. അത് കേൾക്കാനാവാത്ത വിധം നമ്മൾ തിരക്കുകളുടെ, സ്വാർത്ഥതയുടെ, ചിന്താഭാരങ്ങളുടെ, വൈകാരിക വിക്ഷോഭങ്ങളുടെ നിലവറയിലിരിക്കുന്നു. എന്തിനെയൊക്കെയോ ഉള്ളിൽ പ്രവേശിപ്പിക്കുവാൻ കഴിയാതെ നമ്മൾ പലതരം നിലവറ മുറികളിൽ കഴിയുന്നു. ചിലർ കടുത്ത നിരാശകളുടെ, മറ്റു ചിലർ കഠിന ദുഃഖത്തിന്റെ നിലവറ മുറികളിലിരിക്കുന്നു. അവർ പ്രകാശത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. ഒന്ന് തല ഉയർത്തി നോക്കുക, ഒരു നിമിഷം ചെവിയോർക്കുക, പ്രകാശം ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്നത് കേൾക്കാം. OV വിജയന്റെ മധുരം ഗായതി എന്ന നോവലിൽ സുകന്യ ആൽമരത്തിന്റെ ശബ്ദം കേൾക്കുന്നതായ ഒരു ഭാഗമുണ്ട്. ഒരു വെളിച്ചം അവളുടെ ഹൃദയ കവാടം കടന്നുപോയതുകൊണ്ടാണ് ആ ശബ്ദം അവൾക്ക് കേൾക്കുവാനായത്. നോക്കൂ, ഈ തിരക്കിൽ, ഇരുട്ടിൽ,

0: സ്വാർത്ഥതയിൽ, ദൗഷ്ട്യത്തിൽ എല്ലാം ചേർന്ന ഈ ലോകത്തിൽ വെളിച്ചമുണ്ട്. നന്മയുടെ മൃദുലമായ വിരലുകൾ ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്നുമുണ്ട്. കേൾക്കാനാകാതെ ഏതോ നിലവറയ്ക്കുള്ളിൽ ഇരുട്ടിലൊതുങ്ങിക്കൂടിയിരിക്കുകയാണോ നമ്മൾ? എങ്കിൽ ദേ നോക്കൂ, ഒന്ന് ശരിക്കും കണ്ണു തുറന്നു നോക്കൂ. ഈ ലോകത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. മറ്റൊന്നും നോക്കാതെ ചെയ്യേണ്ടത് ചെയ്യാനുള്ള കർത്തവ്യബോധമുണ്ടായാൽ മാത്രം മതി. ചെവിയോർക്കുക, നവകാഹളം മുഴങ്ങുന്നുണ്ട്. ഹൃദയകവാടങ്ങൾ തുറക്കുക. നന്മയുടെ വെളിച്ചം അന്ധതയെ അകറ്റി അകത്തേക്ക് കടന്നു വരട്ടെ.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം, ഭയത്തെ കീഴടക്കാം. നമ്മുടെ എല്ലാ മനസ്സിൽ ഒരു ഭയങ്ങളുണ്ടാകും. ചിലർക്ക് ഇരുട്ടിനെ ഭയമാണ്, ചിലർക്ക് പരാജയത്തെ ഭയമാണ്, ചിലർക്ക് ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ ഭയമാണ്. ഈ ഭയങ്ങൾ പലപ്പോഴും നമ്മളെ മുന്നോട്ടു പോകാൻ അനുവദിക്കുന്നില്ല. നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ നമ്മളെ ഭയം തടയുന്നു. നമ്മുടെ മനസ്സിന്റെ ഒരവസ്ഥ മാത്രമാണ് ഭയം. അതൊരു യഥാർത്ഥ പ്രതിഭാസമല്ല. ഭയത്തെ കീഴടക്കാൻ നമ്മൾക്ക് കഴിയണം. ഭയത്തെ കീഴടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരാകും. നമ്മുടെ ജീവിതത്തിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ നമ്മൾക്ക് സാധിക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ചെറിയ പക്ഷിക്കുഞ്ഞുണ്ടായിരുന്നു. അതിന് പറക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിന് ഉയരങ്ങളെ ഭയമായിരുന്നു. അതിന്റെ കൂട്ടത്തിലുള്ള മറ്റു പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നുയരുമ്പോൾ അത് കൂട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. ഒരു ദിവസം അതിന്റെ അമ്മ അതിനോട് പറഞ്ഞു, നീ പറക്കാൻ ശ്രമിക്കണം, നിന്റെ ചിറകുകൾക്ക് നിന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. പക്ഷേ ആ പക്ഷിക്കുഞ്ഞ് ഭയന്ന് പറക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ കാറ്റ് വീശി. ആ കാറ്റിൽ ആ കൂട് താഴേക്ക് വീണു. ആ പക്ഷിക്കുഞ്ഞ് ഒരുപാട് ഭയന്നുപോയി. പക്ഷെ അതിന് ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അത് അതിന്റെ ചിറകുകൾ അടിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പക്ഷിക്കുഞ്ഞിന് മനസ്സിലായി അതിന്റെ ചിറകുകൾക്ക് പറക്കാൻ കഴിവുണ്ടെന്ന്. അത് അതിന്റെ ഭയത്തെ കീഴടക്കി പറന്നുയർന്നു. ഈ കഥയിലെ പക്ഷിക്കുഞ്ഞിനെ പോലെയാണ് നമ്മൾ. നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭയത്തെ കീഴടക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾക്കെങ്ങനെ ഭയത്തെ കീഴടക്കാൻ സാധിക്കും? നിങ്ങളുടെ ഭയം എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ എന്തിനെയാണ് ഭയക്കുന്നതെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. രണ്ട്, ചെറിയ ചുവടുകൾ വയ്ക്കുക. നിങ്ങളുടെ ഭയത്തെ കീഴടക്കാൻ നിങ്ങൾ ചെറിയ ചുവടുകൾ വയ്ക്കുക. നിങ്ങൾക്ക് ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ ഭയമാണെങ്കിൽ ആദ്യം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ സംസാരിക്കാൻ ശ്രമിക്കുക. മൂന്ന്, പോസിറ്റീവായി ചിന്തിക്കുക. ഭയത്തെ കീഴടക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഈ പ്രഭാതത്തിൽ നമ്മൾക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം.

0: നമ്മുടെ ഭയത്തെ കീഴടക്കാൻ നമ്മൾ ശ്രമിക്കാം. ഭയത്തെ കീഴടക്കുമ്പോൾ നമ്മൾക്ക് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. നമ്മുടെ ഈ യാത്രയിൽ ധൈര്യം നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് ഭയത്തെ കീഴടക്കാനുള്ള ധൈര്യം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ഭയത്തെ അതിജീവിക്കാൻ കഴിഞ്ഞ സന്ദർഭങ്ങൾ എന്തൊക്കെയായിരുന്നു? വെറുതെ ആലോചിക്കൂ, ഉത്തരം സന്തോഷം നൽകിയേക്കും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു. ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനാ തകായിച്ചിയുമാണ് പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
1: കഴിഞ്ഞ വർഷം April 22 ജമ്മുകാശ്മീരിലെ പെഹൽഗാമിലും November 10 ഡൽഹിയിലുമുണ്ടായ ഭീകരാക്രമണത്തെയും ഇരു നേതാക്കളും ശക്തമായി അപലപിച്ചു. നിന്ദ്യമായ ഈ പ്രവൃത്തിയുടെ കുറ്റവാളികളെയും സംഘാടകരെയും ധനസഹായം നൽകുന്നവരെയും ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഇന്ത്യയും ജപ്പാനും ആവശ്യപ്പെട്ടു. UN പട്ടികയിൽ ഉൾപ്പെടുത്തിയ എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ യോജിച്ച നടപടികൾ സ്വീകരിക്കണമെന്ന് നരേന്ദ്രമോദിയും സനാ തകായിച്ചിയും ആവശ്യപ്പെട്ടു. ഭീകരരുടെ സുരക്ഷിത താവളങ്ങൾ വേരോടെ പിഴുതെറിയുന്നതിന് ഭീകരർക്ക് ധനസഹായം നൽകുന്ന മാർഗങ്ങളും രാജ്യാന്തര കുറ്റകൃത്യങ്ങളുമായി അവരുടെ ബന്ധവും ഇല്ലാതാക്കണം. അതിർത്തി കടന്ന് ഭീകരർ നടത്തുന്ന നീക്കങ്ങൾ തടയുന്നതിന് ദൃഢനിശ്ചയത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്നും ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സ്ഥിരതയും സമൃദ്ധവുമായ ഇന്തോ പസഫിക് എന്ന ലക്ഷ്യത്തിലേക്ക് സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങൾ തമ്മിലെ സഹകരണം മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് ഇരു പ്രധാനമന്ത്രിമാരും പ്രതിബദ്ധത ആവർത്തിച്ചു. ക്വാഡ് ചട്ടക്കൂടിന് കീഴിലെ സ്ഥിരമായ പുരോഗതിയെ ഇരുവരും സ്വാഗതം ചെയ്തു.
0: പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്നും ഇത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന ജനസാന്ദ്രതയുണ്ടായിട്ടും സംസ്ഥാനത്തിന് മികച്ച വനവിസ്തൃതിയും പച്ചപ്പും നിലനിർത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇടുക്കി ഉൾപ്പെടെ ജില്ലകളിൽ മുൻകാലങ്ങളിൽ വനമെന്ന് തെറ്റായി വിജ്ഞാപനം ചെയ്ത പ്രദേശങ്ങൾ ഒഴിവാക്കുമെന്ന ഉറപ്പ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടെ ഹൈക്കോടതിയിലും മറ്റു കോടതികളിലും സമർപ്പിക്കുന്ന സത്യവാങ്മൂലങ്ങളിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ അതൃപ്തി അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ MSC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ നീക്കം തടയുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുമെന്ന കാര്യം അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ച രേഖ പുറത്തുവന്നിട്ടുണ്ടെന്നും തുറമുഖം ഇവരുടെ സംയുക്ത സംരംഭമായി നടത്തുന്ന നീക്കമാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്ന നടപടി ഉണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വി ഡി സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റ് അദാനി വിലാസം ഗവൺമെന്റായി മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയുടെ താൽപര്യം മുൻനിർത്തി ഷിപ്പിംഗ് വ്യവസായത്തിലെ ഭീമൻ കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്ന നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ ത്വരിതഗതിയിൽ തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് നിന്ന് നിരവധി തീർത്ഥാടകർ പുതിയ പാസ്പോർട്ടിനും പുതുക്കുന്നതിനും അപേക്ഷിച്ച് കാത്തിരിക്കുകയാണെന്നും പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം

0: കാരണത്താൽ അർഹരായ തീർത്ഥാടകർക്ക് ഹജ്ജിന് പോകാൻ അവസരം നഷ്ടപ്പെടുമെന്നും മന്ത്രി കത്തിൽ പറഞ്ഞു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന അനുഭവമാക്കി ഇത്തവണത്തെ ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനും അവസരം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി നിശാഗന്ധിയിൽ പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾ സംഘടിപ്പിക്കാനും തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗീകരിച്ചതും അഫിലിയേറ്റ് ചെയ്തതുമായ സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് അസോസിയേഷനുകളിൽ നിന്ന് വിവരശേഖരണ ചോദ്യാവലി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറിക്ക് കൈമാറി. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെക്കുറിച്ച് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 1% കുറഞ്ഞു. തുടർച്ചയായ 3 ദിവസമാണ് വിപണിയിൽ വിലയിടിവ് രേഖപ്പെടുത്തുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന വി കെ രഘുനാഥ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജനയുഗം പത്രം, മലനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂസെൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. പീച്ചംകോട് വീട്ടിൽ രാവിലെയാണ് പൊതുദർശനം. സംസ്കാരം ഉച്ചകഴിഞ്ഞ് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയും മറ്റു ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുമാണ് പ്രവചിച്ചിരിക്കുന്നത്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കാലിഫോർണിയയിലെ ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിലെ മത്സരത്തിലാണ് സ്പെയിൻ തകർപ്പൻ വിജയം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് ആധിപത്യത്തിന് മുന്നിൽ ഓസ്ട്രിയ നിഷ്പ്രഭമായപ്പോൾ വലയിൽ വീണത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. 36-86 മിനിറ്റുകളിൽ മിഗേൽ ഒയർ സാമ്പലിന്റെ 2 ഗോളുകളും 66 മിനിറ്റിൽ പെഡ്രോ പെറോയുടെ ഗോളുമാണ് സ്പെയിനിന് അനായാസ വിജയം നേടിക്കൊടുത്തത്. ആദ്യ മിനിറ്റിൽ തന്നെ ആസ്ട്രിയൻ ഗോൾ മുഖത്തെ വറപ്പിച്ച സ്പെയിൻ സൂപ്പർ താരം ലെമിനെ യമാൽ വരാനിരിക്കുന്ന ഗോൾ വേട്ടയെക്കുറിച്ച് കൃത്യമായ സൂചന നൽകി. സ്പെയിൻ 22 ഗോൾ ശ്രമങ്ങളും 10 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് മത്സരത്തിൽ പരീക്ഷിച്ചത്. അതേസമയം ഓസ്ട്രിയയ്ക്ക് ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും സ്പെയിൻ പ്രതിരോധം അവസരം നൽകിയില്ല. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സര വിജയികളെ പ്രീ ക്വാർട്ടറിൽ സ്പെയിൻ നേരിടും.
0: ടൊറന്റോയിൽ അല്പം മുമ്പ് സമാപിച്ച മത്സരത്തിൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. രാവിലെ 8:30 വാങ്കോവറിൽ സ്വിറ്റ്സർലാന്റ് അൾജീരിയയുമായി ഏറ്റുമുട്ടും. 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. 2 സെമി ഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ 2 മത്സരങ്ങളടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 മുതൽ 27 വരെയാണ് മത്സരം. വയനാട് കലക്ടറേറ്റിൽ മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ രാവിലെ കായകൽപ്പൻ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജില്ലയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കും. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷിരാമൻ അധ്യക്ഷയാവും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യൂനമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാൻ എത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ, രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികമാരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേളുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തോ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കൊടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളുങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്ത് നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടല് പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ശ്രീകല മേനോൻ രചിച്ച ടാർഗറ്റ് എന്ന കഥ കേൾക്കാം. നഗരവും മനുഷ്യരെ പോലെ ക്ഷീണിച്ചു തുടങ്ങിയ ഒരു രാത്രിയിൽ 7:30 ട്രെയിൻ കിട്ടാൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഓടുന്നതിനിടയിലാണ് ഞാൻ ജുവലിനെ ആദ്യമായി കണ്ടത്. പകുതി ഷട്ടറിട്ട ഒരു ബേക്കറിയിൽ നിന്നും കയ്യിലൊരു പൊതിയുമായി അവൾ എന്നോടൊപ്പം കൂടി. മെട്രോയിലേക്കാണോ? അവൾ കിതച്ചുകൊണ്ട് ചോദിച്ചു. അതെ. എങ്ങോട്ടാ? മട്ടാഞ്ചേരി. മഹാരാജാസിൽ ഇറങ്ങി ബസ്സിൽ പോകണം. ചേച്ചി എങ്ങോട്ടാ? വൈറ്റില. ആ, ഈ മെട്രോ വന്നത് ഒരു സൗകര്യമായല്ലേ, അവളുടെ ആത്മകഥം പോലെ പറഞ്ഞു. ട്രെയിൻ വന്ന് നിന്നപ്പോൾ ഇറങ്ങുന്നവരുടെയും കയറുന്നവരുടെയും ഉന്തിനും തിരക്കിനുമിടയിൽ അവൾ അതിവിദഗ്ധമായി നുഴഞ്ഞു കയറുന്നത് അതിലൊട്ടും വിദഗ്ധയല്ലാത്ത ഞാൻ നിരാശയോടെയും അല്പം അസൂയയോടെയും നോക്കി നിന്നു. ഒരു വിധേന ഉള്ളിലേക്ക് കയറിപ്പറ്റി കമ്പിയിൽ പിടിച്ചു നിന്നപ്പോഴാണ് അവളുടെ ശബ്ദം കേട്ടത്. ചേച്ചി ഇങ്ങോട്ട് വാ, ഇവിടെ സീറ്റുണ്ട്. അവൾ തന്റെ ബാഗ് സൈഡിൽ വെച്ച് എനിക്ക് വേണ്ടി സീറ്റ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആശ്വാസത്തോടെ അവളോട് നന്ദി പറഞ്ഞ് സീറ്റിലമർന്നതും അവൾ ചിരിച്ചു. എന്റെ പേര് ജുവൽ. എന്താ ചേച്ചിയുടെ പേര്? ജുവൽ. പേര് പോലെ തന്നെ സുന്ദരിയായിരുന്നു അവൾ. അവളുടെ വെളുത്ത നിറവും തോളറ്റം വരെ വെട്ടിയിട്ട അല്പം ചെമ്പിച്ച മുടിയും കണ്ടപ്പോൾ മട്ടാഞ്ചേരിയിലെ ഏതെങ്കിലും പുരാതന ജൂത കുടുംബത്തിലെ അംഗമായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. എന്റെ ഊഹം തെറ്റിയില്ല. നഗരത്തിലെ ഒരു ഫിനാൻഷ്യൽ കമ്പനിയിലാണ് ജുവലിന് ജോലി. പപ്പ 4 വർഷമായി നട്ടലിൽ പരിക്ക് പറ്റി കിടപ്പിലാണ് ചേച്ചി. ബസ് ഡ്രൈവറായിരുന്നു. മമ്മി ലേക്ക് ഷോറിൽ നഴ്സായിരുന്നു. ഇപ്പോൾ ശ്വാസംമുട്ടൽ കാരണം പണിക്ക് പോകാറില്ല. എന്റെ താഴെ ഒരനിയനുണ്ട്, ജോയൽ. ഒന്ന് നിർത്തി അവൾ തുടർന്നു. ഇന്നവന്റെ പിറന്നാളാണ്. കേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ അവൻ പിണങ്ങും. ആ ബേക്കറിക്കാരന്റെ തെറി മുഴുവൻ കേട്ടിട്ടാണ് കട തുറപ്പിച്ചത് വാങ്ങിയത്. അവൾ കയ്യിലെ പൊതി തൊട്ട് കാണിച്ചു. ജുവലിനെ ഞാൻ ഇതുവരെ ഈ സമയത്ത് കണ്ടിട്ടില്ലല്ലോ. അവൾ തന്റെ ചെമ്പൻ മുടി ചെവിയുടെ പിന്നിലേക്ക് ഒതുക്കി. മാർച്ച് മാസമല്ലേ ചേച്ചി, എക്സ്ട്രാ ടൈം ജോലി ചെയ്യണം. എന്നാലേ ടാർഗറ്റ് എത്തിക്കാൻ പറ്റൂ. ഇപ്പോൾ തന്നെ ഞാൻ പുറകിലാണ്. മാർച്ച് 30 ടാർഗറ്റ് തികച്ചില്ലെങ്കിൽ പണി പോവും, അവൾ അല്പം നിരാശയോട് പറഞ്ഞു. കുറെ ശ്രമിച്ചിട്ട് കിട്ടിയ പണിയാണ്. കഴിഞ്ഞ 2 വർഷം ഒരുവിധം പിടിച്ചു നിന്നു. ഈ ജോലിയും ഇല്ലാതായാൽ ഒന്നും പറയാതെ ഞാൻ എല്ലാം കേട്ടിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ പലരും ഇതുപോലെ ടാർഗറ്റ് തികയ്ക്കാൻ ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. HR സെക്ഷനിലായതുകൊണ്ട് അത്തരം സമ്മർദ്ദങ്ങൾ എന്നെ ബാധിക്കാറില്ല. മഹാരാജാസ് എത്തിയപ്പോൾ അവൾ എണീറ്റ് യാത്ര പറഞ്ഞു. ശരി ചേച്ചി, ഇറങ്ങട്ടെ, നാളെ കാണാം. ട്രെയിനിന്റെ വീതിയേറിയ വാതിൽ കൂടി അവൾ ഇറങ്ങിപ്പോകുന്നത് നോക്കിയിരുന്നു. വീടെത്തിയപ്പോഴേക്കും 8 മണിയായി. സിറ്റൌട്ടിൽ വിളക്ക് കണ്ടില്ല. ഇരുട്ടത്ത് നിഴലനങ്ങി. ദിവസം തോറും വൈകിയിട്ടാണല്ലോ യജമാനത്തിയുടെ വരവ്. ഇവിടെ മനുഷ്യൻ വിശന്ന് ചാവാറായി. ഒരു വഴക്കിനുള്ള സമയമോ ശേഷിയോ ഇല്ലാത്തതുകൊണ്ട് ഒന്നുമിണ്ടാതെ ഉള്ളിലേക്ക് ചെന്നു. ജുവലിനെ തൽക്കാലം മനസ്സിൽ നിന്നിറക്കിവിട്ട് അടുക്കളയിൽ ചെന്നപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച പാത്രങ്ങളെല്ലാം അതേപടി സിങ്കിൽ കിടക്കുന്നു. ഫ്രിഡ്ജിൽ നിന്ന് ചോറും കറികളും എടുത്ത് കുക്കറിൽ ചൂടാക്കാൻ വെച്ചു. മേല് കഴുകി വന്ന് ചോറും കറിയുമായി അച്ഛൻ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. അച്ഛന്റെ മൂത്രസഞ്ചി മാറ്റി മേലൊക്കെ തുടച്ച് വൃത്തിയാകുമ്പോൾ അച്ഛന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മോൾ ഹോംവർക്ക് ബുക്കുമായി വന്നു. എല്ലാം കഴിഞ്ഞ് അടുക്കള വൃത്തിയാക്കുമ്പോഴാണ് ഓർത്തത് ഗ്യാസ് കഴിയാറായി, പുതിയത് ബുക്ക് ചെയ്തിട്ടില്ല. മോളുടെ ഫീസ് അടയ്ക്കണം. അച്ഛന്റെ മരുന്ന് തീരാറായി. അപ്പോൾ എനിക്ക് ജുവലിനെ വീണ്ടും ഓർമ്മ വന്നു. എനിക്കുമുണ്ടല്ലോ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ടാർഗറ്റുകൾ. പിന്നീടുള്ള ദിവസങ്ങളിൽ പലപ്പോഴും ഞാൻ ജുവലിനെ കണ്ടു. കാണുമ്പോഴൊക്കെ അവൾ വാതോരാതെ സംസാരിച്ചു. ഉള്ളിലെ വിഷമങ്ങളൊക്കെ അവൾ ആരോടൊക്കെയോ സംസാരിച്ച് തീർക്കുകയാണെന്ന് തോന്നും. ഞാൻ ഒരിക്കലും എന്റെ പ്രാരാബ്ദങ്ങൾ അവളോട് പറഞ്ഞില്ല. അവൾ ചോദിച്ചതുമില്ല. എന്റെ ഫോൺ നമ്പർ വാങ്ങി സ്നേഹചിഹ്നത്തോടുകൂടി അവൾ എന്നും രാവിലെ എനിക്ക് ഗുഡ് മോർണിംഗ് അയച്ചു. മാർച്ചിലെ അവസാന ദിവസങ്ങളിൽ ഒരിക്കൽ ഞാൻ അവളെ വീണ്ടും കണ്ടു. അന്നവൾ അധികം സംസാരിച്ചില്ല. അവളുടെ നീണ്ട നിശബ്ദത എന്നെ അസ്വസ്ഥയാക്കാൻ തുടങ്ങിയിരുന്നു. ചേച്ചി, പെട്ടെന്ന് അവൾ എന്റെ കൈപിടിച്ചു. ചേച്ചിക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ ചോദ്യഭാവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു ഡെപ്പോസിറ്റ് എടുക്കാമോ? ടാർഗറ്റ് തികയ്ക്കാൻ 20,000 വേണം, അല്ലെങ്കിൽ അവർ പറഞ്ഞുവിടും. എന്ത് പറയണമെന്നറിയാതെ ഞാൻ അവളുടെ മുഖത്തേക്ക് ദയനീയതയോടെ നോക്കി. എന്റെ മുഖത്തെ ഭാവം കണ്ടിട്ടാവും അവൾ കൈ പതിയെ പിൻവലിച്ചു. സാരമില്ല ചേച്ചി, ചേച്ചിക്കുമുണ്ടല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഞാൻ ഇതുവരെ ചോദിച്ചില്ലെന്ന് മാത്രം. ചേച്ചിയുടെ പരിചയക്കാരിൽ ആർക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഒരു ഡെപ്പോസിറ്റിന്റെ കുറവേ ഉള്ളൂ. ഞാൻ ആരോടെങ്കിലും ചോദിച്ചു നോക്കട്ടെ, അവളുടെ കയ്യിൽ തട്ടി ഞാൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അന്നാണ് ജുവലിനെ ഞാൻ അവസാനമായി കണ്ടത്. അവളുടെ മെസ്സേജുകളും നിലച്ചു. മാർച്ച് 31 ഓഫീസിൽ ടാർഗറ്റ് തികച്ചവരുടെ പാർട്ടി ഉണ്ടായിരുന്നു. ആരോ നീട്ടിയ ബോക്സിൽ നിന്നും ഒരു ജിലേബി എടുക്കുമ്പോൾ എനിക്ക് ജുവലിന്റെ മുഖം വീണ്ടും ഓർമ്മ വന്നു. മെട്രോയിലെ തിരക്കിനിടയിൽ പലപ്പോഴും ഞാൻ അവളുടെ മുഖം തിരഞ്ഞു. ചേച്ചി ഇവിടെ ഇരുന്നോളൂ, ഞാൻ ഇറങ്ങാറായി. ഞാൻ നെഞ്ചിടിപ്പോടെ തിരിഞ്ഞു നോക്കി. ചിരിച്ച മുഖവുമായി മറ്റൊരു പെൺകുട്ടി, ജുവലിനെ പോലെ. പുറകോട്ടോടി മറയുന്ന കറുത്ത നിഴലുകളെ നോക്കി മെട്രോയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്തു, ഒരു നീറ്റിലായി ഉള്ളിൽ അവശേഷിക്കാൻ മാത്രം ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്തിനാണ്?
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്തെ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതേ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരുപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്തു നിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

ആരവവും ബഹളവും ഒക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനി മുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആരു നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി, സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു മൃദുലമായ തെന്നലായി അവിടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പുലരിയുടെ വെളിച്ചം കുളിക്കാനിറങ്ങുന്ന കുളത്തിനപ്പുറം ഒരു പൂന്തോട്ടത്തിലെ അവസാനത്തെ പോരാളിയായി നിലകൊള്ളുന്ന റോസാപുഷ്പം ഓർമ്മയിൽ ഒരിക്കലും വാടാതെ നിൽക്കുന്നു, ഒരു ചുവന്ന കവിത പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയാകർഷകമായ ഒരു കവിത.

0: പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യയെ 1-2 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തക്കീച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ നിരോധിച്ച ഭീകര സംഘടനകൾക്കെതിരെ യോജിച്ച നീക്കങ്ങൾക്കും ഭീകരവാദത്തിനുള്ള സാമ്പത്തിക പിന്തുണ അവസാനിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആസിയാൻ അംഗരാജ്യങ്ങളുമായുള്ള സഹകരണത്തിന്റെ പ്രാധാന്യവും അവർ എടുത്തു പറഞ്ഞു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച 7.7%. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി തിളക്കമാർന്ന ഉദാഹരണങ്ങളുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: और ग्लोबल डिमांड में गिरावट से जूझ रही है. लेकिन जैसे कहा जाता है, व्हेन द गोइंग गेट्स टफ द टफ गेट गोइंग. भारत विश्व की फास्टेस्ट ग्रोइंग मेजर इकोनॉमी है. पिछले फाइनेंशियल ईयर में भारत की जीडीपी ग्रोथ 7.7% रही.
0: രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണ്ണമായും സമ്പർക്കരഹിതവും പേപ്പർരഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300,000 മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി.
1: We have different projects including refineries which are at an advanced stage and over the next 6 months to 2 years they will be implemented. Those taken collectively would bring our refining capacity to about 300 million metric tons per annum. Now this in and of itself is a noteworthy and remarkable figure, but if you see that in the context of what's happening in other parts of the world, it becomes more noteworthy.
0: അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള സയ്ദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പബിത്ര മർഗരീറ്റയും ബീഹാർ ഗവർണർ സയ്ദ് അദാ ഹസ്നൈനും ഇന്ന് ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാരീസിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബി എൻ പി പാരിബാസ് ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ യാൻ ജെറാർഡിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളെയും നിക്ഷേപ അന്തരീക്ഷത്തെയും ബി എൻ പി പാരിബാസ് പ്രശംസിച്ചു. ഫ്ളൈയിംഗ് വെയിൽസിന്റെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ബൌഗണിനുമായും ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. അമർനാഥ് യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബൽതാൽ എന്നീ പാതകളിലൂടെ 57 ദിവസം നീളുന്നതാണ് തീർത്ഥാടന യാത്ര. തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ അനന്ത്നാഗ് ജില്ലയിലെയും ഗന്ദർബൽ ജില്ലയിലെയും ക്യാമ്പുകളിൽ എത്തിച്ചേർന്നു. 4,822 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുള്ളത്. അടുത്ത മാസം 28-ന് അമർനാഥ് യാത്ര സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം.

0: യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനു ശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി N. ശംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ SMITHY M. പള്ളുരുത്തി.
2: ഈ ആഴ്ചയിൽ ഇത് 3-ാം ദിവസമാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിക്കുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 9 ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും സംസ്ഥാനത്ത് വ്യാപകമായ മഴ ലഭിക്കും എന്നാണ് പ്രവചനം.
1: സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. 2-ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യക്കെതിരെ പോർച്ചുഗലിന് വിജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇതിഹാസ താരം ലൂക്ക മോൺഡ്രിഡ്സിന്റെ ക്രൊയേഷ്യയുടെ കിരീട പോരാട്ടം അവസാനിച്ചിരിക്കുന്നു. ആരാധകരുടെ ഹീറോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലുമായി ഏറ്റുമുട്ടി ക്രൊയേഷ്യ പുറത്തേക്ക്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ മുന്നിലെത്തിയെങ്കിലും റൊണാൾഡോ പെനാൾട്ടിയിലൂടെ പോർച്ചുഗലിന് സമനില സമ്മാനിച്ചു. പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളും വിജയം കൈപ്പിടിയിലൊതുക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയതോടെ മത്സരം അത്യന്തം ആവേശഭരിതമായി. ഇഞ്ചുറി ടൈമിൽ റാമോസ് നേടിയ ഗോളിൽ നിർണായക ലീഡ് പിടിച്ച പോർച്ചുഗൽ വിജയം തൊടുമുമ്പ് ക്രൊയേഷ്യ ഗോൾ മടക്കിയെങ്കിലും VAR ഓഫ്സൈഡ് വിധിക്കുകയായിരുന്നു. ആസ്ട്രിയയെ 3 ഗോളിന് തകർത്ത സ്പെയിനാണ് പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ.
1: ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൾജീരിയയെ നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. അടുത്ത മാസം 15 മുതൽ 27 വരെ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക 2 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയുടെ സമയക്രമം BCCI പ്രഖ്യാപിച്ചു. ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 ഭാഗമായാണ് ഈ പരമ്പര. ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും. അതേസമയം ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2-ാം മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ നടക്കും. തായ്ലന്റിൽ വടക്കുകിഴക്കൻ മൂതഹാൻ പ്രവിശ്യയിൽ തീർത്ഥാടന യാത്രയ്ക്കിടെ ഉണ്ടായ അപകടത്തിൽ 9 സന്യാസിമാർ മരിച്ചു. സന്യാസിമാരുടെ കൂട്ടത്തിലേക്ക് 11 വയസ്സുള്ള ഒരു ആൺകുട്ടി പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 27 പേർ കൊല്ലപ്പെട്ടു. 90 പേർക്ക് പരിക്കേറ്റു. വിവിധ സ്ഥലങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ പ്രതിരോധ നടപടിയെന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സിറിയയിലെ ഡമാസ്കസിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനമായ ഹെജാസ് ജില്ലയിലെ ഒരു കഫേയിലാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 22,000 രൂപ നിക്ഷേപിക്കുന്നതിലൂടെ പ്രതിമാസം 20 ലക്ഷത്തിലധികം വരുമാനം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിശദീകരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യയെ 1-1 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകൾ എന്തൊക്കെയായിരിക്കും? നന്നായി ചെയ്തു എന്നതോ നീ തെറ്റിച്ചു എന്നതോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പലപ്പോഴും ആ കുട്ടിയുടെ ഭാവി വ്യക്തിത്വത്തെ വളരെ സ്വാധീനിക്കാറുണ്ട്. ചില വീടുകളിൽ കുട്ടികൾ വളരുന്നത് സുരക്ഷിതത്വത്തിന്റെയും സ്വീകാര്യതയുടെയും അന്തരീക്ഷത്തിലാണ്. അവിടെ തെറ്റുകൾ സംഭവിച്ചാലും കുട്ടിയെ പൂർണ്ണമായും തള്ളിക്കളയില്ല. ഇത് തെറ്റായിപ്പോയി, പക്ഷെ നീ മോശം കുട്ടിയല്ല എന്ന സന്ദേശമാണ് അവർക്ക് ലഭിക്കുന്നത്. എന്നാൽ ചില വീടുകളിൽ കഥ മറ്റൊന്നാണ്. അവിടെ കുട്ടി ചെയ്ത 10 നല്ല കാര്യങ്ങൾ ആരും കാണില്ല, പക്ഷെ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ അതിനെക്കുറിച്ച് ദിവസങ്ങളോളം സംസാരിക്കും. നീ എന്തുകൊണ്ടിങ്ങനെ? നിനക്കൊന്നും ശരിയായി ചെയ്യാൻ പറ്റില്ലേ? മറ്റുള്ള കുട്ടികളെ കണ്ടു പഠിക്ക് തുടങ്ങിയ വാക്കുകൾ ആവർത്തിച്ച് കേൾക്കേണ്ടി വരും. ആ സമയത്ത് ആ കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഏറ്റവും അപകടകരമായ വിശ്വാസം ഇതാണ്: ഞാൻ തെറ്റു ചെയ്താൽ എനിക്ക് സ്നേഹം നഷ്ടപ്പെടും. കുട്ടിക്ക് ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം എന്നിവ മാത്രം മതിയാകില്ല, അതിനേക്കാൾ പ്രധാനമാണ് വൈകാരിക സുരക്ഷിതത്വം. സ്വന്തം വീട്ടിൽ തന്നെ സുരക്ഷിതനാണ് എന്ന് തോന്നുന്ന അനുഭവം. എന്നാൽ നിരന്തര വിമർശനങ്ങൾക്കിടയിൽ വളരുന്ന കുട്ടിക്ക് ആ സുരക്ഷിതത്വം ലഭിക്കാറില്ല. അവർ പതിയെ ഒരു പുതിയ കഴിവ് വികസിപ്പിക്കാൻ തുടങ്ങും. അത് പഠനമോ കായികമോ സംഗീതമോ അല്ല, മറ്റുള്ളവരുടെ മുഖം വായിച്ചെടുക്കാനുള്ള കഴിവാണ്. അച്ഛനിപ്പോൾ ദേഷ്യത്തിലാണോ, അമ്മയുടെ മുഖഭാവം മാറിയോ, ഇപ്പോൾ സംസാരിക്കുന്നത് സുരക്ഷിതമാണോ, ഈ ചോദ്യം അവർ നിരന്തരം സ്വയം ചോദിച്ചുകൊണ്ടിരിക്കും. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഹൈപ്പർ വിജിലൻസ് എന്നാണ് വിളിക്കുന്നത്. സാധാരണ ജാഗ്രതയല്ലത്, എപ്പോഴും എന്തെങ്കിലും അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നലോടെ ജീവിക്കുന്ന അവസ്ഥയാണ്.

ഒരു ചെറിയ ഉദാഹരണം നോക്കാം. 10 വയസ്സുള്ള ഒരു കുട്ടി അബദ്ധത്തിൽ ഒരു ഗ്ലാസ് താഴെ വീഴ്ത്തി പൊട്ടിച്ചു. ചില വീടുകളിൽ മാതാപിതാക്കൾ പറയുക, സാരമില്ല, അടുത്ത തവണ ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ മറ്റു ചില വീടുകളിൽ മണിക്കൂറുകളോളം ശകാരവും അപമാനവും താരതമ്യപ്പെടുത്തലുകളും തുടരും. ആദ്യത്തെ സാഹചര്യത്തിൽ കുട്ടി പഠിക്കുന്നത് തെറ്റുകൾ മനുഷ്യ സഹജമാണ് എന്നാണ്. രണ്ടാമത്തെ സാഹചര്യത്തിൽ കുട്ടി പഠിക്കുന്നത് ഞാൻ തന്നെ ഒരു പ്രശ്നമാണ് എന്ന വിശ്വാസമാണ്. ഈ വ്യത്യാസം വളരെ ചെറുതായി തോന്നിയേക്കാം, പക്ഷെ വർഷങ്ങളോളം ഇത് ആവർത്തിക്കുമ്പോൾ അത് വ്യക്തിത്വത്തിന്റെ ഭാഗമാകുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വളർന്ന പല മുതിർന്നവരും പിന്നീടൊരു വിചിത്രമായ ജീവിതം നയിക്കുന്നത്. സ്വന്തം ആവശ്യങ്ങൾ എന്താണെന്ന് പോലും അവർക്ക് പലപ്പോഴും അറിയില്ല. എന്നാൽ മറ്റുള്ളവർക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്ക് കൃത്യമായി അറിയാം. സുഹൃത്ത് സഹായം ചോദിച്ചാൽ അവർക്ക് ഇല്ല പറയാൻ കഴിയില്ല. ഓഫീസിൽ അധിക ജോലി നൽകിയാൽ അതും ഏറ്റെടുക്കും. കുടുംബത്തിലെല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ ഓടി നടക്കും. പക്ഷെ രാത്രി കിടക്കുമ്പോൾ അവർ ക്ഷീണിച്ച് തളർന്നിരിക്കും. പലരും ഇതിനെ ഒരു നല്ല സ്വഭാവമായി കാണും. എന്നാൽ പലപ്പോഴും ഇത് ദയയല്ല, അതിജീവനത്തിനായി കുട്ടിക്കാലത്ത് പഠിച്ച ഒരു പ്രതിരോധ തന്ത്രമാണ്. ട്രോമ ഗവേഷകർ ഇതിനെ ചിലപ്പോൾ ഫോൺ റെസ്പോൺസ് അല്ലെങ്കിൽ പീപ്പിൾ പ്ലീസിംഗ് എന്ന രീതിയിൽ വിശദീകരിക്കുന്നു. അപകടകരമായ സാഹചര്യങ്ങളിൽ വഴക്കിടാനോ ഓടിപ്പോകാനോ കഴിയാത്ത കുട്ടി മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് സുരക്ഷിതനാകാൻ ശ്രമിക്കുന്ന രീതിയാണിത്. അതിനാലാണ് ചില ആളുകൾക്ക് ഒരു സാധാരണ ഇല്ല പറയാൻ പോലും ശരീരത്തിൽ ഉത്കണ്ഠ അനുഭവപ്പെടുന്നത്. തൊണ്ടവരളും നെഞ്ചിടിപ്പ് കൂടും, മറ്റേയാൾ നിരാശപ്പെടുമോ എന്ന ഭയം പിടികൂടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഇത്തരത്തിൽ വളർന്നവർ പലപ്പോഴും സ്വയം വിലയിരുത്തുന്നതിലും വളരെ കർക്കശരായിരിക്കും. ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ പോലും അവർ സ്വയം ശിക്ഷിക്കാൻ തുടങ്ങും. ഓഫീസിൽ ഒരു ഇമെയിലിൽ തെറ്റുണ്ടായാൽ മറ്റൊരാൾ അത് തിരുത്തി മുന്നോട്ട് പോകും. എന്നാൽ ഇത്തരക്കാർക്ക് അത് ദിവസങ്ങളോളം മനസ്സിൽ കിടക്കും. ഞാൻ എത്ര മണ്ടനാണ്, എനിക്കൊന്നും ശരിയായി ചെയ്യാൻ കഴിയില്ല എന്ന ചിന്തകൾ അവരെ വേട്ടയാടും. മനഃശാസ്ത്രത്തിൽ ഇതിനെ സെൽഫ് ക്രിട്ടിസിസം അഥവാ അമിത സ്വയം വിമർശനം എന്ന് വിളിക്കുന്നു. ബാല്യകാല അനുഭവങ്ങളും സുരക്ഷിതമല്ലാത്ത ബന്ധരീതികളും ഇത്തരം സ്വയം വിമർശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി നിരവധി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു നല്ല വാർത്തയുണ്ട്, ബാല്യകാല അനുഭവങ്ങൾ നമ്മെ സ്വാധീനിക്കും, പക്ഷെ അവ നമ്മുടെ ഭാവിയെ ശാശ്വതമായി നിർണയിക്കണമെന്നില്ല. സുഖപ്രാപ്തിയുടെ യാത്ര ആരംഭിക്കുന്നത് ഒരു തിരിച്ചറിവിൽ നിന്നാണ്. പ്രശ്നം എന്റെ മൂല്യത്തിനായിരുന്നില്ല, എന്റെ മൂല്യത്തെ സംശയിക്കാൻ എന്നെ പഠിപ്പിച്ച അന്തരീക്ഷത്തിലായിരുന്നു പ്രശ്നം. ഈ തിരിച്ചറിവ് വളരെ ശക്തമാണ്. കാരണം പലരും ജീവിതകാലം മുഴുവൻ സ്വയം ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ശരിയാക്കേണ്ടത് അവരുടെ സ്വഭാവമല്ല, മറിച്ച് സ്വയം കാണുന്ന രീതിയാണ്. അതിന് സഹായിക്കുന്ന ഒരു പ്രധാന കഴിവാണ് സെൽഫ് കമ്പാഷൻ അഥവാ സ്വയം കരുണ. നമ്മളൊരു സുഹൃത്തിനോട് സംസാരിക്കുന്ന അതേ ദയയോടെ ഒരിക്കലെങ്കിലും സ്വയം സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സുഹൃത്തൊരു തെറ്റ് ചെയ്താൽ നമ്മൾ പറയുക, സാരമില്ല, എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും എന്നായിരിക്കും. എന്നാൽ അതേ തെറ്റ് നമ്മൾ ചെയ്താൽ നീ ഒരു പരാജയമാണ് എന്ന് സ്വയം വിധി പറയും. ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുന്നിടത്താണ് രോഗശാന്തി ആരംഭിക്കുന്നത്.

ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് സ്വയം കരുണ വളർത്തിയെടുക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ വൈകാരിക സ്ഥിരതയും കുറഞ്ഞ സ്വയം വിമർശനവും മികച്ച മാനസിക ആരോഗ്യവുമാണ് ഉള്ളത് എന്നാണ്. അതോടൊപ്പം നമ്മളെ നമ്മളായി അംഗീകരിക്കുന്ന ആളുകളെ ജീവിതത്തിൽ കണ്ടെത്തുന്നതും വളരെ പ്രധാനമാണ്. നമ്മൾ എപ്പോഴും ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രം സ്നേഹിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ തെറ്റുകളോടെയും അപൂർണതകളോടെയും നമ്മെ സ്വീകരിക്കുന്ന ആളുകളുമുണ്ട്.

രണ്ടാമത്തെ വിഭാഗം ആളുകളോടൊപ്പമാണ് യഥാർത്ഥ രോഗശാന്തി സംഭവിക്കുന്നത്. ഒരിക്കൽ മറ്റുള്ളവരുടെ അംഗീകാരം നേടാൻ വേണ്ടി സ്വന്തം വ്യക്തിത്വം മറച്ചു വച്ചിരുന്ന ഒരാൾ പിന്നീട് തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പഠിക്കുന്നു, ഇല്ല എന്ന് പറയാൻ പഠിക്കുന്നു, സ്വന്തം ആവശ്യങ്ങൾക്ക് വില നൽകാൻ പഠിക്കുന്നു. അതാണ് യഥാർത്ഥ വളർച്ച. മാനസിക പക്വത എന്നത് എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള കഴിവല്ല. സ്വന്തം സത്യസന്ധമായ വ്യക്തിത്വം നഷ്ടപ്പെടുത്താതെ മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുള്ള കഴിവാണ്. ഒരു കാലത്ത് ഓരോ മുഖഭാവവും വായിച്ച് ജീവിക്കാൻ നിർബന്ധിതനായിരുന്ന ആ കുട്ടി ഒടുവിൽ ഒരു ദിവസം ഒരു വലിയ സത്യം തിരിച്ചറിയുന്നു. നല്ല മനുഷ്യർ നമ്മെ സ്നേഹിക്കുന്നത് നമ്മൾ പൂർണരായതുകൊണ്ടല്ല, നമ്മൾ നമ്മളായതുകൊണ്ടാണ്. ആ തിരിച്ചറിവുണ്ടാകുന്ന നിമിഷം മുതൽ ഭയത്താൽ ചുരുങ്ങിക്കൂടിയിരുന്ന ജീവിതം പതിയെ വികസിക്കാൻ തുടങ്ങുന്നു. ഒരിക്കൽ ചെറിയൊരു മുറിയിൽ അടച്ചിട്ടതുപോലെ തോന്നിയ ലോകം പിന്നീട് വിശാലമായ ആകാശമായി മാറുന്നു. ഒരുപക്ഷെ മാനസിക വളർച്ചയുടെ ഏറ്റവും മനോഹരമായ നിർവചനം അതായിരിക്കാം. മറ്റുള്ളവർക്കു വേണ്ടി നിരന്തരം സ്വയം ചെറുതാക്കാൻ പഠിച്ചിരുന്ന ഉള്ളിലെ ആ കുട്ടി ഒടുവിൽ താൻ അർഹിക്കുന്ന സ്വാതന്ത്ര്യവും വിശാലതയും കണ്ടെത്തുന്ന നിമിഷം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വീണ്ടും കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ, കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ എന്നും കേൾക്കാറുള്ള ചില ചോദ്യങ്ങളുണ്ട്. കുട്ടികളുടെ യൂണിഫോം എവിടെയാണ്? ഇന്ന് കാർക്ക് എന്തു വേണം? കറണ്ട് ബില്ല് അടച്ചോ? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് അത് കേവലം ഒരു സംശയമാകാം. എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകേണ്ടി വരുന്ന, വീടിന്റെ ഓരോ സ്പന്ദനവും ഓർത്തു വെക്കേണ്ടി വരുന്ന ആ വ്യക്തിയുടെ മനസ്സിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പല ദാമ്പത്യങ്ങളിലും പങ്കാളികൾ പറയാറുള്ള ഒരു പരാതിയുണ്ട്. ഞാൻ രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെടുകയാണ്, എന്നിട്ട് എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല, വല്ലാതെ സ്ട്രെസ് അനുഭവപ്പെടുന്നു എന്ന്. സത്യത്തിൽ ഇവിടെ പ്രശ്നം ജോലി കൂടുതലല്ല, മറിച്ച് ആ ജോലികളെല്ലാം ഒരാൾ മാത്രം ഓർത്തു വെക്കേണ്ടി വരുന്നതാണ്. ഇതിനെയാണ് ശാസ്ത്രം മെന്റൽ ലോഡ് എന്ന് വിളിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ പങ്കാളി സഹായിക്കുന്നുണ്ടാകാം, പക്ഷേ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് നിർദ്ദേശിക്കേണ്ടി വരുന്നത് ഒരാൾ മാത്രമാകുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് പുകയുന്ന ഒരു യന്ത്രം പോലെയാകും. ഈ മാനസിക ഭാരം പങ്കിടാത്തതാണ് പലപ്പോഴും ദാമ്പത്യത്തിലെ തർക്കങ്ങൾക്കും മടുപ്പിനും പ്രധാന കാരണമാകുന്നത്. ഒരു കുടുംബം എന്നത് ഒരു ടീമാണ്. അവിടെ ഒരാൾ മാത്രം പ്ലാൻ ചെയ്യുകയും മറ്റേയാൾ ഒരു സഹായിയെപ്പോലെ മാത്രം നിൽക്കുകയും ചെയ്യുമ്പോൾ അവിടെ അസമത്വം ഉടലെടുക്കുന്നു. താൻ ശ്രദ്ധിക്കപ്പെടുന്നില്ലെന്നും തന്റെ അധ്വാനത്തിന് വിലയില്ലെന്നും ഒരാൾക്ക് തോന്നിത്തുടങ്ങുന്നിടത്ത് സ്നേഹത്തിന് പകരം നീരസം വളരുന്നു. ഗവേഷണങ്ങൾ പറയുന്നത് ഒരു പങ്കാളി വിശ്രമിക്കുമ്പോൾ മറ്റേയാൾ വീടിന്റെ കാര്യങ്ങൾ ഓർത്തോർത്ത് ടെൻഷൻ അടിക്കുന്നത് ദാമ്പത്യത്തിലെ വിശ്വാസത്തെയും സന്തോഷത്തെയും സാവധാനമില്ലാതാക്കും എന്നാണ്. പറഞ്ഞാൽ ഞാൻ ചെയ്തേനെ എന്ന മറുപടി പലപ്പോഴും ഒരു പരിഹാരമല്ല. പറയാതെ തന്നെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അവിടെ യഥാർത്ഥ പങ്കാളിത്തമുണ്ടാകുന്നത്. ജോലികൾ പങ്കിടുമ്പോൾ അത് കേവലം ശാരീരികമായ ഒന്നല്ല, മറിച്ച് നിന്റെ ഭാരം എന്റേതുകൂടിയാണ് എന്ന സ്നേഹപ്രകടനമാണ്. അടുക്കളയിലെ ജോലി മുതൽ കുട്ടികളുടെ പഠനം വരെയും വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ മുതൽ അതിഥികളെ സ്വീകരിക്കുന്നതുവരെയും രണ്ടുപേരും ഒരേപോലെ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ വീട് ഒരു സ്വർഗമായി മാറുന്നു. അപ്പോൾ നമുക്കെങ്ങനെ ഈ സാഹചര്യം മാറ്റിയെടുക്കാം? അതിന് വലിയ വിപ്ലവങ്ങളൊന്നും ആവശ്യമില്ല, ലളിതമായ ചില തീരുമാനങ്ങൾ മതിയാകും. ആഴ്ചയിലൊരിക്കലെങ്കിലും സമാധാനമായി ഇരുന്ന് പരസ്പരം സംസാരിക്കുക. ആരൊക്കെ എന്തൊക്കെ ഭാരങ്ങളാണ് ചുമക്കുന്നതെന്ന് പരസ്പരം ചോദിച്ചറിയുക. ഒരാൾക്ക് ഭാരം കൂടുമ്പോൾ മറ്റേയാൾ അത് ഏറ്റെടുക്കുക. ഞാൻ എന്ത് സഹായിക്കണമെന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് സിങ്കിലിരിക്കുന്ന പാത്രങ്ങൾ കഴുകാനുണ്ടെന്ന് കണ്ട് അത് സ്വയം ചെയ്യുക എന്നതാണ്. അല്ലെങ്കിൽ കുട്ടികളുടെ ബാഗ് ഒരുക്കി വയ്ക്കുക. ഇത്തരം ചെറിയ കാര്യങ്ങൾ പങ്കാളിയുടെ മനസ്സിൽ വലിയ ആശ്വാസം നൽകും. പങ്കാളി ചെയ്യുന്ന കാര്യങ്ങളെ നിസ്സാരമായി കാണരുത്. ഇതൊക്കെ നിന്റെ കടമയല്ലേ എന്ന ചിന്ത ഒഴിവാക്കി ഒരു നന്ദിയെങ്കിലും പറയാൻ ശീലിക്കുക. ചില ദിവസങ്ങളിൽ ഉത്തരവാദിത്വങ്ങൾ പരസ്പരം വച്ചുമാറാം. അടുക്കളയിലെ കാര്യങ്ങൾ ഒരാൾ നോക്കുമ്പോൾ മറ്റേയാൾ പുറത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഇത് പരസ്പരം മനസ്സിലാക്കാൻ സഹായിക്കും. നമ്മുടെ ലക്ഷ്യം ഒരു പെർഫെക്റ്റ് വീടല്ല, മറിച്ച് സമാധാനമുള്ള ഒരു വീടാണ്. അവിടെ ജോലികൾ പാതിയാകുമ്പോൾ സ്നേഹം ഇരട്ടിയാകുന്നു. പരസ്പരം കാണുന്ന, പരസ്പരം വിലമതിക്കുന്ന രണ്ട് വ്യക്തികൾ ചേരുമ്പോഴാണ് ദാമ്പത്യം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. ജീവിക്കാനുള്ള തത്രപ്പാടിനിടയിൽ ജീവിതം പങ്കിടാൻ മറന്നുപോകരുത്. കൂടെയുള്ള ആൾക്ക് ഒരു ചെറിയ താങ്ങായി മാറാൻ ഇന്ന് തന്നെ നമുക്ക് ശ്രമിക്കാം. കാരണം പങ്കിടുമ്പോൾ ഭാരങ്ങൾ പകുതിയാകുന്നു, സന്തോഷങ്ങൾ ഇരട്ടിയാകുന്നു.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കില്ലെന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞു ചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോകുന്ന പതലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായി റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം.

പിച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിന് മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണ ഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തൻ ഉഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.

0: ഹരഹര. നമ്മള് അധോലോക നായകനാണോ?
1: അധോലോക നായകന
0: ആമാ എന്ന് ചിലരൊക്കെ പറയണ കേട്ടു.
1: ആ പറയണവര് പറഞ്ഞോട്ടെ.
0: ഉവ്വ, അല്ലാണ്ട് കുമാരനെ തകർക്കാൻ പറ്റിയ ഒരാള് വേറെ ആരാ ഉള്ളത്?
1: അതിവിടെ ആമ്പിള്ളേരല്ലാഞ്ഞിട്ട് നമ്മളാരാണാവോ?
0: ഹരഹരോ ഹരഹര. നമ്മെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലേ ഞാൻ സ്വാമി വേലായി ദാമോദരന്റെ മാതുല്ലാഹു.
1: ഓ അത് ശരി, വേലായുധ സ്വാമികൾ വേലിച്ചാമി എന്ന് വിളിക്കും. ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി, ഇപ്പൊ കാവ്യ ഉടുത്ത് തെണ്ടലാണ് ജോലി.
0: അതെങ്ങനെ അറിഞ്ഞു?
1: ഞാൻ വന്നിട്ട് മൂന്നാല് ദിവസമായില്ലേ.
0: അത് ഞാൻ അറിഞ്ഞു. എവിടെയാ താമസം?
1: ഞാനിപ്പോ സ്വാമി വേലായുധയെ പോലെയാണ്, ലോകമേ തറവാട്. എവിടെ വേണമെങ്കിലും തങ്ങാം, ഇവിടെ വേണമെങ്കിൽ ഇവിടെ. രാത്രി ആകാശവും നക്ഷത്രവും ഒക്കെ നോക്കി കിടക്കും.
2: ഇനി അത് ശരിയല്ല. കുമാരനാണ് ആള്, നാഗമാണ് നാഗം. വകയുള്ളവനാ, സൂക്ഷിക്കണം.
1: വരുന്നിടത്ത് വെച്ച് കാണാം. ഏതായാലും അഞ്ചെട്ട് ദിവസം ഇവിടെ തങ്ങിയേ പറ്റൂ.
2: അത് കഴിഞ്ഞാ അധോലോകത്തേക്ക് തിരിച്ചു പോകും.
1: ഏത് ലോകത്തേക്ക് പോണെന്ന് തീരുമാനിച്ചിട്ടില്ല.
2: അതെന്താ?
1: അതങ്ങനാണ്.
2: അതുവരെ തങ്ങാൻ ഒരിടം ശരിയാക്കാം. വാട കൃത്യമായിട്ട് കൊടുത്താ മതി.
1: കൊടുക്കാം. എവിടാണ്?
2: നമ്മുടെ ആശ്രമം തന്നെ.
1: ബുദ്ധിമുട്ടാവില്ലേ?
2: ഒരു ബുദ്ധിമുട്ടും ഇല്ല. വാട കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ എന്താണ് ഒരു ബുദ്ധിമുട്ട്?
0: മത്സ്യകുർമ്മ പരാഹസ്ഥ നരസിംഹസ്ഥ വാമന.
3: കാവിലെ പൂരത്തിന് ഇത്തിരി ചാന്തം പൊട്ടോ ഒക്കെ മേടിക്കണം.
4: ഭാനു കേക്കണ്ട, നല്ലത് കിട്ടും അവളുടെ.
3: അവക്ക് അതൊന്നും ഇഷ്ടമല്ല വെച്ചിട്ട് പെൺകുട്ടികളായ ഉടുത്തൊരുങ്ങി നിക്കണ. എന്നാലേ പെണ്ണ് ചോദിച്ച ആരെങ്കിലും വരൂ.
4: ആ പോത്തിന് അത് വല്ലതും അറിയോ? ഓ ഉടുത്തൊരുങ്ങി പൂവും ചൂടി ചുണ്ടത്ത് ചായം തേച്ച് നിക്ക്, വരും ഇഷ്ടം പോലെ ആൾക്കാർ.

0: ഒരിക്കൽ സുന്ദരി കൊല ചമഞ്ഞേന്റെ സമ്മാനം ദാ ഒക്കെ തിരിക്കുന്നു. നാടി അതിന് കൊടുക്ക്, അല്ലെങ്കിൽ തന്നെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് ചില ചെന്നായിക്കള്. എന്നാ തിന്നോ.
1: നിനക്ക് എന്താ ഇന്ന് ചൊറഞ്ഞ് ചൊറഞ്ഞ്? ആ കുമാരൻ പിന്നെയും വല്ലതും പറഞ്ഞോടി.
0: കുമാരനല്ല, എന്റെ പൊന്നാരേട്ട അനിയത്തിമാർക്ക് കൂട്ടിനൊരാളെ അയച്ചിണ്ടല്ലോ, വിശ്വനാഥൻ.
1: ഏ, അവനെ കണ്ടോടി?
0: അയാള് കോറി ചെന്ന് ആ കുമാരനെ തല്ലി പഞ്ചറാക്കിന്ന്.
1: നന്നായി പോയി, തല്ലി കൊല്ലണോ?
0: അയ്യാടാ എന്താ സന്തോഷം.
2: ചോദിക്കാനും പറയാനും നമുക്കൊരാളുണ്ടെന്ന് അറിയണത് നല്ലതല്ലേ?
0: ഓ, മുത്തശ്ശനും അതന്നെ പറയണേ.
2: കൊറയൊക്കെ നിന്റെ തോന്നലാ, നീ ഓരോന്ന് ആലോചിച്ച് പെരുപ്പിക്കുക. ഇത് അന്വേഷിക്കാനാ നാട്ടുകാർക്ക് നേരം.
0: എനിക്ക് ഭ്രാന്ത, ഇനിയിപ്പോ മുത്തശ്ശനും കൂടി അത് പറഞ്ഞോ.
3: അല്ല, ഈ കുമാരന് കൊടുത്തതും ദാമു പറഞ്ഞു വിട്ടതാ.
4: അങ്ങനെ പ്രത്യേകം ഒന്നും പറഞ്ഞു വിട്ടിട്ടില്ല. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യണം അയാളുടെ സ്ഥാനത്ത് നിന്ന്.
3: എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നു?
4: എന്താ ചോദിക്കാൻ?
3: അല്ല, ഞങ്ങള് കുടുംബക്കാരാണെങ്കിലും ഞങ്ങൾ തമ്മിൽ അത്ര സുഖത്തിലല്ല. എന്ന് വെച്ചാൽ ഞാനും ആ പെണ്ണില്ലേ, ആ കാന്താരി മുളക്, എന്റെ അനന്തരവിള പെങ്ങട മോള്, പറഞ്ഞിട്ടെന്താ കാര്യം? ഈശ്വരവിശ്വാസം തീരില്ല, അല്ലെങ്കിൽ സന്യാസിയായ എന്നോട് കൊല്ലപ്പണി ചെയ്യാൻ അവളോടൊപ്പം ഞാൻ ഇരിക്കാൻ പറയൂ? പൂവും ചന്ദനം എടുക്കേണ്ട കൈയോണ്ട് ചുറ്റിക പിടിക്കാൻ പറഞ്ഞാല് അജ്ഞാനി. ഞാൻ പിന്നെ ക്ഷമിച്ചു, പാവാണ്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ മറ്റവനെ വിളിക്കും. ആരെയാ? ദേ, ആ തറയിലിരിക്കണോ ചാത്തൻ.
4: അതാണോ ചാത്തൻ?
3: അതെ, വിളിക്കട്ടെ.
4: വേണ്ട.
3: വിളിക്കണോ?
4: വേണ്ട വേണ്ട,
3: പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ. മൂപ്പഴി വന്നാ പിന്നെ നമുക്ക് എന്ത് ജയിക്കാലോ? മുണ്ടും തുണിയും കഴുകും, പെരെ മുറ്റടിച്ചു വാരും, കഞ്ഞി വെക്കും, അരയ്ക്കും, കൂട്ടാൻ വെക്കും. ഞാൻ മൂപ്പനെ കൊണ്ടല്ലേ ഇതെല്ലാം ഇവിടെ ചെയ്യിക്കണേ.
4: അതാണ് ഈ വീട് ഇത്ര ഭംഗിയായിരിക്കുന്നത് അല്ലേ?
3: അതെ അതെ.
4: എനിക്ക് കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിച്ചുകൂടെ?
3: കളിയാക്കാനോ? കളിയാക്കണ്ട, കളി പഠിക്കും. കണ്ണീരണിന്തത് എന്നെ എന്നെ എന്നെ കാവിയുടുത്തത് എന്നെ
0: മോനെ
3: അവയാറ് വരണ്ട്.
4: മുത്തശ്ശി പതുക്കെ.
1: നീ എവിടെയായിരുന്നു? മുത്തശ്ശി ആരോടൊക്കെ ചോദിച്ചു, എവിടൊക്കെ അന്വേഷിച്ചു?
4: ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശി.
1: എന്നിട്ട് എന്നെ ഒന്നൊന്ന് കണ്ടില്ലല്ലോ. ദാമു, ദാമു സ്വപ്നത്തിൽ എന്നെ എന്നോട് പറഞ്ഞു, മുത്തശ്ശി നല്ലോണം നോക്കണം അവനെ എന്നെ പോലെയെന്ന്. അവനറിയുന്നുണ്ടോ കുടുംബത്ത് വന്നപ്പോ ആട്ടി പായിച്ചു എന്ന്?
4: സാരമില്ല മുത്തശ്ശി,
3: അതിന് അമ്മ എന്തിനാ വിഷമിക്കണേ? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. ഇതും
1: അതിന് പണവും മേടിച്ചിട്ടുണ്ടാവും നീ. എന്നെ എനിക്ക് അറിയാൻ പാടില്ലേ, എന്റെ വയറ്റിൽ കുരുത്തതാ, ഒരു കഷ്ണം പോകല. ഏ
5: നമസ്തേ മലയാളം.
6: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്ര വസന്തം, കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴുകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

സംതൃപ്തി എന്നത് ഒരു മാനസികാവസ്ഥയാണ്. അതുണ്ടാക്കുന്ന അനുഭൂതി നിസ്സാരമല്ല. ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവണം. അല്ലാത്ത പക്ഷം അത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നും. എന്തു നല്ല കാര്യം ചെയ്യുമ്പോഴും സംതൃപ്തി അനുഭവിക്കാൻ മനുഷ്യന് കഴിയണം. ഏറ്റവും കൂടുതൽ സംതൃപ്തി എപ്പോഴാണ് അനുഭവിക്കുക എന്ന് ചോദിച്ചാൽ, വിലക്കുകളേതുമില്ലാത്ത സ്വാതന്ത്ര്യത്തോടുകൂടിയ ആനന്ദം അനുഭവിക്കുമ്പോഴാണെന്ന് പറയേണ്ടതായി വരും. സിറോട്ടോണിൻ എന്ന രാസപദാർത്ഥമാണ് മനുഷ്യന് ഏത് കാര്യത്തിലും സംതൃപ്തി ഉണ്ടാക്കി തരുന്നത്. ആ രാസപദാർത്ഥത്തിനുണ്ടാവുന്ന വ്യത്യാസം സംതൃപ്തിയുടെ കാര്യത്തിൽ കുറവുണ്ടാക്കി എന്ന് വരും. ചെയ്യുന്ന ജോലിയിൽ, ഉറക്കത്തിൽ, ഭക്ഷണത്തിൽ, ലൈംഗികതയിലൊക്കെ മനുഷ്യന് സംതൃപ്തി കിട്ടണം. അങ്ങനെ വരുമ്പോഴേ ജീവിതം പൂർണവും സാർത്ഥകവുമാവൂ എന്ന് മറന്നുപോകരുത്. ഒരു കാലഘട്ടത്തിൽ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഉത്സാഹപൂർവം പടർന്നു പന്തലിച്ചിരുന്ന ഒന്നാണ് സ്കൌട്ട് പ്രസ്ഥാനം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി ഇതെന്നും നിലനിൽക്കുന്നു. സ്കൌട്ടുകളുടെ ഒരു പ്രധാന നിയോഗം ഇതാണ്: ഡു എ ഗുഡ് ടേൺ ഡെയിലി. അതായത്, ഓരോ ദിവസവും ഒരു നല്ല കാര്യം ചെയ്യുക. ദിനാന്ത്യത്തിൽ ഒരു ബോയ് സ്കൌട്ട് അല്ലെങ്കിൽ ഒരു ഗേൾ ഗൈഡ് സ്വയം ചോദിക്കുന്ന ചിന്ത ഇതാണ്: ഇന്ന് ഞാൻ ഏത് നല്ല കാര്യമാണ് ചെയ്തത്? ഒരാൾ ചോദിക്കുന്നു എന്ന് കരുതൂ, നല്ല കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി പറയാനാവുക? ഈ ലോകത്ത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്? റോഡിൽ കിടക്കുന്ന ചപ്പുചവറുകൾ എടുത്തു മാറ്റുന്നത് നല്ല കാര്യം. വയോജനങ്ങളെ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിക്കുന്നതും നല്ല കാര്യം. ഒരു യാചകനെയെങ്കിലും പുനരധിവസിപ്പിക്കുന്നത് വളരെ നല്ല കാര്യം. സഹോദരന്റെ മുഖത്തു നോക്കി ചിരിക്കുന്നത് നല്ല കാര്യം. രണ്ടുപേർ തമ്മിലുള്ള വഴക്കിലോ തർക്കത്തിലോ ഇടപെട്ട് തീർപ്പുണ്ടാക്കുക എന്നതും വളരെ നല്ല കാര്യം. അങ്ങനെ എത്ര നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്! അതിലൂടെ സംതൃപ്തി നേടിയെടുക്കാനുണ്ട്. പണം കിട്ടുന്നത് മാത്രമാണ് സംതൃപ്തി എന്ന് കരുതരുത്. സംതൃപ്തമായ ജീവിതം നയിക്കാൻ പണം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണെന്നും മറന്നുപോകരുത്.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു, വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് കരിന്തണ്ടനെ കുറിച്ച് കേൾക്കാം. പ്രകൃതിയുടെ പച്ചപ്പും കോടമഞ്ഞിന്റെ കുളിരും ചരിത്രത്തിന്റെ ആഴങ്ങളുമുള്ള വയനാടിന്റെ മണ്ണ്, വയനാടിനെ പുറം ലോകവുമായി ബന്ധിപ്പിച്ച വയനാടൻ ചുരത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിയ ഒരു മനുഷ്യനുണ്ട്. വയനാട്ടിലെ ആദിവാസി ഗോത്രത്തലവനായിരുന്ന കരിന്തണ്ടൻ. ചുരത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ആ ധീരന്റെ കഥയാണ് ചരിത്രത്തിൽ അധികം രേഖപ്പെടുത്താതെ പോയ കഥ. വയനാടിന്റെ ചരിത്രം വയനാട്ടിലെ ആദിവാസി ജനതയുടെ ചരിത്രം കൂടിയാണ്. ആദിവാസി സമൂഹങ്ങൾ തലമുറകളായി കാടിനെ അറിഞ്ഞും കാടിനെ സംരക്ഷിച്ചും ജീവിച്ചു. കരിന്തണ്ടൻ വയനാടൻ കാടുകളെക്കുറിച്ച് ആഴത്തിൽ അറിവുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. കാടിന്റെ ഓരോ തുടിപ്പും വഴികളും അദ്ദേഹത്തിന് മനഃപാഠമായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ വയനാട്ടിൽ ആധിപത്യമുറപ്പിച്ച സമയത്താണ് കരിന്തണ്ടന്റെ ജീവിതത്തിലെ പ്രധാന സംഭവം നടക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് അവരുടെ വാണിജ്യ ആവശ്യങ്ങൾക്കായി വയനാട്ടിലേക്ക് എളുപ്പത്തിലെത്താനുള്ള ഒരു വഴി ആവശ്യമായിരുന്നു. നിലമ്പൂർ, കോഴിക്കോട്, മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളുമായി വയനാടിനെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു പാത. അവർ ധാരാളം പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും കുന്നുകളും കാടും നിറഞ്ഞ ഭൂപ്രകൃതി കാരണം അവർക്കത് സാധിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് അവർ കരിന്തണ്ടന്റെ സഹായം തേടിയത്. ഒരുപാട് മലനിരകളും കൊടും വനങ്ങളും നിറഞ്ഞ ഈ വഴി പുറം ലോകത്തിന് അജ്ഞാതമായിരുന്നു. എന്നാൽ കരിന്തണ്ടന് ഈ വഴികൾ തന്റെ കൈവെള്ളയിലെ വരകൾ പോലെ പരിചിതമായിരുന്നു. കാടിനെ അറിഞ്ഞ കരിന്തണ്ടൻ ബ്രിട്ടീഷുകാർക്ക് വഴി കാണിക്കാൻ തയ്യാറായി. കരിന്തണ്ടൻ തന്റെ അറിവുകളും അനുഭവങ്ങളും ഉപയോഗിച്ച് വയനാടൻ ചുരത്തിന്റെ ദുർഘടമായ വഴികളിലൂടെ ബ്രിട്ടീഷുകാർക്ക് പാതയൊരുക്കി. ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെയും ഉദ്യോഗസ്ഥരെയും കൂട്ടി കരിന്തണ്ടൻ കാടിന്റെ ഉള്ളിലേക്ക് നടന്നു. മലനിരകളും കൊടും വനങ്ങളും കടന്ന് വയനാടിനെ താഴ്വാരവുമായി ബന്ധിപ്പിക്കുന്ന വഴി അദ്ദേഹം കണ്ടെത്തി. ബ്രിട്ടീഷുകാർ കരിന്തണ്ടന്റെ സഹായത്തോടെ വയനാടൻ ചുരം നിർമ്മിച്ചു. ഇന്നത്തെ വയനാടൻ ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം കരിന്തണ്ടൻ കണ്ടെത്തിയ അതേ പാതയാണ്. ഈ ചുരം വയനാടിന്റെ

0: ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. വയനാടിന്റെ സമ്പത്ത് പുറം ലോകത്തേക്ക് എളുപ്പത്തിലെത്തിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. അതോടെ വയനാട് ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായി മാറി. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ ഭാഗം ഇവിടെ തുടങ്ങുന്നു. കരിന്തണ്ടന്റെ അറിവിനെ ചൂഷണം ചെയ്ത ബ്രിട്ടീഷുകാർ ഈ വഴി കണ്ടെത്തിയതിന്റെ മുഴുവൻ ബഹുമതിയും തങ്ങൾക്കാണ് എന്ന് വരുത്തി തീർത്തു. തങ്ങളുടെ വഴികാട്ടിയായി കരിന്തണ്ടനെ അവർ ചതിച്ചു. വഴി വെളിപ്പെടുത്തിയതിനു ശേഷം കരിന്തണ്ടനെ അവർ വധിച്ചു. വയനാടൻ ചുരത്തിന്റെ മുകളിൽ വെച്ച് ഒരു വെടിയുണ്ട കരിന്തണ്ടന്റെ ജീവൻ കവർന്നെടുത്തു. കഥ അവിടെയും തീർന്നില്ല. കരിന്തണ്ടന്റെ ആത്മാവ് അവിടെ അലഞ്ഞു തിരിയുന്നു എന്ന വിശ്വാസം എവിടെയും പരന്നു. കരിന്തണ്ടനെ കൊന്നതിനു ശേഷം ചുരത്തിൽ ദുരൂഹമായ അപകടങ്ങൾ സംഭവിച്ചു അത്രേ. വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് പതിക്കുകയും ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിന് കാരണം കരിന്തണ്ടന്റെ ആത്മാവാണെന്ന് ആളുകൾ ഉറച്ചു വിശ്വസിച്ചു. ഈ ആത്മാവിനെ തളയ്ക്കാൻ ഒരു മന്ത്രവാദി വന്നു. കരിന്തണ്ടന്റെ ആത്മാവിനെ അയാൾ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഒരു മരത്തിൽ തളച്ചുവെന്ന ഐതിഹ്യം. ഈ മരം ഇന്നും വയനാടൻ ചുരത്തിന് സമീപം കാണാം. വയനാട്ടിലെ പച്ചപ്പിനടിയിൽ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട ഈ മരം ഇന്നും ഒരുപാട് കഥകൾ പറയുന്നു. കരിന്തണ്ടന്റെ ഓർമ്മയ്ക്കായി വയനാടൻ ചുരത്തിൽ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രതിമ വയനാടൻ ചുരത്തിലൂടെ കടന്നുപോകുന്ന എല്ലാ യാത്രക്കാരെയും സ്വാഗതം ചെയ്യുന്നു. കരിന്തണ്ടൻ ഒരു ചരിത്രപുരുഷൻ മാത്രമല്ല, വയനാടിന്റെ ആത്മാവ് കൂടിയാണ്. വയനാടിന്റെ വികസനത്തിന് വഴിയൊരുക്കിയ ആ ധീരന് നമ്മൾ നൽകേണ്ട ആദരം വളരെ വലുതാണ്. വയനാടൻ ചുരത്തിലൂടെ കടന്നുപോകുമ്പോൾ ഓർക്കുക, ഈ വഴി കണ്ടെത്തിയത് ഒരു ബ്രിട്ടീഷുകാരനല്ല, മറിച്ച് കരിന്തണ്ടൻ എന്ന ഒരു ആദിവാസി യുവാവാണ്. വയനാടൻ ചുരം ഇന്നും കരിന്തണ്ടന്റെ പേരിൽ നിലകൊള്ളുന്നു. പ്രിയ ശ്രോതാക്കളെ, കരിന്തണ്ടന്റെ കഥ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് നമ്മൾ മറന്നുപോയ ഒരുപാട് ജീവിതങ്ങളുടെ കഥയാണ്. പ്രകൃതിയെ അറിഞ്ഞും പ്രകൃതിയെ സ്നേഹിച്ചും ജീവിച്ച ആദിവാസി സമൂഹങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് നൽകിയ സംഭാവനകൾ മറക്കാൻ പാടില്ല തന്നെ. വയനാടൻ ചുരത്തിന്റെ ചരിത്രം കരിന്തണ്ടന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പ്രകൃതിയുടെ ആത്മാവോടടുക്കലാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ജയമാരുതി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ടി വാസുദേവൻ നിർമ്മിച്ച് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കോട്ടയം കൊലക്കേസ്. ചെമ്പിൽ ജോണിന്റെ കഥയ്ക്ക് എസ് എൽ പുരം സദാനന്ദൻ സംഭാഷണം നിർവഹിച്ചു. നമശിവായമായിരുന്നു ഛായാഗ്രഹണം. ടി ആർ ശ്രീനിവാസലു ചിത്രസന്നിവേശം ചെയ്തു. ആർ ബി എസ് മണി കലാസംവിധാനവും നിർവഹിച്ചു. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് ബി എ ചിദംബരനാഥ് സംഗീത സംവിധാനം ചെയ്തു. പി ബി ശ്രീനിവാസ്, ചന്ദ്രമോഹൻ, ഉത്തമൻ, പി ലീല, എൽ ആർ ഈശ്വരി എന്നിവരായിരുന്നു ഗായകർ. 1967 മാർച്ച് 22-നാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. പ്രേം നസീർ, ടി കെ ബാലചന്ദ്രൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ജി കെ പിള്ള, ഭാസി, നെല്ലിക്കോട് ഭാസ്കരൻ, ശങ്കരാടി, ഷീല, കലാദേവി, കുമാരി ശാന്താദേവി, ഇന്ദിര, പ്രിയദർശിനി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 5 പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം കോട്ടയം കൊലക്കേസ് എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കുവേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുള്ളികളാക്കി, കുറുക്കി കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി. ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കല ആവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

അമേരിക്കയിലെ പെൻസിൽവാനിയയിലുള്ള ഫിലാഡൽഫിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈസ്റ്റേൺ സ്റ്റേറ്റ് പെനിറ്റൻഷറി എന്ന ജയിൽ മനുഷ്യൻ മനുഷ്യനോട് കാട്ടിയ ക്രൂരതകളുടെയും ഭീതിപ്പെടുത്തുന്ന നിഗൂഢതകളുടെയും ബാക്കിപത്രമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ കെട്ടിടങ്ങളിലൊന്നായി 1829 പണികഴിപ്പിക്കപ്പെട്ട ഈ ജയിൽ തടവുകാരെ

0: മുടികൾ ധരിപ്പിച്ചിരുന്നു. ഈ കൊടും ഏകാന്തത തടവുകാരെ മാനസികമായി തകർക്കുകയാണ് ചെയ്തത്. നിശബ്ദതയുടെ തടവറയിൽ കഴിഞ്ഞ പലരും മാനസിക നിലത്തെത്തി ഭ്രാന്തിന്റെ വക്കിലെത്തി. കുപ്രസിദ്ധ മാഫിയ തലവൻ അൽ കപ്പൂൺ ഉൾപ്പെടെ 70,000 അന്തേവാസികൾ 1971 ജയിൽ അടച്ചു പൂട്ടുന്നതുവരെ ഇവിടെ നരകയാതന അനുഭവിച്ചു. 1994 ജയിൽ ഒരു മ്യൂസിയമാക്കി മാറ്റാനുള്ള അറ്റകുറ്റപ്പണികൾക്കിടയിൽ നടന്ന ഒരു സംഭവം ലോകത്തെ ഞെട്ടിച്ചു. സെൽ നമ്പർ 4 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു താഴ് തുറക്കാൻ ശ്രമിച്ച ലോക്ക് സ്മിത്തിന് അദൃശ്യമായ ഏതോ ശക്തി തന്നെ വരിഞ്ഞു മുറുക്കുന്നതായി അനുഭവപ്പെട്ടു. ആ താഴ് തുറന്നതോടെ അവിടെ പതിറ്റാണ്ടുകളായി തളച്ചിടപ്പെട്ട ആത്മാക്കൾ മോചിപ്പിക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്ന് ഈ ജയിൽ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണെങ്കിലും അവിടത്തെ നിഗൂഢതകൾ അവസാനിച്ചിട്ടില്ല. വിനോദസഞ്ചാരികളും അവിടുത്തെ ജീവനക്കാരും റിപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഭീതിജനകമാണ്. ശൂന്യമായ ഇടനാഴികളിൽ കേൾക്കുന്ന നിഗൂഢമായ കാൽപെരുമാറ്റങ്ങൾ, ഭിത്തികളിൽ നിന്ന് കേൾക്കുന്ന ഭ്രാന്തമായ ചിരികളും നിലവിളികളും, ചുവരുകളിൽ മിന്നിമറയുന്ന നിഴലുകളും വികൃതമായ മുഖരൂപങ്ങളും, പല സിനിമകൾക്കും പശ്ചാത്തലമായിട്ടുള്ള ഈ ജയിൽ ഇന്നും ഗവേഷകർക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. അവിടെ കേൾക്കുന്ന ശബ്ദങ്ങൾ കേവലം മിഥ്യയാണോ അതോ പണ്ട് അവിടെ നടന്ന ക്രൂരതകളുടെ അലയൊലികളാണോ എന്നത് ഇന്നും നിഗൂഢമാണ്. മനുഷ്യന്റെ അസ്തിത്വത്തെ തകർത്ത ഏകാന്തതയുടെ ആ മുറിവുകൾ ആ ചുവരുകളിൽ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് അവിടെ എത്തുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു.
1: കൗതുകരസങ്ങൾ.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ആത്മവിദ്യാസംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ആത്മവിദ്യാസംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയയ്ക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തെ മലയാളം തുടരുന്നു. നമസ്തെ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് പുഷ്യരാഗം. പുരാണത്തിലെ ദിവ്യരത്നമോ ഭൂമിയിലെ കൊരണ്ടമോ, ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കാം. നവരത്നങ്ങളിൽ ഏറ്റവും തിളക്കമുള്ളതും വിശ്വാസങ്ങളുടെ ഭാരം പേറുന്നതുമായ ഒരു രത്നമാണ് മഞ്ഞ പുഷ്യരാഗം അഥവാ യെല്ലോ സഫയർ. പുഷ്പരാഗം, ഗുരുരത്നം, ഗുരുപ്രിയ, ഗുരുമണി എന്നിങ്ങനെ സംസ്കൃതത്തിലും മറ്റു ഭാഷകളിലും ഈ കല്ലിന് നിരവധി പേരുകളുണ്ട്. ഓരോ പേരിന് പിന്നിലും ഒരു വിശ്വാസത്തിന്റെയും പുരാണത്തിന്റെയും സ്വാധീനവുമുണ്ട്. വ്യാഴഗ്രഹത്തിന്റെ പ്രതിരൂപമായി കണക്കാക്കപ്പെടുന്ന ഈ രത്നം ധനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും താക്കോലാണ് എന്നാണ് പരമ്പരാഗത വിശ്വാസം. പുഷ്യരാഗത്തിന്റെ പ്രാധാന്യം കേവലം ജ്യോതിഷത്തിലൊതുങ്ങുന്നില്ല. പുരാതന കാലം മുതൽ തന്നെ ഈ രത്നം അധികാരത്തിന്റെയും ആത്മീയതയുടെയും പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്നു. ബൈബിൾ പുരാണമനുസരിച്ച് ജെറുസലേമിലെ ആദ്യ ദേവാലയങ്ങൾ സ്ഥാപിച്ച സോളമൻ ചക്രവർത്തിയുടെ കിരീടത്തിലും ആഭരണങ്ങളിലും ഈ രത്നം തിളങ്ങി നിന്നിരുന്നു. അതുപോലെ പണ്ടുകാലത്ത് പൂജാരിമാരും സന്യാസിമാരും ആത്മീയതയുടെയും ഏകാഗ്രതയുടെയും ഭാഗമായി ഈ രത്നം ധരിച്ചിരുന്നു. ധനദേവതയായ കുബേരന്റെ ദിക്കായ വടക്കാണ് നവരത്നമോതിരത്തിൽ ഇതിന് നൽകിയിട്ടുള്ള സ്ഥാനം. ഇത്തരം വിശ്വാസങ്ങളെല്ലാം ഈ കല്ലിന് ഒരു ദിവ്യമായ പരിവേഷം നൽകാൻ സഹായിച്ചു. എന്നാൽ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയുടെ കണ്ണിലൂടെ പുഷ്യരാഗത്തെ നോക്കുമ്പോൾ അത് കേവലം ഒരു രത്നം മാത്രമാണ്. പുഷ്യരാഗം എന്നത് കൊരണ്ടം കുടുംബത്തിൽപ്പെട്ട ഒരു ധാതുവാണ്. കൊരണ്ടം കല്ലുകൾ ഓക്സൈഡ് കലർന്നവയാണ്. അതിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് അലുമിനിയം ഓക്സൈഡാണ്. അലുമിനിയം ഓക്സൈഡ് കൂടുതലായി കലരുന്നതിനാലാണ് ഈ കല്ലുകൾക്ക് മഞ്ഞ, സ്വർണം, തേൻ എന്നീ മനോഹരമായ നിറങ്ങൾ ലഭിക്കുന്നത്. ഇതിന് കടുപ്പം നൽകുന്നതും ഈ ഘടകമാണ്. മോസ് സ്കെയിലിൽ 9 കാഠിന്യമുണ്ടതിന്. വജ്രത്തിന് തൊട്ടു പിന്നിൽ കടുപ്പത്തിൽ 2 സ്ഥാനമാണ് ഈ രത്നത്തിനുള്ളത്. ഈ വിലയേറിയ കല്ലുകൾക്ക് നല്ല നിറവും ശുദ്ധിയുമുള്ള രൂപത്തിൽ ലഭിക്കുന്നത് പ്രധാനമായും ശ്രീലങ്ക, ബ്രസീൽ എന്നിവിടങ്ങളിലെ ഖനികളിൽ നിന്നുമാണ്. ഭൂമിയുടെ അഗാധമായ താപത്തിലും മർദ്ദത്തിലുമാണ് ഈ കൊരണ്ടം കല്ലുകൾക്ക് രൂപം നൽകുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് പ്രകൃതി സ്വയം സൃഷ്ടിക്കുന്ന അനർഹമായ ശിലാഖണ്ഡമാണ് ഇത്. ഇവിടെ ജ്യോതിഷപരമായ ഒരു ശക്തിയുമല്ല, മറിച്ച് ഭൗമശാസ്ത്രപരമായ ഒരു അത്ഭുതമാണ് ഈ കല്ലിന്റെ ഉത്ഭവത്തിന് പിന്നിൽ. ശുദ്ധമായ പുഷ്യരാഗം വെളുത്ത വസ്ത്രത്തിൽ വെയിലത്ത് വച്ചാൽ മഞ്ഞരശ്മികൾ പടരുന്നതായി കാണാൻ കഴിയുന്നത് അതിന്റെ രാസഘടനയും പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനുള്ള ഒപ്റ്റിക്കൽ ഗുണങ്ങളും കാരണമാണ്. പലതരം പുള്ളികളുള്ളവ, പാൽ നിറമുള്ള പാട, കീറലുള്ളവ, മങ്ങിയ നിറമുള്ളവ എന്നിവയെല്ലാം ദോഷയുക്തമായ പുഷ്യരാഗങ്ങളാണെന്ന് പറയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ ദോഷങ്ങളെല്ലാം രത്നത്തിന്റെ ഗുണനിലവാരത്തെയും വിപണി മൂല്യത്തെയും ബാധിക്കുന്ന ഘടകങ്ങൾ മാത്രമാണ്. കുറഞ്ഞ ക്വാളിറ്റിയുള്ള രത്നം ധരിച്ചാൽ ഫലം ലഭിക്കില്ല എന്ന് പറയുന്നത് നല്ല വിലയുള്ള രത്നം വാങ്ങാനുള്ള കച്ചവടപരമായ ഒരു തന്ത്രം കൂടിയാണ്. പുരാണങ്ങളനുസരിച്ച് വലാസുരൻ എന്ന അസുരന്റെ ശരീരഭാഗങ്ങളിൽ നിന്നാണ് രത്നങ്ങളുണ്ടായത്. അസുര രാജാവിന്റെ തൊലിയാണ് മഞ്ഞപുഷ്യരാഗക്കല്ലുകളായി മാറിയതെന്ന ഐതിഹ്യം, ത്വക്ക് സംബന്ധമായ അസുഖങ്ങളെ ചെറുക്കാൻ ഈ കല്ല് ധരിക്കുന്നത് ഉത്തമമാണെന്ന വിശ്വാസത്തിന് അടിസ്ഥാനമായി. പനി, പാണ്ഡുരോഗം, ശ്വാസമുട്ടൽ, കരൾ രോഗങ്ങൾ, പ്രമേഹം, വന്ധ്യത തുടങ്ങിയവ പരിഹരിക്കാൻ ഈ രത്നം ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു. വിഷജന്തുക്കൾ കടിച്ച മുറിപ്പാടിൽ നല്ല പുഷ്യരാഗം വച്ചാൽ വിഷം പെട്ടെന്നിറങ്ങുമെന്ന് ആയുർവേദം പറയുന്നു. ഈ വാദങ്ങളെല്ലാം പ്രാചീന നാട്ടറിവുകളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമാണ്. ഈ രോഗശാന്തി വാദങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറയില്ല. രത്നങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക പ്രവർത്തനങ്ങളെയോ രാസപ്രവർത്തനങ്ങളെയോ ബാധിക്കുന്നതായി ശാസ്ത്രം തെളിയിച്ചിട്ടില്ല. എന്നിരുന്നാലും ഒരു രത്നം ധരിക്കുമ്പോൾ ചിലർക്ക് രോഗശമനം ലഭിക്കുന്നുവെങ്കിൽ അതിന് കാരണം പ്ലസിബോ എഫക്റ്റാണ്. അതായത്, ഈ കല്ല് തന്റെ രോഗം മാറ്റുമെന്ന് ഒരാൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ അയാളുടെ മനസ്സ് ശരീരത്തിൽ ചില അനുകൂല മാറ്റങ്ങൾ വരുത്തും. രോഗശാന്തിക്ക് നമ്മൾ ഡോക്ടർമാരെയും ശാസ്ത്രീയ ചികിത്സാ രീതികളെയും ആശ്രയിക്കേണ്ടതുണ്ട്. പുരാതന കാലം മുതലേ ഈ രത്നം ധരിച്ചാൽ ഭൂതപ്രേത പിശാചുക്കളുടെ ഉപദ്രവം ഉണ്ടാകില്ലെന്ന് വിശ്വാസമുണ്ടായിരുന്നു. കൂടാതെ മുൻകോപം വരാതെ മനസ്സ് നിയന്ത്രിക്കാനും ബുദ്ധി വർദ്ധിപ്പിക്കാനും മരണഭയം ഇല്ലാതാക്കാനും ഇതിന് ശക്തിയുണ്ടെന്നും വിശ്വസിക്കുന്നു. ഈ ഫലങ്ങളെല്ലാം മനഃശാസ്ത്രപരമാണ്. ആത്മീയ ചിന്ത, ആത്മധൈര്യം, മനഃശക്തി എന്നിവയെല്ലാം വ്യക്തിയുടെ സ്വയം വിശ്വാസത്തിൽ നിന്ന് മാനസികാവസ്ഥയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഒരു വസ്തുവിനെ ആശ്രയിക്കാതെ സ്വന്തം കഴിവിൽ വിശ്വസിക്കാനുള്ള ശക്തി നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. വ്യാഴം നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും സാത്വികനാണ്, രാജഗുരുവാണ്. അതിനാൽ ഈ രത്നം ധരിച്ചാൽ ധനം, ഐശ്വര്യം, ദീർഘായുസ്, യശസ്, സന്താനഭാഗ്യം എന്നിവ ലഭിക്കുമെന്ന വിശ്വാസം. എന്നാൽ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെ പോലും നിയന്ത്രിക്കാൻ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത ഒരു ചെറിയ കല്ലിന് കഴിയുമോ എന്നത് യുക്തിസഹജമായി ചിന്തിക്കേണ്ട വിഷയമാണ്. വ്യക്തിയുടെ ജീവിതത്തിലെ വിജയവും പരാജയവും അയാളുടെ കഠിനാധ്വാനം, ബുദ്ധി, അവസരങ്ങൾ, നല്ല തീരുമാനങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. മഞ്ഞപുഷ്യരാഗം എന്നത് ഭൂമി നമുക്ക് നൽകിയ മനോഹരവും കടുപ്പമേറിയതും വിലയേറിയതുമായ ഒരു അനർഘമായ രത്നം മാത്രമാണ്. ഈ കല്ലുകൾക്ക് ചരിത്രമുണ്ട്, സൗന്ദര്യമുണ്ട്, വിപണി മൂല്യമുണ്ട്. എന്നാൽ രോഗങ്ങളെ മാറ്റാനോ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഭാഗ്യം കൊണ്ടുവരാനോ ഇതിന് ദിവ്യമായ ശക്തിയില്ല. ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ധരിക്കുന്നതിന് പകരം അതിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഒരാഭരണമായി ഈ കല്ലിനെ സ്വീകരിക്കാം. കല്ലിന്റെ തിളക്കത്തിൽ ആകൃഷ്ടരാവുകയും ചെയ്യാം. പക്ഷേ ജീവിതത്തിലെ തീരുമാനങ്ങൾ യുക്തിയുടെ വെളിച്ചത്തിൽ മാത്രം എടുക്കുക.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്ത് വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ. ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെയെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മൂടൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ എത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റി വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാള പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജ്വലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പമുണ്ടായിരുന്നത് സ്മിത സുരേഷ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാ പൂക്കളിലൂറും തൂമഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻ പുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം സാഗരസംഗമം എന്ന ചിത്രത്തിൽ നിന്ന്, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ. ഗാനം ആവശ്യപ്പെട്ടത് തിരുമല നിന്നും അഷ്ടമൂർത്തി, ചന്ദ്രലേഖ എന്നിവർ. ആലാപനം പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്നു.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളം നീലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്കെത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. ഒ എൻ വി കുറുപ്പ് രചന നിർവഹിച്ച് ജെറി അമൽദേവ് ഈണമിട്ട ഗാനം. ചിത്രം പുന്നാരം ചൊല്ലിച്ചൊല്ലി. ആലാപനം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും. ഗാനം ആവശ്യപ്പെടുന്നത് തിരുവല്ലത്ത് നിന്നും കുട്ടപ്പായി.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിരവന്ന് വെറുതെ വിഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. ബിച്ചു തിരുമല രചിച്ച് ജെറി എം എൽ ദേവ് ഈണമിട്ട ഗാനം കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നു കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു തൈക്കാട് നിന്നും രവി, നീലകണ്ഠൻ എന്നിവർ.

ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം. ഒരു കവിത കാഴ്ചയാകുന്നു, അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരു വരി കവിത. നിന്റെ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയെ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയും ഉണ്ടലിയുവാൻ. ചിത്രം കൂടും തേടി. രചന എം ഡി രാജേന്ദ്രൻ. സംഗീതം ജെറി എം എൽ ദേവ്. ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് കുടപ്പനക്കുന്നിൽ നിന്നും രാജി, രജി, സിനു, ഗീതു എന്നിവർ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിലെ ഗാനം. രചന വയലാർ രാമവർമ്മ, സംഗീതം കെ രാഘവൻ. ഗാനം ആവശ്യപ്പെടുന്നു വിളയിൽ വീട് നിന്നും വസന്തകുമാരി. ആലാപനം ശാന്താ പി നായർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഓർമ്മകളിലെവിടെയോ മരവിച്ചു പോയൊരു മധുര സംഗീതങ്ങളിൽ ഉണർത്താം സഖി. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്കന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മ തൻ നിനവുകൾ. ഒരു മയക്കത്തിൻ്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. പള്ളിത്തുരുത്തി നിന്നും കാർത്തികേയൻ നായർ, സുമതിയമ്മ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് MS ബാബുരാജ്. രചന P ഭാസ്കരൻ. ആലാപനം S ജാനകി. ചിത്രം മൂടുപടം.

മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഭാർഗവീ നിലയം എന്ന ചിത്രത്തിലെ ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു കൊന്നിയൂരിൽ നിന്നും സുജാത, ശ്യാമള എന്നിവർ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയേ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വയ്ക്കുമോ? പ്രണയമുരളിയിൽ എനിക്കുകൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? പി ഭാസ്കരൻ രചിച്ച എം എസ് ബാബുരാജ് ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല. ആലാപനം എസ് ജാനകി. ഗാനം ആവശ്യപ്പെടുന്നു കുറ്റിച്ചലിൽ നിന്നും അച്ചു, സച്ചു, അശോകൻ, ഗിരിജ എന്നിവർ.

0: സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്നു നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം പി സുശീലയും സംഘവും ആലപിച്ച ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം നദി. ഗാനം ആവശ്യപ്പെടുന്നു വെണ്ണിയൂരിൽ നിന്നും സുരേന്ദ്രൻ, മാലതി എന്നിവർ.
1: കുഞ്ഞിനെ വേണോ? കുഞ്ഞിനെ വാങ്ങാൻ ആരുണ്ട്?

ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. കേൾക്കാം ആര്യങ്കാവിൽ നിന്നും അമീർ, ഷിയാൻ, റിയാസ് എന്നിവർ ആവശ്യപ്പെടുന്ന അടിമകൾ എന്ന ചിത്രത്തിലെ ഗാനം. ആലപിച്ചത് എ എം രാജ. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ.

കാത്തിരുന്ന് കേൾക്കൂ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: പണ്ട് കൂട്ടായണിമൂട് നിന്ന് സ്കൂൾ വരെ നടന്നുപോയിരുന്ന 1 മൈൽ ദൂരം, അതിൽ സൊസൈറ്റി തോട് വരെ റോഡിനപ്പുറം ഇപ്പുറം നിരന്ന പാടശേഖരമാണ് പച്ച പുതച്ച വയൽ. തിരികെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ സായന്തനത്തിൻ്റെ ചെങ്കിരണങ്ങളിൽ നെൽക്കതിരുകൾ സമൃദ്ധമാകുന്ന കാഴ്ച, ഒരു വാൻഗോഗ് ചിത്രം പോലെ സമൃദ്ധം. ഓർമ്മകളിൽ തളിരിട്ട് നിൽക്കുന്ന സമ്പന്നമായ ആ പാടശേഖരങ്ങൾ ആർക്കാണ് പ്രിയമല്ലാതാകുന്നത്? ഇഷ്ടം, അത്രമേലിഷ്ടം ആ നഷ്ടഹരിത പ്രതാപങ്ങൾ.

നിരത്തിനിരുവശവും ചക്രവാള സീമകളോളം നിരന്നുകിടന്ന പാടശേഖരങ്ങളിലൂടെയായിരുന്നു ഞാനും എൻ്റെ ബാല്യ കൗമാരങ്ങളും നടന്നു വളർന്നത്. നെല്ലിൻ്റെ മണമായിരുന്നു ഗ്രാമത്തിന്. എല്ലാ ആഘോഷങ്ങളും വിവാഹവും ജാതകം കൈമാറലും നൂലുകെട്ടുമെന്നല്ല, യാത്രകൾ പോലും നിശ്ചയിച്ചിരുന്നത് കൊയ്ത്തുമായി ബന്ധപ്പെട്ടായിരുന്ന ഒരു കാലം. ആ കാലം ഇഷ്ടം, അത്രമേലിഷ്ടം.

ഒരു കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം കൊയ്ത്തിനെ ആശ്രയിച്ച് നിലകൊണ്ടിരുന്ന ഒരു കാലം. മകൻ്റെ പഠിപ്പിനുള്ള ഫീസും മകൾക്ക് വേണ്ടിയുള്ള പൂത്താലിയും കുഞ്ഞുമോൾക്കുള്ള ഉടുപ്പും എന്തിന് ഒരു പുത്തൻ കലം വാങ്ങുന്നത് പോലും കൊയ്ത്ത് കഴിഞ്ഞിട്ടെന്ന് സ്വപ്നം കണ്ടിരിക്കുന്ന കോമനും കുടുംബവും. ഇടശ്ശേരിയുടെ പുത്തൻ കലവും അരിവാളും എന്ന കവിത ഇഷ്ടം, അത്രമേലിഷ്ടം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ജീവിതത്തിന്റെ ഊടുമ്പാവും ഒരു കാലത്ത് നിർണയിച്ചിരുന്നത് നെൽവയലുകളായിരുന്നു എന്ന് എങ്ങനെയാണ് പുതിയ തലമുറയെ വിശ്വസിപ്പിക്കാനാവുന്നത്? വർഷത്തിൽ ഒന്നോ രണ്ടോ വിളവെടുപ്പുകൾ, ഓരോ കൊയ്ത്തിനും ഓരോരോ പേരുകൾ, കൊയ്ത്തുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്രയിത്ര ആചാരങ്ങൾ, ആചാരങ്ങൾക്കെല്ലാം തന്നെ ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ, സൂര്യനെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, കൊയ്ത്തിന് ഏഴ് നാൾ മുമ്പ് ഏഴ് കതിർ കൊണ്ടുവന്ന് വാരിയിൽ തൂക്കിയിടുന്ന നിറയ്ക്കൽ ചടങ്ങ്, 28 വരിച്ചിലും, ചാഴിവിലക്ക്, പുത്തരിയൂണ്, നെല്ലുകുളിപ്പിക്കൽ, അങ്ങനെ എന്തെല്ലാം. അത്രമേൽ ഇഷ്ടമായിരുന്നു ആ ആചാരങ്ങൾ.

നീലാകാശത്തിന് കീഴിലെ അനാദിയായ പച്ചപ്പ് സ്വപ്നങ്ങളിൽ സമൃദ്ധി പകരുന്നു. പാടശേഖരങ്ങളിലൂടെ മനസ്സ് ഒരു തീർത്ഥയാത്ര പോകുന്നു. പണ്ട് ഗ്രാമത്തിൻ്റെ മഴത്തോർച്ചകളിൽ പാടങ്ങളും തോടുകളും ഒന്നായി ഒഴുകി നിറയുന്നത് ഓർമ്മ വരുന്നു. പാലം കടന്നു വേണം പള്ളിക്കൂടത്തിലെത്താൻ. തോട് നിറഞ്ഞാൽ ഭയമാണ്. അപ്പുറമിപ്പുറം നിരന്ന വയൽ നിറയെ വെള്ളമാണ്. ചെറിയേട്ടൻ്റെ കൈപിടിച്ച് കണ്ണിറുക്കി അടച്ചുകൊണ്ടാവും പാലം കടന്ന് അപ്പുറം പോവുക. ഇന്ന് തോട് മെലിഞ്ഞു, വലിയ റോഡ് വന്നു. പാടം ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്ക് വഴിമാറിക്കൊടുത്തു. ഓർമ്മകളുടെ ആ നിറഞ്ഞ പാടങ്ങൾ ഇഷ്ടം.

പ്രണയത്തിൻ്റെ സാന്ദ്രമായ ഓർമ്മകളിലും പാടങ്ങളുടെ സമൃദ്ധി നിറഞ്ഞു നിൽക്കുന്നു. നാപ്പറയുടെ വരമ്പിലൂടെ ഇളം ചുവപ്പ് പട്ടുപാവാടയും ബ്ലൗസും ഇട്ട് നടന്നു വരുന്ന നായിക, മടവ കഴിഞ്ഞ ചേപ്പറക്കാരുടെ വയൽ തുടങ്ങുന്നിടത്ത് നായകൻ കാത്തു നിൽക്കുന്നു. നിരത്തിലൂടെ നടന്നു പോകുന്നവർക്ക് വരമ്പിലെ പ്രണയം കാണാനാകില്ല. സിനിമയിൽ മാത്രമല്ല, നിത്യജീവിതത്തിലും വയൽ വരമ്പുകൾ എത്ര പ്രണയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ആ വിസ്മൃത പ്രണയകാലങ്ങളൊക്കെയും ഇഷ്ടം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: മാനത്ത് മുകിൽ കറുത്താൽ മനം പിടയുന്ന കർഷകനും വരണ്ടു വീണ്ട പാടത്ത് ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി പൊങ്കാലയിടുന്ന കർഷകനുമൊക്കെ കാലത്തിൻ്റെ കൺചിമിഴികൾക്കുള്ളിൽ ഏതാണ്ട് മാഞ്ഞുകഴിഞ്ഞു. പാലക്കാടിനും കുട്ടനാടിനും എത്ര നാൾ പിടിച്ചു നിൽക്കാനാകും? എത്ര നാൾ നിൽക്കുന്നുവോ അത്രയും നല്ലത്. ഭൂതകാലത്തിൻ്റെ ഹരിത പാരമ്പര്യം പീറുന്ന ആ സമൃദ്ധികൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

അർത്ഥവത്തായ ഒരു ജീവിത സംസ്കാരത്തിൻ്റെ പച്ചപ്പ്, കാലത്തിൻ്റെ കണ്ണാടിച്ചപ്പിനുള്ളിൽ കരുതി വെക്കാവുന്ന ഒരു ഓർമ്മചിത്രം. അതൊക്കെയായി മാറിക്കഴിഞ്ഞു പാടങ്ങൾ, നെൽവയലുകൾ. നെല്ല് എന്ന പേരിൽ പി വത്സലയുടെ നോവൽ, അത് പിന്നീട് ചലച്ചിത്രമായി. ഹൃദ്യമായ പാട്ടുകൾ അതിനെ തഴുകി തലോടി. ആ പാട്ടുകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

0: പാലക്കാട് നിന്ന് ദേശീയപാതയിലൂടെ ലക്കിടി വഴി തൃശൂർക്കുള്ള യാത്രയിൽ പലയിടത്തും കൊയ്ത്തും മെതിക്കലും നടക്കുന്ന പാടശേഖരങ്ങൾ കണ്ടപ്പോൾ കൊതി തോന്നി. ഇവിടെ എവിടെയെങ്കിലും ഗ്രാമത്തിൻ്റെ വിശുദ്ധി പെയ്തിറങ്ങുന്ന ഈ വഴിത്താരയിൽ ഏതെങ്കിലും ചരുവിൽ ഒരു വീട്, മധുരസ്വപ്നങ്ങളോളം ചാരുതയുള്ള ആ കൊതികളും ഇഷ്ടം. അത്രമേയിൽ ഇഷ്ടം.
1: അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകൾ എന്തൊക്കെയായിരിക്കും? നന്നായി ചെയ്തു എന്നതോ നീ തെറ്റിച്ചു എന്നതോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പലപ്പോഴും ആ കുട്ടിയുടെ ഭാവി വ്യക്തിത്വത്തെ വളരെ സ്വാധീനിക്കാറുണ്ട്. ചില വീടുകളിൽ കുട്ടികൾ വളരുന്നത് സുരക്ഷിതത്വത്തിന്റെയും സ്വീകാര്യതയുടെയും അന്തരീക്ഷത്തിലാണ്. അവിടെ തെറ്റുകൾ സംഭവിച്ചാലും കുട്ടിയെ പൂർണ്ണമായും തള്ളിക്കളയില്ല. ഇത് തെറ്റായിപ്പോയി, പക്ഷെ നീ മോശം കുട്ടിയല്ല എന്ന സന്ദേശമാണ് അവർക്ക് ലഭിക്കുന്നത്. എന്നാൽ ചില വീടുകളിൽ കഥ മറ്റൊന്നാണ്. അവിടെ കുട്ടി ചെയ്ത 10 നല്ല കാര്യങ്ങൾ ആരും കാണില്ല. പക്ഷെ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ അതിനെക്കുറിച്ച് ദിവസങ്ങളോളം സംസാരിക്കും. നീ എന്തുകൊണ്ടിങ്ങനെ? നിനക്കൊന്നും ശരിയായി ചെയ്യാൻ പറ്റില്ലേ? മറ്റുള്ള കുട്ടികളെ കണ്ടു പഠിക്ക് തുടങ്ങിയ വാക്കുകൾ ആവർത്തിച്ച് കേൾക്കേണ്ടി വരും. ആ സമയത്ത് ആ കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഏറ്റവും അപകടകരമായ വിശ്വാസം ഇതാണ്: ഞാൻ തെറ്റ് ചെയ്താൽ എനിക്ക് സ്നേഹം നഷ്ടപ്പെടും. കുട്ടിക്ക് ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം എന്നിവ മാത്രം മതിയാകില്ല. അതിനേക്കാൾ പ്രധാനമാണ് വൈകാരിക സുരക്ഷിതത്വം. സ്വന്തം വീട്ടിൽ തന്നെ സുരക്ഷിതനാണ് എന്ന് തോന്നുന്ന അനുഭവം. എന്നാൽ നിരന്തര വിമർശനങ്ങൾക്കിടയിൽ വളരുന്ന കുട്ടിക്ക് ആ സുരക്ഷിതത്വം ലഭിക്കാറില്ല. അവർ പതിയെ ഒരു പുതിയ കഴിവ് വികസിപ്പിക്കാൻ തുടങ്ങും. അത് പഠനമോ കായികമോ സംഗീതമോ അല്ല, മറ്റുള്ളവരുടെ മുഖം വായിച്ചെടുക്കാനുള്ള കഴിവാണ്. അച്ഛൻ ഇപ്പോൾ ദേഷ്യത്തിലാണോ, അമ്മയുടെ മുഖഭാവം മാറിയോ, ഇപ്പോൾ സംസാരിക്കുന്നത് സുരക്ഷിതമാണോ, ഈ ചോദ്യം അവർ നിരന്തരം സ്വയം ചോദിച്ചുകൊണ്ടിരിക്കും. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഹൈപ്പർ വിജിലൻസ് എന്നാണ് വിളിക്കുന്നത്. സാധാരണ ജാഗ്രതയല്ലത്, എപ്പോഴും എന്തെങ്കിലും അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നലോടെ ജീവിക്കുന്ന അവസ്ഥയാണ്.

ഒരു ചെറിയ ഉദാഹരണം നോക്കാം. 10 വയസ്സുള്ള ഒരു കുട്ടി അബദ്ധത്തിൽ ഒരു ഗ്ലാസ് താഴെ വീഴ്ത്തി പൊട്ടിച്ചു. ചില വീടുകളിൽ മാതാപിതാക്കൾ പറയുക, സാരമില്ല, അടുത്ത തവണ ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ മറ്റു ചില വീടുകളിൽ മണിക്കൂറുകളോളം ശകാരവും അപമാനവും താരതമ്യപ്പെടുത്തലുകളും തുടരും. ആദ്യത്തെ സാഹചര്യത്തിൽ കുട്ടി പഠിക്കുന്നത് തെറ്റുകൾ മനുഷ്യ സഹജമാണ് എന്നാണ്. രണ്ടാമത്തെ സാഹചര്യത്തിൽ കുട്ടി പഠിക്കുന്നത് ഞാൻ തന്നെ ഒരു പ്രശ്നമാണ് എന്ന വിശ്വാസമാണ്. ഈ വ്യത്യാസം വളരെ ചെറുതായി തോന്നിയേക്കാം, പക്ഷെ വർഷങ്ങളോളം ഇത് ആവർത്തിക്കുമ്പോൾ അത് വ്യക്തിത്വത്തിന്റെ ഭാഗമാകുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വളർന്ന പല മുതിർന്നവരും പിന്നീടൊരു വിചിത്രമായ ജീവിതം നയിക്കുന്നത്. സ്വന്തം ആവശ്യങ്ങൾ എന്താണെന്ന് പോലും അവർക്ക് പലപ്പോഴും അറിയില്ല. എന്നാൽ മറ്റുള്ളവർക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്ക് കൃത്യമായി അറിയാം. സുഹൃത്ത് സഹായം ചോദിച്ചാൽ അവർക്ക് ഇല്ല പറയാൻ കഴിയില്ല. ഓഫീസിൽ അധിക ജോലി നൽകിയാൽ അതും ഏറ്റെടുക്കും. കുടുംബത്തിലെല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ ഓടി നടക്കും. പക്ഷെ രാത്രി കിടക്കുമ്പോൾ അവർ ക്ഷീണിച്ച് തളർന്നിരിക്കും. പലരും ഇതിനെ ഒരു നല്ല സ്വഭാവമായി കാണും. എന്നാൽ പലപ്പോഴും ഇത് ദയയല്ല, അതിജീവനത്തിനായി കുട്ടിക്കാലത്ത് പഠിച്ച ഒരു പ്രതിരോധ തന്ത്രമാണ്. ട്രോമ ഗവേഷകർ ഇതിനെ ചിലപ്പോൾ ഫോൺ റെസ്പോൺസ് അല്ലെങ്കിൽ പീപ്പിൾ പ്ലീസിംഗ് എന്ന രീതിയിൽ വിശദീകരിക്കുന്നു. അപകടകരമായ സാഹചര്യങ്ങളിൽ വഴക്കിടാനോ ഓടിപ്പോകാനോ കഴിയാത്ത കുട്ടി മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് സുരക്ഷിതനാകാൻ ശ്രമിക്കുന്ന രീതിയാണിത്. അതിനാലാണ് ചില ആളുകൾക്ക് ഒരു സാധാരണ ഇല്ല പറയാൻ പോലും ശരീരത്തിൽ ഉത്കണ്ഠ അനുഭവപ്പെടുന്നത്. തൊണ്ടവരളും നെഞ്ചിടിപ്പ് കൂടും, മറ്റേയാൾ നിരാശപ്പെടുമോ എന്ന ഭയം പിടികൂടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഇത്തരത്തിൽ വളർന്നവർ പലപ്പോഴും സ്വയം വിലയിരുത്തുന്നതിലും വളരെ കർക്കശരായിരിക്കും. ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ പോലും അവർ സ്വയം ശിക്ഷിക്കാൻ തുടങ്ങും. ഓഫീസിൽ ഒരു ഇമെയിലിൽ തെറ്റുണ്ടായാൽ മറ്റൊരാൾ അത് തിരുത്തി മുന്നോട്ട് പോകും. എന്നാൽ ഇത്തരക്കാർക്ക് അത് ദിവസങ്ങളോളം മനസ്സിൽ കിടക്കും. ഞാൻ എത്ര മണ്ടനാണ്, എനിക്കൊന്നും ശരിയായി ചെയ്യാൻ കഴിയില്ല എന്ന ചിന്തകൾ അവരെ വേട്ടയാടും. മനഃശാസ്ത്രത്തിൽ ഇതിനെ സെൽഫ് ക്രിട്ടിസിസം അഥവാ അമിത സ്വയം വിമർശനം എന്ന് വിളിക്കുന്നു. ബാല്യകാല അനുഭവങ്ങളും സുരക്ഷിതമല്ലാത്ത ബന്ധരീതികളും ഇത്തരം സ്വയം വിമർശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി നിരവധി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു നല്ല വാർത്തയുണ്ട്, ബാല്യകാല അനുഭവങ്ങൾ നമ്മെ സ്വാധീനിക്കും, പക്ഷെ അവ നമ്മുടെ ഭാവിയെ ശാശ്വതമായി നിർണയിക്കണമെന്നില്ല. സുഖപ്രാപ്തിയുടെ യാത്ര ആരംഭിക്കുന്നത് ഒരു തിരിച്ചറിവിൽ നിന്നാണ്. പ്രശ്നം എന്റെ മൂല്യത്തിനായിരുന്നില്ല, എന്റെ മൂല്യത്തെ സംശയിക്കാൻ എന്നെ പഠിപ്പിച്ച അന്തരീക്ഷത്തിലായിരുന്നു പ്രശ്നം. ഈ തിരിച്ചറിവ് വളരെ ശക്തമാണ്. കാരണം പലരും ജീവിതകാലം മുഴുവൻ സ്വയം ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ശരിയാക്കേണ്ടത് അവരുടെ സ്വഭാവമല്ല, മറിച്ച് സ്വയം കാണുന്ന രീതിയാണ്. അതിന് സഹായിക്കുന്ന ഒരു പ്രധാന കഴിവാണ് സെൽഫ് കമ്പാഷൻ അഥവാ സ്വയം കരുണ. നമ്മളൊരു സുഹൃത്തിനോട് സംസാരിക്കുന്ന അതേ ദയയോടെ ഒരിക്കലെങ്കിലും സ്വയം സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സുഹൃത്തൊരു തെറ്റ് ചെയ്താൽ നമ്മൾ പറയുക, സാരമില്ല, എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും എന്നായിരിക്കും. എന്നാൽ അതേ തെറ്റ് നമ്മൾ ചെയ്താൽ നീ ഒരു പരാജയമാണ് എന്ന് സ്വയം വിധി പറയും. ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുന്നിടത്താണ് രോഗശാന്തി ആരംഭിക്കുന്നത്.

ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് സ്വയം കരുണ വളർത്തിയെടുക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ വൈകാരിക സ്ഥിരതയും കുറഞ്ഞ സ്വയം വിമർശനവും മികച്ച മാനസിക ആരോഗ്യവുമാണ് ഉള്ളത് എന്നാണ്. അതോടൊപ്പം നമ്മളെ നമ്മളായി അംഗീകരിക്കുന്ന ആളുകളെ ജീവിതത്തിൽ കണ്ടെത്തുന്നതും വളരെ പ്രധാനമാണ്. നമ്മൾ എപ്പോഴും ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രം സ്നേഹിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ തെറ്റുകളോടെയും അപൂർണതകളോടെയും നമ്മെ സ്വീകരിക്കുന്ന ആളുകളുമുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആളുകളോടൊപ്പമാണ് യഥാർത്ഥ രോഗശാന്തി സംഭവിക്കുന്നത്. ഒരിക്കൽ മറ്റുള്ളവരുടെ അംഗീകാരം നേടാൻ വേണ്ടി സ്വന്തം വ്യക്തിത്വം മറച്ചുവെച്ചിരുന്ന ഒരാൾ പിന്നീട് തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പഠിക്കുന്നു, ഇല്ല എന്ന് പറയാൻ പഠിക്കുന്നു, സ്വന്തം ആവശ്യങ്ങൾക്ക് വില നൽകാൻ പഠിക്കുന്നു. അതാണ് യഥാർത്ഥ വളർച്ച. മാനസിക പക്വത എന്നത് എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള കഴിവല്ല. സ്വന്തം സത്യസന്ധമായ വ്യക്തിത്വം നഷ്ടപ്പെടുത്താതെ മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുള്ള കഴിവാണ്. ഒരു കാലത്ത് ഓരോ മുഖഭാവവും വായിച്ച് ജീവിക്കാൻ നിർബന്ധിതനായിരുന്ന ആ കുട്ടി ഒടുവിൽ ഒരു ദിവസം ഒരു വലിയ സത്യം തിരിച്ചറിയുന്നു. നല്ല മനുഷ്യർ നമ്മെ സ്നേഹിക്കുന്നത് നമ്മൾ പൂർണരായതുകൊണ്ടല്ല, നമ്മൾ നമ്മളായതുകൊണ്ടാണ്. ആ തിരിച്ചറിവുണ്ടാകുന്ന നിമിഷം മുതൽ ഭയത്താൽ ചുരുങ്ങിക്കൂടിയിരുന്ന ജീവിതം പതിയെ വികസിക്കാൻ തുടങ്ങുന്നു. ഒരിക്കൽ ചെറിയൊരു മുറിയിൽ അടച്ചിട്ടതുപോലെ തോന്നിയ ലോകം പിന്നീട് വിശാലമായ ആകാശമായി മാറുന്നു. ഒരുപക്ഷെ മാനസിക വളർച്ചയുടെ ഏറ്റവും മനോഹരമായ നിർവചനം അതായിരിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരം സ്വയം ചെറുതാക്കാൻ പഠിച്ചിരുന്ന ഉള്ളിലെ ആ കുട്ടി ഒടുവിൽ താൻ അർഹിക്കുന്ന സ്വാതന്ത്ര്യവും വിശാലതയും കണ്ടെത്തുന്ന നിമിഷം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗലൻ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേയ് തകൈച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി നേരിടണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണ്ണമായും സമ്പർക്കരഹിതവും കടലാസുരഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ പരിശോധിച്ച് മറുപടി അറിയിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇപ്പോഴത്തെ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: നിയമസഭയിൽ മുഖ്യമന്ത്രി ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങളോട് ഔദ്യോഗികമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. ഇനി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ ഗുണാണോ ദോഷാണോ, രാജ്യരക്ഷയ്ക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. എല്ലാത്തിലും കോൺട്രവേഴ്സിക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ട.
0: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെ ഉണർന്ന പെരുമ്പാവൂർ എന്ന പ്രഖ്യാപനവുമായി തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് ഇന്ന് പെരുമ്പാവൂരിൽ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ പങ്കെടുക്കും. തൂഫാൻ പതാക ഉയർത്തി പെരുമ്പാവൂർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ നേരിട്ടെത്തി മന്ത്രി സംവദിക്കും. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടി നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും.

0: മെന്ന് മന്ത്രി എം ലിജു. മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിക്കും. സി ക്ലാസ് സഹകരണ സംഘങ്ങളിലെ വോട്ടവകാശം സംബന്ധിച്ച് നയപരമായ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി എം ലിജു തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ ക്വാട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ ക്വാട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. പത്തനംതിട്ട ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പനിയും വയറിളക്കവുമായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി രോഗം ഭേദമായി വീട്ടിലേക്ക് തിരികെ പോയ ശേഷമാണ് പരിശോധനാ ഫലം ലഭിച്ചത്. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. എഴുത്തുകാരനും ആകാശവാണി കോഴിക്കോട് നിലയം മുൻ വാർത്താ അവതാരകനുമായിരുന്ന വി കെ രഘുനാഥ് നിര്യാതനായി. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്രെഡൈസ് സംസ്ഥാന കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുറമുഖ നഗരമായി കേരളത്തെ വികസിപ്പിക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് മുന്നിൽ വലിയ സാധ്യതകളാണ് തുറക്കുന്നത്. സമഗ്ര വികസനത്തിന് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: മലമ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ആരംഭിച്ചു. വാർഡ് തലത്തിൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ, എൻഡമോളജിക്കൽ സർവേ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷനുകൾ എൻട്രി പോയിന്റ് സ്ക്രീനിംഗും നടക്കുന്നു. മലമ്പനി വിരുദ്ധ വാസാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ്, ചെക്യാട് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ BSF ക്യാമ്പിൽ സ്ക്രീനിംഗും ബോധവൽക്കരണ ക്ലാസും നടത്തി. BSF ക്യാമ്പിലെ 153 പേരുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു.
0: ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ കേരള ഹൈക്കോടതിക്ക് ഗോൾഡ് അവാർഡ്. ഡിസ്ട്രിക്ട് കോർട്ട് കേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന സംവിധാനത്തിലാണ് പുരസ്കാരം. സംസ്ഥാനത്തെ ജില്ലാതല കോടതികളിൽ നടപ്പിലാക്കിയ സമഗ്രവും സമ്പൂർണവുമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് DCMS. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കുന്ന കുടുംബശ്രീയുടെ ചക്കമേള ശ്രദ്ധേയമാകുന്നു. ചക്ക വിഭവങ്ങളുടെ രുചി അറിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കുടുംബശ്രീ CDS അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ച ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളുടെ പ്രദർശനമാണ് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്നുവരുന്നത്. ചക്കയുടെ പ്രാധാന്യത്തെയും പോഷക മൂല്യത്തെയും കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതിനൊപ്പം മാറി ചിന്തിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുക കൂടിയാണ് കുടുംബശ്രീ. മേള നാളെ സമാപിക്കും.
0: ഇത്തവണത്തെ ഓണം വാരാഘോഷം അടുത്ത മാസം 24 മുതൽ 30 വരെ സംഘടിപ്പിക്കും. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കി ഓണം വാരാഘോഷത്തെ മാറ്റാനാണ് സർക്കാരിന്റെ ശ്രമം. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷന് ഈ മാസം 6 വരെ അവസരം. CEE.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെ ഓപ്ഷൻ സമർപ്പിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. ഇന്ന് പുലർച്ചെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ക്രൊയേഷ്യയെ തോൽപ്പിച്ചത്. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലാൻഡും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്തിനെയും നാളെ പുലർച്ചെ 3:30 അർജന്റീന കാബോ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂലൈ 3 ഹൃദയ ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. 1608 ജൂലൈ 1 ഫ്രഞ്ചുകാർ ക്യുബക് എന്ന നഗരം സ്ഥാപിക്കുന്നു. 1661 ജൂലൈ 3 ചാൾസ് 2 പോർച്ചുഗീസ് രാജകുമാരി കാതറിനെ കല്യാണം കഴിക്കുന്നു. സ്ത്രീധനമായി നൽകുന്നത് എന്താണെന്നറിയുമോ? ബോംബെ പട്ടണമാണ്. എങ്ങനെയുണ്ട്? 1754 ജൂലൈ 3 ജോർജ് വാഷിംഗ്ടൺ ഫ്രഞ്ച് സൈന്യത്തിനു മുന്നിൽ കീഴടങ്ങുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യയും ജപ്പാനും. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകേച്ചിയും സംയുക്തമായി ആഹ്വാനം ചെയ്തു. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ഭീകരാക്രമണങ്ങളെ ഇരുവരും അപലപിച്ചു. അൽഖ്വയ്ദ, ഐസിസ്, ലഷ്കർ ഇ ത്വയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്കെതിരെ സംയോജിത നടപടികൾ വേണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജാപ്പനീസ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് മടങ്ങി. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പാരീസിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായതായും 1000 ഫ്രഞ്ച് കമ്പനികൾ ഇന്ത്യയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആധാർ, UPI തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഇന്ത്യ ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. 2030 500 GW ഫോസിൽ ഇതര ഇന്ധനശേഷി കൈവരിക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ അനുഭവങ്ങൾ ഉൾക്കൊള്ളുവാനും നിയമസഭാ അംഗങ്ങൾ ശ്രമിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾക്കായുള്ള 2 ദിവസത്തെ ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കുള്ളിൽ അംഗങ്ങൾ നടത്തുന്ന യുക്തിസഹവും വസ്തുതാപരവുമായ ചർച്ചകളിലൂടെയാണ് നേതൃത്വം കൂടുതൽ മികച്ചതാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: अच्छी चर्चा संवाद करेंगे उतना ही आप अच्छा नेतृत्व दे पाएंगे और ये विधानसभा के इस नेतृत्व से ही राज्य का नेतृत्व निकलता है देश का नेतृत्व निकलता है और इसलिए मेरा आपसे निवेदन है हमेशा जीवन में सीखते रहें नए अनुभव लेते रहें अच्छे श्रेष्ठ विचारों को साझा करते रहें.
0: 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച മൈ ഭാരത് ഇൻഡസ്ട്രി അസോസിയേഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ മേഖലയും മൈ ഭാരതം തമ്മിലുള്ള സഹകരണം ദേശീയ പുരോഗതി വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അസോച്ചം, ഫിക്കി, CII തുടങ്ങിയ വ്യവസായ സംഘടനകൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വെനസ്വേലയിൽ അന്തരിച്ച ഇന്ത്യൻ നാവികൻ രാകേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. വിഷയത്തിൽ പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് കാരക്കാസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്ത് പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ 2ാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം സംബന്ധിച്ച് മദ്യനയത്തിൽ വ്യക്തത വരുത്തുമെന്ന് മന്ത്രി എം ലിജു. മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നികുതി ഘടന മുൻകൂട്ടി നിശ്ചയിച്ചുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിന്റെ വിജ്ഞാപനം വന്നാൽ മാത്രമേ അത് നടപ്പിൽ വരൂവെന്നും അദ്ദേഹം പറഞ്ഞു.
3: ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസുകൾ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ? അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടെന്നാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു.
0: പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. മൂന്നാമത്തേതും അവസാനത്തേതും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3,880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4,822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്നതാണ് അമർനാഥ് തീർത്ഥാടനം. അടുത്ത മാസം 28 സമാപിക്കും. യാത്രയ്ക്കായുള്ള രണ്ടാം സംഘം ജമ്മുവിൽ നിന്ന് ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന അമർനാഥ് യാത്രയ്ക്കായി മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടകർക്ക് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസ നേർന്നു. തൃണമൂൽ കോൺഗ്രസിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണം തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഘടനാ തെരഞ്ഞെടുപ്പ്, നേതൃത്വ ചുമതലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിക്കും ഋതപ്രതാ ബാനർജിക്കും വെവ്വേറെ കത്തയച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഇരുവിഭാഗവും മറുപടി നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയതുല്ല അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനേയി പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ട്. മുജ്തബ ഖമനേയിക്ക് നേരെ വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നാളെ മുതൽ ഈ മാസം 9 ഇറാനിലും ഇറാഖിലുമായാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റിയും ബീഹാർ ഗവർണർ സയ്യിദ് അദാഹസ്നേനും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മുജ്തബ ഖമനേയിക്ക് നേരെയുള്ള വധഭീഷണികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി യുഎസിനോട് ആവശ്യപ്പെട്ടു. ഇറാന് നേരെയുള്ള ഏത് ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയെ 1-2 പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നടന്ന മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായി 2 പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് ഫെബ്രുവരിയിലാണ് നടക്കുക. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്കായി എയർ സുവിധ 2.0 പോർട്ടൽ ആരംഭിച്ച് വ്യോമയാന മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട വെനസ്വേലയിലേക്ക് ഇന്ത്യ ഓപ്പറേഷൻ അമിസ്താദ് വഴി മാനുഷിക സഹായം എത്തിക്കുന്നത് വിപുലീകരിച്ച് ഇന്ത്യ. ദുരന്തബാധിത മേഖലയിൽ ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം എന്ന ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്ത് രാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിക്കും. 16 ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായാണ് ശില്പശാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന് ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്റ്റിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: സൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അമ്മയെ അറിയാൻ അമ്മൂമ്മമാരും അമ്മായിയമ്മമാരും കേൾക്കാൻ
2: ജീവിതം കണ്ണുനീരാണെന്നോ? കാലമേ നീ തന്നെ പറയൂ, സൂര്യനും ഞാനും ചിരിക്കുന്ന കണ്ടോ? ലോകമേ നീ നിന്റെ കണ്ണീർ തുടയ്ക്കൂ. ഏതെങ്കിലും വാരികയിൽ കവിത അച്ചടിച്ചാൽ കവിയുടെ പേരിനൊപ്പം വിലക്കമത്ത് വീട് എന്നുകൂടി വയ്ക്കണം. വിലക്കമത്ത് വീട് ഇന്നില്ല. കാർത്തിയായനി അമ്മയുടെ കുടുംബ വീടിരുന്ന സ്ഥലത്ത് വലിയ റെസ്റ്റോറന്റ് വന്നു. എന്നാലും പേരിനോടൊപ്പം വിലക്കമത്ത് എന്ന് വയ്ക്കണം. അതൊരോർമ്മയുടെ രക്തം കിനിയുന്ന നനവാണ്. ഇന്ന് അമ്മ, അമ്മൂമ്മ, അമ്മായിയമ്മ എന്ന പംക്തിയിൽ ഒരമ്മയുടെ കഥയാണ് കാർത്തിയായനി അമ്മയുടെ കഥ. ഓർമ്മകൾ നമ്മൾക്ക് കാലം പകരുന്ന കണ്ണുനീരല്ലെന്നറിയൂ. പിന്നെയും ജീവിതം മുന്നോട്ടു പോകുവാൻ ഈശ്വരൻ നൽകുന്ന ശക്തി നേരിന്റെ നാവായിരിക്കുമ്പോഴല്ലേ നാടിന് കൂട്ടായിരിക്കൂ. സ്ഫുടമായി വാക്കുകൾ എടുത്തുവച്ച് കാർത്തിയായനിയമ്മ അവരുടെ കവിതകൾ ചൊല്ലി. ലളിതമായ ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, ചില നിർദ്ദേശങ്ങൾ. ജീവിതത്തോടുള്ള ഏറ്റവും പോസിറ്റീവായ സമീപനമായിരുന്നു അതെല്ലാം. റാൻഡി പോഷിനെ കുറിച്ച് കുറെ നേരം സംസാരിച്ചു. പിന്നെ സ്വന്തം ജീവിതത്തിന്റെ പർവ്വങ്ങളും കാണ്ഡങ്ങളും കടന്നുള്ള യാത്ര. കോളേജ് ലെക്ചറർ ആകാനായിരുന്നു കുട്ടിക്കാലത്തെയുള്ള ആഗ്രഹം. വന്നുപെട്ടത് മാർക്കറ്റിൽ മീൻ വിൽപ്പനക്കാരിയായി. നോക്കുന്നതൊന്ന്, കാണുന്നതൊന്ന്, കാലഘടികാര ചലനത്തിൽ നമ്മൾ കടം കൊണ്ട ജീവിതം നാടകം താനെ. കുറ്റബോധമോ നിരാശയോ തോന്നിയിട്ടില്ല. മക്കളെ പഠിപ്പിച്ചു, കല്യാണം കഴിപ്പിച്ചു. രണ്ട് പെൺമക്കളും ഉദ്യോഗസ്ഥരാണ്. ഭർത്താവ് ചെറുപ്പത്തിലേ മരിച്ചു. കോൺട്രാക്ടറായിരുന്നു. വസ്തുവും ആഭരണങ്ങളുമെല്ലാം വിറ്റ് ഭർത്താവ് ഉണ്ടാക്കിയ കടങ്ങൾ തീർത്തു. എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതത്തെ നോക്കി അമ്പരന്ന് നിൽക്കുകയായിരുന്നു. എന്നും മീൻ കൊണ്ടുവരുന്ന കല്യാണിയോട് ഞാൻ കൂടെ വരട്ടെ മീൻ നിൽക്കാൻ എന്ന് ചോദിച്ച ദിവസം കല്യാണി കരഞ്ഞു. കാർത്യായനി കരഞ്ഞില്ല. വീട് വീടാന്തരം മീൻ കൊണ്ടുപോകാൻ കല്യാണി സമ്മതിച്ചില്ല. മാർക്കറ്റിൽ മീൻകാരികളുടെ അടുത്ത് കൊണ്ടിരുത്തി. മീനിന്റെ ജീവശാസ്ത്രവും രസതന്ത്രവും പിന്നെ അതിന്റെ സാമ്പത്തിക ശാസ്ത്രവും. ദുരഭിമാനമില്ലാത്ത ഏതൊരാൾക്കും ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഈ ലോകത്ത് അന്തസ്സായി ജീവിക്കാമെന്ന് കാർത്യായനി അമ്മ പറയുന്നു. സ്കെയിൽ വെച്ച് അളന്നെടുത്ത ജീവിതം. ഭർത്താവ് മരിച്ചതിന്റെ അടുത്ത മാസം പത്രം നിർത്തി, പാലും വേണ്ടെന്ന് വെച്ചു. കുട്ടികൾ ഇരുന്ന് പഠിക്കുന്ന മുറിയിലും അടുക്കളയിലും മാത്രം ബൾബ് കത്തി. ഫ്രിഡ്ജ്, ഫാൻ, മിക്സി എല്ലാം നിശ്ചലം. ചെലവ് ചുരുക്കി. ചുരുക്കിയെന്ന് പറഞ്ഞാൽ അതൊരു വെട്ടിച്ചുരുക്കൽ തന്നെയായിരുന്നു. മക്കളുടെ പുസ്തകങ്ങൾ അവരോടൊപ്പം ഇരുന്ന് വായിച്ചു. ഒരു കവിത പോലും എഴുതി സൂക്ഷിച്ചില്ല. പക്ഷെ എല്ലാം മനസ്സിലുണ്ട്. തണുത്ത ഒരു കാറ്റുമതി അത് പെയ്തിറങ്ങാൻ. ലോകം വാമനൻ മൂന്നടി കൊണ്ടല്ലേ അളന്നത്, ജീവിതം ഞാൻ രണ്ടടി കൊണ്ടളന്നു. ആത്മവിശ്വാസവും കഠിനാധ്വാനവും. ഫ്രിഡ്ജും ഫാനുമെല്ലാം ഓരോന്നായി ഓണായി തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഒരുക്കമുണ്ടെങ്കിൽ മനസ്സിന് മെരുക്കമുണ്ടാവും, മെരുക്കമുണ്ടെങ്കിൽ എല്ലാം തിരിച്ചെടുത്തിയിടാം. ഒരിക്കൽ പകച്ചും പതറിയും കൺമുൻപിൽ ഇരുട്ടാർന്നു നിന്ന ജീവിതത്തെ കാർത്തിയായനിയമ്മ തിരിച്ചെടുത്തിരിക്കുന്നു. ഒരുപാട് അലങ്കാരത്തോടെയും വർണ്ണപ്പകിട്ടോടെയും അവരത് ആഘോഷിക്കുന്നു. സ്നേഹത്തിന്റെ മഴ നനഞ്ഞ് മക്കളും മരുമക്കളും ഒപ്പം കൂടുന്നു. മീൻകാരിത്തള്ളയുടെ മക്കളാണെന്നതിൽ അഭിമാനമേയുള്ളൂ ഇരുവർക്കും. അമ്മയെക്കുറിച്ച് മക്കൾക്ക് പരാതി ഒന്നേ ഉള്ളൂ. മീനിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും അമ്മ കവിത ചൊല്ലിയിട്ടില്ല. കാർത്തിയായനി അമ്മയ്ക്ക് അതിന് മറുപടിയുണ്ട്. മീനും മക്കളും എന്റെ ജീവിതത്തിലെ സത്യങ്ങളാണ്. കവിത ഭാവനയും സങ്കല്പവുമാണ്. ഹൃദയത്തിന്റെ ഭിത്തികളിൽ ജീവിതത്തെയും കവിതയെയും കാർത്തിയായനി അമ്മ ചേർത്തു പിടിക്കുന്നു. നിത്യേന കണക്കെഴുതി സൂക്ഷിക്കുന്ന പുസ്തകമുണ്ട്. അതിൽ EMS പടം, അതിനടുത്ത് കല്യാണിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. കടലിടുക്കിലും കാറ്റുലഞ്ഞെല്ലാം ഒടുങ്ങിലും ആളുന്ന തീയിൽ ഞാൻ നീറിയെന്നാകിലും നീ തന്ന ഹൃദയമെൻ ഹൃദയത്തിനുള്ളിൽ ഞാൻ ഒരു നാളും ഉടയാതെ കാത്തുവെക്കും. ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ്. ചായയും വടയും ചീരയും മീനും പോലെ ലളിതം. പക്ഷെ പെട്ടെന്നങ്ങനെ അളന്നെടുക്കാനായില്ലെന്ന് വരും.
0: അമ്മയറിയാൻ അമ്മൂമ്മമാരും അമ്മായി അമ്മമാരും കേൾക്കാൻ അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ദേഷ്യം വന്നാൽ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ട. പക്ഷേ നിശബ്ദമായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.
1: കക്കപ്പരേ സനിത സസരേ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഇതിഹാസ കഥകളും കഥാപാത്രങ്ങളും.
1: നചികേതസിനോട് മൂന്ന് വരങ്ങൾ ചോദിക്കാൻ യമൻ ആവശ്യപ്പെട്ടു. മരിച്ച മനുഷ്യനെ പറ്റി വളരെ സംശയങ്ങളുണ്ട്. ചിലർ ആത്മാവ് ശേഷിക്കുന്നു എന്ന് പറയുന്നു, ചിലർ ഇല്ല.

0: ലോകത്തിൽ ദുർലഭമായിട്ടുള്ള എല്ലാ ഭോഗസുഖങ്ങളെയും നീ ആവശ്യപ്പെട്ടുകൊള്ളൂ. ഞാൻ നിനക്ക് രഥങ്ങളും വാദ്യങ്ങളും തരാം. അതിസുന്ദരികളായ സ്ത്രീകളെ നിന്റെ പാദശുശ്രൂഷ ചെയ്യുവാൻ അയച്ചു തരാം. നചികേതസേ, അവരുമായി നീ യഥേഷ്ടം വിഹരിച്ചു കൊള്ളുക. മരണത്തെക്കുറിച്ച് മാത്രം യാതൊന്നും ചോദിക്കരുത്. പക്ഷേ പ്രഭു, ഭോഗങ്ങളെല്ലാം തന്നെ നാളേക്ക് തിരുവഭവിക്കുന്നവയാണ്. മരണത്തിന്റെ ചുഴിയിൽ വർത്തിക്കുന്ന മനുഷ്യന്റെ സർവേന്ദ്രിയ ശക്തിയും അതിവേഗം ജീർണമായിത്തീരും. സർവജീവിതവും അല്പമാണ്. കുതിരകൾ, രഥങ്ങൾ, സുന്ദരികൾ ഇതെല്ലാം അങ്ങ് തന്നെ വെച്ചുകൊള്ളൂ. അല്ലയോ മൃത്യുദേവ, പരലോക വിഷയത്തിൽ മഹത്തായ പ്രയോജനമുള്ള ആത്മവിജ്ഞാനം എനിക്ക് ഉപദേശിച്ചു തരും. അതിപ്രധാനമായ ഈ വിവരമൊഴിച്ച് മറ്റു യാതൊന്നും തന്നെ എനിക്ക് ആവശ്യമില്ല. നചികേതസിന്റെ പക്വതയാർന്ന വാദമുഖങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ യമന് കഴിഞ്ഞില്ല. യമൻ നചികേതസിന് ഉപദേശിച്ചു കൊടുത്ത ആത്മജ്ഞാനമാണ് കഠോപനിഷത്ത്.
1: ഇതിഹാസ കഥകളും കഥാപാത്രങ്ങളും. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അംബേദ്കറും ഗാന്ധിയും.
0: അംബേദ്കറും ഗാന്ധിയും എന്ന പരിപാടിയിൽ തൊഴിലാളികൾ എങ്ങനെ സമയം ചെലവഴിക്കണം എന്ന ഗാന്ധിജിയുടെ ലേഖനം കേൾക്കാം. അവതരണം ഗായത്രി.
1: ലോക്കൌട്ട് അവസരങ്ങളിൽ തൊഴിലാളികൾ അവരുടെ സമയം എങ്ങനെ ചെലവാക്കണം എന്നതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അലസത നാശത്തിന് കാരണമാകും എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് അഹമ്മദാബാദിൽ 10,000 ആളുകൾ ജോലിയില്ലാതിരിക്കുക എന്നത് നല്ലതല്ല. തൊഴിലാളികൾ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് എന്നാദ്യം പറയാം. ഒന്ന്, അവർ ചൂതുകളി പോലെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ട് സമയം നഷ്ടപ്പെടുത്തരുത്. 2, പകലുറങ്ങി സമയം കളയരുത്. 3, എപ്പോഴും മുതലാളിമാരെയും ലോക്കൌട്ടിനെയും കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കരുത്. 4, ചായക്കടകളിൽ കൂടെ കൂടെ പോകരുത്. പലരും ഹോട്ടലുകളിൽ പോവുകയും പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും ആവശ്യമില്ലാത്ത ആഹാരം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. 5, ലോക്കൌട്ട് തുടരുന്നിടത്തോളം കാലം അവർ മില്ലുകളിൽ പോകരുത്. തൊഴിലാളികൾ എന്തെല്ലാം ചെയ്യണം? 1, പല തൊഴിലാളികളുടെയും വാസസ്ഥലങ്ങളും പരിസരവും പൊതുവെ വൃത്തിയില്ലാത്തതാണ്. ജോലി ഉണ്ടായിരിക്കുമ്പോൾ തൊഴിലാളികൾക്ക് വൃത്തിയാക്കാൻ സമയം കാണുകയില്ല. ജോലിയില്ലാതെ ഇരിക്കാൻ നിർബന്ധിതരാകുമ്പോൾ തൊഴിലാളികൾക്ക് കുറച്ച് സമയം വീടും പറമ്പും വൃത്തിയാക്കാനും നന്നാക്കാനും വിനിയോഗിക്കാം. 2, വിദ്യാഭ്യാസമുള്ളവർ പുസ്തകങ്ങൾ വായിച്ച് അറിവ് വർദ്ധിപ്പിക്കണം. അക്ഷരാഭ്യാസമില്ലാത്തവരെ പഠിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പരസ്പരം സഹായിക്കാനും അവർ പഠിക്കും. തയ്ക്കാനോ മേശ അലമാരി മുതലായവ പണിയാനോ തടിയിലോ ലോഹങ്ങളിലോ കൊത്തുപണി നടത്താനോ അറിയാവുന്നവർക്ക് സ്വയം ജോലി കണ്ടുപിടിക്കാൻ സാധിക്കും. 4, ഉപജീവനത്തിനായി ചെയ്യുന്ന ജോലി കൂടാതെ മറ്റേതെങ്കിലും ജോലിയിലും ഓരോ തൊഴിലാളിയും പ്രായോഗിക പരിശീലനം നേടിയിരിക്കണം. അതുകൊണ്ട് എളുപ്പമുള്ള ഒരു പുതിയ തൊഴിൽ അഭ്യസിക്കുന്നതിന് സമയം വിനിയോഗിക്കാം. തന്റേതല്ലാത്ത മറ്റൊരു ജോലി ചെയ്യുന്നത് അന്തസ്സുകേടാണെന്ന് ഇന്ത്യക്കാരൻ കരുതുന്നു. കൂടാതെ ചില ജോലികൾ തരം താണതും അന്തസ്സില്ലാത്തതുമാണെന്ന് അയാൾ വിചാരിക്കുന്നു. ഇതെല്ലാം തെറ്റാണ്. മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ ജോലികളിൽ താണതെന്നോ ഉയർന്നതെന്നോ ഉള്ള തരംതിരിക്കലിന്റെ പ്രശ്നമേയില്ല. നാം പതിവായി ചെയ്യുന്നതല്ലാതെയുള്ള ഒരു തൊഴിൽ ചെയ്യുന്നത് അപമാനകരവുമല്ല. തുണി നെയ്യുക, കല്ലുടയ്ക്കുക, തടി അറക്കുക, വിറക് കീറുക, വയലിൽ പണിയെടുക്കുക, ഇവയെല്ലാം ആവശ്യവും അന്തസ്സുമുള്ള തൊഴിലുകളാണ്. അതുകൊണ്ട് തൊഴിലാളികൾ അലസരായി സമയം പാഴാക്കാതെ നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ.
0: അംബേദ്കറും ഗാന്ധിയും. അവതരണം ഗായത്രി. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കരുണാസായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: മനസ്സോട് ചേർക്കാം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം യാദൂൻ കെ ഭാരത് എന്ന ചിത്രത്തിനു വേണ്ടി രാഹുൽ ദേവ് വർമ്മൻ സംഗീതം നൽകി നജ്റോ സുൽത്താൻപുരി രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് ആശാ ഭോസ്ലെയും മുഹമ്മദ് റഫിയും.

പർണീത എന്ന ചിത്രത്തിനു വേണ്ടി ശാന്തനു മൊയ്ത്ര സംഗീതം നൽകി. സ്വാനന്ദ് കിർക്കിറെ രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് സോനു നിഗമും ശ്രേയാ ഘോഷാലും.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: അൻപത് എന്ന ചിത്രത്തിന് വേണ്ടി മദൻ മോഹൻ സംഗീതം നൽകി. രാജ മെഹദി അലിഖാൻ രചന നിർവഹിച്ച ഗാനം. ആലാപനം ലതാ മങ്കേഷ്കർ.

മസക്കലയിൽ ഇനി അഗ്നിപത് എന്ന ചിത്രത്തിനു വേണ്ടി അജയ് അതുൽ സംഗീതം നൽകി അമിതാഭ് ഭട്ടാചാര്യ രചന നിർവഹിച്ച ഗാനം ആലാപനം സോനു നിഗം.

ചിത്രം ഓംശാന്തിയോവും സംഗീതം വിശാൽ പട്ലാനിയും ശേഖറും ചേർന്ന്, രചന ജാവീദ് അക്തർ, ആലപിച്ചിരിക്കുന്നത് സോനു നിഗമും ശ്രേയാ ഘോഷാലും.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മനുഷ്യർ എന്ന ചിത്രത്തിന് വേണ്ടി ആനന്ദ് മിലിൻ സംഗീതം നൽകിയ ഗാനം ആലപിച്ചിരിക്കുന്നത് ലതാ മങ്കേഷ്കറും എസ് പി ബാലസുബ്രഹ്മണ്യവും ചേർന്ന്.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: സനം തേരി കസം എന്ന ചിത്രത്തിനു വേണ്ടി ഹിമേഷ് രശ്മി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ബുധനാഴ്ചകളിലെ പ്രത്യേക പോക്കുവയിൽ ആകാംക്ഷയോടെ ശ്രോതാക്കൾ കാത്തിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരതിഥിയുമായിട്ടാണ് പോക്കുവയിൽ ബുധനാഴ്ചകളിൽ എത്തിച്ചേരാറുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിന് തലേന്നുള്ള ദിവസങ്ങളിലായാലും രാവിലെ ആയാലും വിളിച്ചു ചോദിക്കാറുണ്ട്, ഇന്നത്തെ അതിഥി ആരാണ് എന്ന്. വ്യക്തിപരമായും സ്റ്റുഡിയോയിലൊക്കെ വിളിച്ചു ചോദിക്കുന്നു. അത് ഒരു ആകാംക്ഷയാണ്. അത് ശരിക്കും ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവായതുകൊണ്ട് തന്നെ വളരെ വളരെ സന്തോഷം. വളരെ സന്തോഷം എന്ന് വെച്ചാൽ വളരെ വളരെ സന്തോഷം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നും നമുക്കൊരു അതിഥിയുണ്ട്. അതിഥിയോട് സംവദിക്കാം, കാര്യങ്ങൾ സംസാരിക്കാം, പാട്ട് ചോദിക്കാം. ഇന്ന് നമ്മളുടെ അതിഥിയെ വളരെ സ്നേഹത്തോടെ ഹൃദ്യമായി ഞാൻ എല്ലാ ശ്രോതാക്കൾക്കും പരിചയപ്പെടുത്തുന്നു. ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തും ഒപ്പം വെള്ളനാട്ടെ ചുമട്ട് തൊഴിലാളിയും വെള്ളനാടിൻ്റെ വെള്ളനാട് സ്വദേശിയുമായ രാധാകൃഷ്ണനാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ പോക്കുവയിലിൽ നമ്മളോടൊപ്പം ചേർന്ന് പാട്ടുകളും വർത്തമാനങ്ങൾക്കും അണിചേരുന്നത്. പ്രിയപ്പെട്ട രാധാകൃഷ്ണന്, ഈ പോക്കുവയിലേക്ക് പ്രത്യേകം സ്വാഗതം. വളരെ സന്തോഷമുണ്ട്. കാരണം ഈ പോക്കുവയിൽ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വരുന്ന ഒരു 2 വർഷത്തിന് മുമ്പുള്ള ഒരു അനുഭവമാണ്. ഇതേ സ്റ്റുഡിയോയിൽ രാധാകൃഷ്ണൻ ഒരു ചുമട്ട് തൊഴിലാളിയുടെ അനുഭവങ്ങൾ എന്ന രീതിയിൽ ഒരു അഭിമുഖത്തിനിരുന്നതും അതിപ്പോഴും എന്താണ് സംപ്രേഷണം പ്രക്ഷേപണം ചെയ്യുമ്പോൾ ശ്രോതാക്കൾ വളരെ കാര്യമായി അത് അഭിപ്രായങ്ങൾ പറയുന്നതും ഞാൻ ഓർക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ പറയും ഒരു നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചുമട്ട് തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഒരു അപകടമുണ്ടായാൽ അല്ലെങ്കിൽ വേറെ എന്ത് മനുഷ്യൻ്റെ ആവശ്യം, പെട്ടെന്ന് റോഡിലേക്ക് ഓടി ചെല്ലുന്നത് എപ്പോഴും ചുമട്ട് തൊഴിലാളികളായിരിക്കും. ഞാനിപ്പോൾ ഓർക്കുന്നത് അയ്യനേത്ത് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു ആക്സിഡന്റിൽപ്പെട്ട് റോഡിൽ കിടക്കുമ്പോൾ കുറേ നേരം ആരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കില്ല. അദ്ദേഹത്തെ വാരി എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടിപ്പോയി 2 ദിവസം കൂട്ടിരുന്നത് അവിടുത്തെ ചുമട്ട് തൊഴിലാളികളാണ് എന്നുള്ളത് ഞാൻ ഓരോ തവണയും ഓർക്കും. അതുപോലെ തന്നെ വെള്ളനാടിനെ സംബന്ധിച്ചായാലും പ്രത്യേകിച്ച് ഈ നാടിനെ സംബന്ധിച്ച് ഇവിടുത്തെ ചുമട്ട് തൊഴിലാളികൾ കരുണാസായി റേഡിയോട് കാണിക്കുന്ന ഒരു ഇഷ്ടം, കരുണാസായി എന്ന സ്ഥാപനത്തോട് കാണിക്കുന്ന സ്നേഹാദരങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് ഒരിക്കൽ കൂടെ രാധാകൃഷ്ണന് പോക്കുവയിൽ എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് വർത്തമാനം പറയാം. ഹലോ. ഹലോ ഹലോ, കേൾക്കാവോ?
2: കേൾക്കാം.
1: പറയൂ, ആരാണ്? ഇന്ന് നമ്മളോടൊപ്പം ഉള്ള അതിഥി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വെള്ളനാട് ചുമട്ട് തൊഴിലാളിയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണനോട് സംസാരിക്കാം.
2: ഹലോ.
3: എനിക്കറിയാം.
4: നമസ്തേ. എന്താണ് ശരിക്കും?
1: ഒരു പ്രത്യേക സന്തോഷത്തിന്റെ ചിരിയാണത്. എന്ത് പറയണമെന്നറിയാതെയുള്ള ചിരിയാണത് അല്ലേ? പറയണം, സംസാരിക്കാം. കാര്യങ്ങൾ
4: സ്റ്റുഡിയോ നമ്മളെ സാറ്, നമ്മളെ കരുണാസായി എന്ന് സാധാരണപ്പെട്ട ജനങ്ങൾ കൂടെ ഉള്ള ഒരു സ്റ്റുഡിയോ ആണ്. അത് സാധാരണ ജനങ്ങളെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരെയും മേൽത്തട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു സംവിധാനം ഈ സ്റ്റുഡിയോയ്ക്കുണ്ട്. അതിന്റെ ഭാഗമായി ഒരു തൊഴിലാളിയായി എന്നെയും ക്ഷണിച്ചു. ഇന്ന് പണിയില്ല.
1: അതൊക്കെ നോക്കിയല്ലേ നമ്മൾ വിളിക്കുന്നത്? എല്ലാം നോക്കിയല്ലേ, അറ്റൻഡൻസ് എല്ലാം നോക്കിയല്ലേ വിളിക്കുള്ളൂ.
4: കേട്ട് സൗണ്ട് നല്ല പരിചയമുണ്ട് കേട്ട്.
1: ഇപ്പൊ എല്ലാം മനസ്സിലായി.
4: മനസ്സിലായോ?
1: അതെ, നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. പരിചയമൊക്കെ അങ്ങനെ ഇതൊരു ശ്രോതാവ് എന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കുക. രാധാകൃഷ്ണനോട് ഒരു ശ്രോതാവ്, കരുണാസായി റേഡിയോ കുറിച്ചൊക്കെ നമുക്ക് പരസ്പരം സംസാരിക്കാം. പറയണം. ഇതിനു മുമ്പ് പോക്കുവയിൽ, പ്രത്യേക പോക്കുവയിൽ വിളിച്ചിട്ടുണ്ടോ? ആരോട് സംസാരിച്ചു എന്ന്? യെസ്. അപ്പൊ പിന്നെ ഇന്ന് രാധാകൃഷ്ണനോട് സംസാരിക്കാം. കരുണാസായി റേഡിയോയുടെ ഇഷ്ടപ്പെട്ട പരിപാടി പറയണം.
4: ഏത് പാട്ട്?
1: നല്ല പാട്ടാണ്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ചോദിക്കണം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അനുഭവങ്ങളൊക്കെ ചോദിക്കണം. അടുത്ത ശ്രോതാക്കളെ ഇതുപോലെ വിളിക്കുന്ന ഒരു സമയത്ത് മധു തീർച്ചയായിട്ടും വന്നിരുന്ന് സംസാരിക്കണം അല്ലേ, ഇതുപോലെ സംസാരിക്കണം. അപ്പൊ വേറെ എന്തെങ്കിലും പിന്നെ പാട്ടിനെ കുറിച്ചോ റേഡിയോ കുറിച്ചോ, റേഡിയോയുടെ രാധാകൃഷ്ണനോട് പറയാം, റേഡിയോയിൽ കരുണാസായി റേഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതാണ്, എങ്ങനെയൊക്കെ ആസ്വദിക്കുന്നു ആണല്ലേ.
2: വൈകിട്ട്
4: ഉണ്ടല്ലോ, 8 മണിക്ക് എന്തോ ഉണ്ടല്ലോ, ഇത് 8 മണി അതെ ടി വി കഴിഞ്ഞാലും 9 മണിയാകുമ്പോ പാട്ട് കേൾക്കാല്ലോ, 9:30 വരെ ഉണ്ടല്ലോ, നല്ല പാട്ടുകളല്ലേ.
2: നല്ല നല്ല പാട്ടുകളുണ്ട്.
1: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാൻ തോന്നുന്നല്ലേ. അപ്പൊ വളരെ സന്തോഷം വിളിച്ചതില്, രാധാകൃഷ്ണനുമായിട്ട് സംസാരിക്കാനും വീണ്ടും ഇതുവേണ്ടി വിളിക്കണം. ഈ ഒരു ദിവസം ശ്രോതാക്കൾ ഇഷ്ടഗാന പരിപാടി അവതരിപ്പിക്കുന്ന പോക്കുവയിൽ പരിപാടി അവതരിപ്പിക്കുന്ന സമയത്ത് മധുവിനെ നമ്മൾ ക്ഷണിക്കും, വന്നിരുന്ന് ഇതേപടി സംസാരിക്കണം. എന്തായാലും തുടക്കത്തില എന്താണ് പരിചയം ഉള്ളപ്പോൾ ഉള്ളൊരു ചിരി, അതാണ് ഏറ്റവും മറക്കാതെ. പിന്നെ അപ്പൊ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ചിരിക്കുമ്പോ അത് ശരിക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറെയാണ്, ആ ചിരിയിൽ സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഞാനത്തെ ഒരു ചെറിയ തിരുത്ത എന്ന് പറഞ്ഞ, ഇവിടെ കരുണാസായി റേഡിയോ സംബന്ധിച്ചല്ല, നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ മേലെത്തട്ടും താഴെത്തട്ടൊന്നുമല്ല. ഇവിടെ ഇരിക്കുമ്പോ ഒരു ഡോക്ടർ രാധാകൃഷ്ണൻ ഇരിക്കുന്നതും ചുവട്ടു തൊഴിലാളിയെ രാധാകൃഷ്ണൻ ഇരിക്കുന്നതും ഒരേ വഴിയാണ്, അതിൽ പിന്നെ വേറെ വ്യത്യാസം
4: അതിലെങ്ങനെ സാറേ. ഈ സാധാരണ ഇത്രയും നമ്മളെ മീഡിയ എല്ലാം സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഈ സാധാരണ അതിലെല്ലാം കൂടുതലും ചർച്ചയ്ക്കും മറ്റുള്ളതിനും എല്ലാം രാഷ്ട്രീയ പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥര് അങ്ങനെയൊക്കെയുള്ള സാധാരണപ്പെട്ട തൊഴിലാളികളെയൊന്നും ആ ചർച്ചയിൽ ക്ഷണിക്കാറില്ല, ഞാൻ കണ്ടിട്ടില്ല, സാധാരണ ഇത് കണ്ടിട്ടില്ല. ഒരിക്കൽ ഒരു കയറ്റിറക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ അതിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഉൾപ്പെടെയുള്ള ആൾക്കാരിരുന്നപ്പോ തൊഴിലാളികൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം അതിൽ കൊടുത്തിട്ടില്ല, ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അവസരങ്ങൾ പറയാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് സമൂഹത്തിൽ അറിയിക്കാം.
1: അതെ അതെ, മധു കേൾക്കുന്നില്ലേ, പോയിന്റ് അല്ലേ, ഒരു സിനിമയിൽ പറയുമല്ലേ പോയിന്റ്, അതാര് പറഞ്ഞാലും നമ്മൾ കേൾക്കണം അല്ലേ.
4: അല്ലെ, അതിന്റേതായ ബുദ്ധിമുട്ടും
1: പിന്നെ ആ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തുടർന്ന് സംസാരിക്കേണ്ടതാണ്. എന്തായാലും വളരെ സന്തോഷം, ഇതിനകത്ത് സ്റ്റുഡിയോയ്ക്കകത്ത് അങ്ങനെ മേൽത്തട്ട് കീഴ്ത്തട്ടൊന്നുമില്ല, എല്ലാവരും സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ഒരു ചുമട്ടുതൊഴിലാളി എന്ന് പറയുന്നതിനേക്കാൾ ആദ്യം ഞാൻ പറഞ്ഞ രാധാകൃഷ്ണൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാൻ പലപ്പോഴും നേരിട്ട് വിളിക്കുകയോ ഒക്കെ ചെയ്യുന്ന രാധാകൃഷ്ണനോടാണ്. ഇവിടെ തന്നെ യാതൊരു എന്താണ് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഞാൻ ക്ഷണിച്ചപ്പോഴത്തേക്കും അതിഥിയായി വരാൻ പറഞ്ഞപ്പോഴത്തേക്കും വന്നു, ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു ഇല്ലേ. അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോയാലോ,
2: അപ്പോൾ
1: വീണ്ടും വിളിക്കണം, നമുക്ക് സ്നേഹപൂർവ്വം പാട്ടിലേക്ക് പോകാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സുഹൃത്തും വെള്ളനാട് ചുമട്ട് തൊഴിലാളിയുമായ രാധാകൃഷ്ണനാണ്. ധാരാളം വിശേഷങ്ങൾ പറയാനുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും എന്താണ് ശബ്ദം കേൾക്കാൻ പലരും തയ്യാറാവില്ല. ചുമട്ട് തൊഴിലാളികളുടെ, അധ്വാനിക്കുന്നവരുടെ, കല്ല് ചുമക്കുന്നവരുടെ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ ശബ്ദം പലപ്പോഴും കേൾക്കാൻ പലരും തയ്യാറാവില്ല. അവർക്കൊരു ജീവിതമുണ്ട്, ദുഃഖങ്ങളുണ്ട്, അവർക്ക് ആശയങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും കേൾക്കാറില്ല, കേൾക്കാൻ തയ്യാറാവില്ല എന്ന് പറയുന്ന പരിതാപമാണ് നമ്മൾ നേരത്തെ കേട്ടത്. നേരത്തെ പറഞ്ഞത് ശരിയാണ് രാധാകൃഷ്ണൻ. പലപ്പോഴും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പോലും ഗസ്റ്റ് എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും മറ്റു പല മേഖലകളിലേക്കും പോകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. കരുണാസായി റേഡിയോ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എന്താണ് പ്രിയപ്പെട്ടവരാണ്. എല്ലാ ശ്രോതാക്കളും ഒരുപോലെ പ്രിയപ്പെട്ടവരാണ്. പോക്കുവയിലിൽ അടുത്ത വീണ്ടും ശ്രോതാക്കൾ ഇതുപോലെ സംസാരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്തരത്തിൽ ഒരു സുഹൃത്തിനെ പ്രത്യേക പോക്കുവെയിലിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൽ വിളിച്ച് പാട്ട് ചോദിക്കാം, വർത്തമാനങ്ങൾ പറയാം. ഇപ്പൊ നമ്മളോടൊരു ശ്രോതാവ് ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: കണ്ണമ്പള്ളിയിൽ നിന്ന് രവിയാണ്.
0: ഭയങ്കര സന്തോഷം.
1: നമസ്കാരം.
0: നല്ല നമസ്കാരം. ഇന്ന് എന്നോടല്ല നമസ്കാരം പറയാൻ, ഞാൻ ഇന്ന് ഒരു അതിഥിയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ സംസാരിച്ചോളൂ.
2: നമസ്തേ രവി.
1: എന്നെ അറിയാല്ല.
2: പിന്നെ അസുഖം തന്നെയല്ലാണ്. ബിസിനസ് ഒക്കെ എങ്ങനെ ഉണ്ട്?
1: തെറ്റില്ല.
2: നമ്മളെ കാന്റീനിലെ കച്ചവടം ഒക്കെ എങ്ങനെ പോണു? കള്ളനാട്
1: കുഴപ്പമില്ല, അവിടെ നല്ല കച്ചവടം.
2: പിന്നെ എന്തൊക്കെ വിശേഷം?
1: സുഖമാണോ?
2: സുഖമാണ്.
1: നമ്മള് കണ്ട് പരിചയപ്പോ ആണെങ്കിലും ഞാൻ കുറച്ച് നമ്മളെ കുടുംബപരമായിട്ടൊന്നും കേട്ടിട്ടില്ല. വീട്ടില് ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് എന്റെ ഭാര്യ, രണ്ട് മക്കള്, എന്റെ അമ്മ, എല്ലാരും ഉണ്ട്. അമ്മ എന്ന് പറയുമ്പോ ഭാര്യയുടെ അമ്മയാണ്. എന്റെ അമ്മ അച്ഛനും മരിച്ചുപോയി. എനിക്കത് അമ്മ പോലെ തന്നെ.
1: തീർച്ചയായിട്ടും.
2: മോള് ഡിഗ്രി കഴിഞ്ഞു, ഇപ്പം പി എസ് സി ക്ലാസ്സിന് പോകുന്നു. മോൻ ഡിഫൻസിലാണ്.
1: എന്റെ കാര്യമായിട്ട് പറയണ്ട, എല്ലാം അറിയാലോ.
0: പക്ഷെ ശ്രോതാക്കൾക്ക് അറിയണമെന്നില്ലല്ലോ. ഒരാള് പരിചയപ്പെടുത്തുമ്പോ ഒരാളെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോ മറ്റാളും പറയാൻ ബാധ്യത.
1: എന്റെ കാര്യം അറിയാം.
2: ഭാര്യ മാഡത്തിനൊക്കെ അറിയാം. മക്കളെ
1: രണ്ട് പിള്ളേരാണ്. അതില് രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് മോനും മരുമോളും രണ്ട് കൊച്ചുമക്കളുമായിട്ട് എന്റെ വീട്ടിൽ തന്നെ താമസം. പിന്നെ മോള് അവളുടെ ഭർത്താവിന്റെ കൂടെ അവരും സുഖമായിട്ട് കഴിയുന്നു.
2: രവി എന്ന സ്ഥിരം ഈ കരുണാസായി റേഡിയോയിലെ സ്ഥിരം ഒരു അംഗമാണ്. ഞാൻ സ്ഥിരം കേൾക്കാറുണ്ട്.
1: കരുണാസായി എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ അയൽവക്കത്തുള്ള ഒരു റേഡിയോ.
2: നമ്മുടെ സ്വന്തം വകയാണ്. നമ്മുടെ നാട്ടുകാരുടെയും
1: സന്തോഷിക്കേണ്ടതാണ്. ഞാനും ഒരു പ്രാവശ്യം ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആകാശവാണിയിൽ പോയ കാര്യം, ആകാശവാണി അതിന്റെ ഉയരത്ത് ആ കൂര കാണാൻ വേണ്ടി ഒന്ന് കണ്ടിട്ട് തിരിച്ചു വന്ന ആളാണ്.
2: കരുണാസായി റേഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ വെള്ളനാട്ടുകാരുടെ സ്വന്തം, നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവസരമുള്ള ഒരു സ്റ്റുഡിയോ ഉണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് സാറും എല്ലാം. പൊതുജനങ്ങളെ എല്ലാം വളരെ സ്നേഹത്തോടെ കാണുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ മദ്യം മയക്കം വരുന്ന ആൾക്കാരൊക്കെ ഇവരോട് വിരോധം കാണും. കാരണം അതിന് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അവരെ നന്നാക്കാൻ
1: അങ്ങനെയൊന്നുമില്ല. ഇത് എന്റെ ഇടക്കാലത്ത് വെച്ച് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞില്ല, മറന്നുപോയി.
0: പിന്നെ അതൊക്കെ
1: ഒരു ആകാശവാണി എന്ന് രണ്ടുപേര് കൂടെ വന്നിരുന്നു. അപ്പൊ നല്ല പാട്ട് കേട്ടോണ്ട് വന്നു. ഉച്ച സമയമായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ച് ആകാശവാണി അല്ലേ എന്ന് കേട്ടു. ഞാൻ പറഞ്ഞു അല്ല, ഞങ്ങള് കരുണാസായിലെ റേഡിയോ ആണ്. അപ്പൊ എന്റെ അടുത്ത് കുറെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. ചോദിച്ചിട്ട് ഞാൻ നല്ല, നമുക്ക് നല്ലതില്ലേ അത് പറയാൻ നോക്കുള്ളൂ, നല്ലതേ ഉള്ളൂ.
0: നല്ലതേ പറയാവൂ.
1: അല്ല, നല്ലതേ ഉള്ളൂ.
2: നമുക്ക് ഈ ടെൻഷനൊക്കെ ഉള്ള സമയം ഈ ചില ദിവസങ്ങളിൽ കരുണാസായിലെ കിടക്കാൻ നേരത്തെ ഈ പാട്ട് വെച്ചിട്ട് കിടന്നാൽ നമ്മൾ താനേ ഉറങ്ങിപ്പോവും.
1: അതെ,
2: അത്ര നല്ല ഒരു നല്ല പാട്ട് ആസ്വദിച്ച് കിടന്നുറങ്ങും.
1: സംസാരിച്ചിട്ടൊക്കെ എന്റെ അടുത്ത് പറഞ്ഞ് ഫോൺ നമ്പർ തന്നിട്ട് പറഞ്ഞ് എന്റെ അടുത്ത് ഫോണിൽ വിളിക്കണം, പാട്ട് ചോദിക്കണം.
0: രവിച്ചേട്ടാ, അങ്ങനെ പല പ്രലോഭനങ്ങളും ഉണ്ടാവും. പക്ഷെ കരുണാസായി റേഡിയോയുടെ രീതി, അത് ആളുകൾ വീണ്ടും വരും, ഫോൺ നമ്പർ തരും, വിളിക്കാൻ പറയും. ഒരു പ്രലോഭനത്തിൽ രവിച്ചേട്ടൻ വീണു
1: പോകും. ഞാനിത് അന്നും ഈ കരുണാസായി കിട്ടിയതിനു ശേഷം ഇന്ന് വരെ ഒരു ചാനൽ പോലും പിടിച്ചു വെച്ചിട്ട്.
0: അതെ, പക്ഷെ പ്രലോഭനങ്ങൾ പലയിടത്തുനിന്നും വരും.
1: പക്ഷെ അവർക്ക് ഇപ്പൊ എന്തോ ഒരു ഡിമാൻഡ് കുറവ് പോലെയാണ്. ജീവിതം നല്ല ഒരുപാടെടുത്ത് അവർ പോയി. ആ ഇതിപ്പോ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മളെ കരുണാസായി തന്നെ.
2: ചാനലുകാരെല്ലാം അത് ഒരു മത്സരമാണ് എല്ലാം, ചാനൽ മേഖലകളിലെല്ലാം ഓരോ പരിപാടികൾ
1: കൂട്ടിക്കൂട്ടിലേക്ക് പരസ്യമാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്.
2: നമ്മുടെ ഇവർക്ക് പരസ്യമില്ല,
1: നമ്മള് ഇവിടെയും ഒരു ചെറിയ പരസ്യം വെച്ചുകൂടെ എന്ന് എനിക്ക് സാറിന്റെ അടുത്തൊരു ചോദ്യമുണ്ട്.
0: ആരെങ്കിലും തരണ്ടേ രവിച്ചേട്ട?
1: അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കടയുടെ പരസ്യം ആദ്യം തരാം.
0: ആ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ശരിയാണ്, നാളെ രവിച്ചേട്ട കട തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടാളുകൾ അവിടെ നിൽക്കുന്നുണ്ടാവും.
1: ഇടയ്ക്കൊക്കെ പരസ്യം വേണം.
2: അല്ല, പരസ്യമാണ് അവരുടെ നിലനിൽപ്പ്.
1: നമ്മള് ഇത് മാത്രം നോക്കിയാ പോരല്ലോ, നമ്മള് സ്റ്റുഡിയോയുടെ നിലനിൽപ്പും കൂടെ നോക്കണം.
0: ഇത്രയും മഹത്തായ വ്യക്തികളെ ഞാൻ ലോകത്തൊരിടത്തും കണ്ടു, എനിക്കാണെങ്കിൽ കണ്ണു നിറഞ്ഞു വരണം.
2: എല്ലാ എല്ലാ ബിസിനസ്സിനായാലും ഏത് കാര്യത്തിനായാലും സ്വന്തം നിലനിൽപ്പ്, ഇത്രയും ആൾക്കാർ ഇവിടെ കൊണ്ട് ജീവിക്കല്ലേ, അതൊരു വലിയ പുണ്യമല്ലേ. എത്ര
1: നമ്മൾ
2: ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ, ഇത്രയും ആൾക്കാർ
1: റേഡിയോ കേട്ടോണ്ടിരിക്കുമ്പോ അതിനൊരു ജോലിക്കൊരു സ്പീഡുണ്ട്. വരണവർക്കൊരു ഒരു ഒരു നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്.
2: ഏത് പാട്ടാണ് വേണ്ടത്?
1: ആ എനിക്കിന്ന് ഉരുമയക്കുരൽ എംജിആറിന്റെ സിനിമയിലാണ്. അതിലെ വിഴിയേ കഥയെഴുത്ത് കണ്ണീരിലെഴുതാതെ മൻചൽവാനം എന്തൽ സാക്ഷി ഉനക്കാകവേ ഞാൻ വാഴ്കേൻ. ആ പാട്ടാണ്.
2: നല്ലൊരു ഗായകനും കൂടെയാണല്ലോ.
0: നല്ല ഗായകൻ മാത്രല്ല, നമുക്കറിഞ്ഞൂടാത്ത പാട്ട് പാടുമ്പോ നമ്മൾ കൂടെ പാടില്ലേ. എന്റെ എന്നെ അറിയാവുന്ന ശ്രോതാക്കൾ ഇപ്പൊ മനസ്സിൽ പറയുന്നുണ്ട്, അല്ലെ ഇപ്പൊ കൂടെ പാടിക്കളയുമെന്ന്. അപ്പൊ രവിച്ചേട്ടാ ഭയങ്കര സന്തോഷം. സ്റ്റുഡിയോയില് അകത്തിരുന്നാലും ഇങ്ങനെ വർത്താനം പറഞ്ഞ് ചിരിക്കാൻ കഴിയുന്നതിലുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അല്ലേ രാധാശ്. അതൊരു കാര്യമാണ്. എന്നാ ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞു, നല്ല തമിഴ് പാട്ട്, നല്ല ഗായകനാണ്. ഇടയ്ക്ക് കഥാപ്രസംഗത്തിൽ സാംബശിവനെയൊക്കെ ഇങ്ങനെ അനുസ്മരിക്കുമ്പോ അടിച്ച് തകർക്കേണ്ടി വെച്ചേട്ടെ.
2: നല്ല പാചകക്കാരനാണ്,
0: നല്ല പാചകക്കാരനാണ്. ബനാന ഫ്രൈ ആണ് ഏറ്റവും പ്രധാനം. അടുത്ത പലഹാരം പറയണമെങ്കിൽ പരസ്യത്തിന്റെ പൈസ തരേണ്ടി വരും, അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും അവിടെ ബനാന ഫ്രൈ മാത്രമേ ഉള്ളൂ വിചാരിക്കും. അപ്പൊ രവിച്ചേട്ടൻ സന്തോഷം.
1: സന്തോഷം.
0: അപ്പൊ രാധാക്ഷൻ നമുക്ക് രവിച്ചേട്ടൻ നല്ല പാട്ട് കേൾപ്പിക്കാം അല്ലേ?
2: ശരി,
0: അപ്പൊ പാട്ടിലേക്ക് പോകാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ സന്തോഷമുണ്ട് ഓരോരോ കാര്യങ്ങൾ ഓരോ ശ്രോതാവുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ. പരസ്പരം പരിചയമുണ്ടെങ്കിൽ പോലും റേഡിയോയിലൂടെ ഇഷ്ടഗാനങ്ങളും പോക്കുവയിൽ വിശേഷങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു സന്തോഷവും സ്നേഹവും വളരെ വലുതാണ്. നമ്മളെ അടുത്തിരിക്കുമ്പോൾ ഒരുപക്ഷെ പരസ്പരം കാണുമ്പോൾ വിശേഷങ്ങൾ വെറുതെ ചോദിക്കും എന്നുള്ളതല്ലാതെ, പക്ഷെ ദൂരെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ്, ഈ പ്രവാസികൾ പറയുന്ന കാര്യം അതാണ്, അടുക്ക ഈ ദൂരെ പോകുമ്പോഴാണ്, ഫോണിലൂടെ സംസാരിക്കുമ്പോഴാണ് ആ ഇഷ്ടത്തിൻ്റെ വില എന്താണെന്നും അകൽച്ചയുടെ വില എന്താണെന്നും പറയുന്നത് എന്ന് പറയുന്നത് പോലെ, ഇതുപോലൊരു മീഡിയയിലിരുന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് വിളിച്ച് എത്ര പരിചയം ഉണ്ടെങ്കിൽ പോലും അതുണ്ടാക്കുന്ന ഒരു സ്നേഹ സന്തോഷം ഒട്ടും ചെറുതല്ല എന്നുള്ളതാണ്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേക പോക്കുവെയിലിൽ നമ്മളോടൊപ്പമുള്ളത് വ്യക്തിപരമായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും വെള്ളനാട് ചുമട്ട് തൊഴിലാളിയുമായ രാധാകൃഷ്ണനാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം, അദ്ദേഹത്തോട് സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം. ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ, ഇത്ര സ്പീഡ് എന്നും പറയാം.
3: ഹലോ,
2: ഒരു പാട്ടിൽ പറയുമ്പോലെ നിർത്തി നിർത്തി പറയൂ, എന്നാലല്ലേ ഭാവം വരൂ. വെള്ളനാട് നിന്നും ടൈറ്റസ് ആണ്. അതെ, അതിനു മുമ്പ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു അതിഥിയുണ്ട്, രാധാകൃഷ്ണനാണ്, വെള്ളനാട് സ്വദേശിയാണ്, ചുമട്ട് തൊഴിലാളിയാണ്. അദ്ദേഹത്തോട് സംസാരിക്കാം.
4: ഹലോ, എന്താ വിശേഷം?
3: പിന്നെ
4: ഞാൻ വെള്ളനാട്ട് ചുമട്ട് തൊഴിലാളിയാണ്, രാധാകൃഷ്ണൻ.
3: ഞാൻ എന്റെ ഇവിടെ വെള്ളനാട്ടിലെ വെള്ളനാട്ടിലാകും. എന്റെ മാനപ്പുറം അറിയാം, കുട്ടനാണ്, അങ്ങനെ മരിച്ചു. കോട്ടയം ടിപ്പറ കുട്ടെന്ന് പറയും.

0: പണിയാണ്.
1: അതൊരു കുറച്ചിലല്ല,
0: കൊക്കുടി രായെന്നാണ് പണിയായിരുന്നത്
1: കേട്ടാ. നമ്മാട്ടി പണി എന്ന് പറയുന്നത് അത് കുറച്ചിലല്ല. നമ്മളെ കർഷകർ നമ്മാട്ടി എടുത്താൽ മാത്രമേ ഇവിടുത്തെ ഉന്നതങ്ങളിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂ. ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ ഒരു നാടിൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ രാജ്യത്തിന് കർഷകൻ, കാവൽ നിൽക്കുന്ന പട്ടാളക്കാര്, അങ്ങനെ ഉള്ള കുറെ ആൾക്കാരുണ്ട്. ഏറ്റവും വലിയ ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നെയും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു നമ്മാട്ടിപ്പണി എന്ന് പറയുന്നത് കുറഞ്ഞ ജോലിയല്ല. അത് സമൂഹത്തിൽ എപ്പോഴും ജനങ്ങളെ അന്നം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഒരു കർഷകൻ എന്ന് പറയുന്നത്.
0: അത്
1: നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ഭാഗ്യമാണ്. ഇന്ന് നമ്മാട്ടിപ്പണിക്കാർ വളരെ കുറവാണ്. ഇന്നെല്ലാം മെഷീനറി സിസ്റ്റമാണ്. അതൊരു രാജ്യത്തിന്റെ പുരോഗതി അനുസരിച്ച് മാറ്റം വരേണ്ടത് ആവശ്യമാണ്. അതിനനുസരിച്ച് കാലത്തിനുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു.
2: നിങ്ങൾക്ക് പണി തരുന്ന ആളിനെ നമുക്കറിഞ്ഞൂടെ? നിങ്ങൾക്ക് ഈ പണി തരുന്ന ആളെന്ന് പറഞ്ഞ പുതിയ പിള്ളേര് പറയുമ്പോ നിങ്ങൾക്ക് ഇട്ട് പണി തരുന്ന ആളിനല്ല. ഞാൻ നാളെ രാജസ്ഥാനെ എനിക്കും കാണേണ്ടതാണ്. ഇപ്പൊ രാധേശം പറഞ്ഞ കേട്ടോ, ഈ ചുമട്ടുതൊഴിലാളികളും നമ്മാട്ടിപ്പണിക്കാരും ഇല്ലെങ്കിൽ ഈ ലോകം എങ്ങനെയാണ് വികസിക്കുന്നത് എന്ന ചോദ്യമാണ് ചോദിച്ചത്. ലോകമില്ല ഒരിക്കലും, ഏത് നാട്ടിലായാലും, കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ഏത് രാജ്യത്തിലായാലും
1: ലോകത്തൊരിടത്തും മറ്റ് വിദേശ രാജ്യങ്ങളിലെല്ലാം അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം അവർ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ നമ്മളെ കൃഷിപ്പണി ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ സർക്കാർ ജോലിക്ക് പോകാൻ പാടുള്ളൂ. അങ്ങനെ നിയമമാണ്. നമ്മുടെ രാജ്യത്ത് മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തത് തോന്നുന്നു.
2: തിരിച്ചു വന്ന ഒരു മരിച്ചിനി കുഴിയൊന്നും വിട്ടേയില്ല.
1: അവർക്ക് അറിഞ്ഞുകൂടാ പുതിയ തലമുറക്ക്.
2: അതെ അതെ അതെ അതെ, മണ്ണിന്റെ പരപ്പ്, മണ്ണിന്റെ പരപ്പ്, മണ്ണിന്റെ കിടപ്പ്, മണ്ണിനെ എങ്ങനെയാണ് അതൊന്നും അറിഞ്ഞുകൂടാ.
1: ഏറ്റവും കൂടുതൽ നമ്മളെ ഭൂമിയെ കൊല്ലുന്ന സംവിധാനങ്ങളാണ് മറ്റേ കളനാശിനി അടിച്ച് അതിന് വളരെ ആ വെള്ളം ചെന്ന് നമ്മുടെ കുടിക്കാനും മറ്റുള്ളതിൽ ഓടയിലൂടെ ചെന്ന് ഒഴുകി നമ്മളെ ആറ്റിലിറങ്ങുന്ന തോട് വഴി ചെല്ലുന്ന വെള്ളം കളനാശിനി അടിച്ച് അത് എൻഡോൾ സഫ ആൾക്കാരും ഭയങ്കരമായ ഒരു മാരകമായ
2: പ്രശ്നമാണ്.
1: പക്ഷെ ഇതൊന്നും ആരും കാണുന്നില്ല.
2: കാണുന്നുണ്ട്, കണ്ടില്ലെന്ന്
1: നടിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള കൃഷി ഓഫീസറൊന്നും ഇതിനുള്ളൊക്കെ ഇതിനെ കുറിച്ച് ഫീൽഡ് വർക്ക് നടത്താറില്ലല്ലോ. കർഷകന്റെ നമ്മുടെ, ഞാനും ചെറിയൊരു കർഷകൻ കൂടെയാണ്. എനിക്ക് തന്നെ ഒരു കൃഷി ചെയ്തിട്ട് ഞാന് വാഴ നട്ടു. നട്ട് അര അല്ല തൈന്ന് ഒരു മാസമായ വാഴ ഇൻഷുറൻസ് ചെയ്തു. ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ വഴി ഇൻഷുറൻസ് ചെയ്തു. ചെയ്തതിന് ശേഷം ഞാൻ കൃഷി ഓഫീസിൽ നിന്ന് എന്റെയും ഭാര്യയുടെയും പേരിലുള്ള കരന്തി തിരശ്ശീലാണ് ഒരു റേഷൻ കാർഡിലുള്ളത്. അപ്പഴ രണ്ടായി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് എനിക്ക് ഇവിടെ ഇൻഷുറൻസ് കിട്ടിയില്ല. ചെയ്ത ഞാൻ പോയില്ല. അതുകൊണ്ട് കർഷകരെ സഹായിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷെ നമ്മളെ ഇവിടെ ഉള്ള ആൾക്കാർ കർഷകരെ തിരിഞ്ഞു നോക്കാറില്ല. കർഷകർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതേപോലെ കർഷക ക്ഷേമ പെൻഷനുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും അർഹതയുള്ളവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്.
2: വ്യക്തമായിട്ട് പലർക്കും അറിയില്ല എന്നുള്ളതാണ്.
1: അറിഞ്ഞാലും സാറേ, ഇത് കർഷകനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസവും മറ്റ് സംവിധാനങ്ങളും കുറവുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അവരടുത്തേക്ക് ചെല്ലേണ്ടത് കൃഷി ഓഫീസിലുള്ള ആൾക്കാരാണ്. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അവർക്ക് ചെയ്യാനും അവരെ കൊണ്ട് പുതിയ സംവിധാനങ്ങൾ ചെയ്യിക്കേണ്ടതും കൃഷി ഓഫീസർ. അതിനാണല്ലോ കൃഷി ഓഫീസർ ഗവൺമെന്റ് ശമ്പളം കൊടുത്തു വെച്ചത്. പക്ഷെ അവര് കർഷകരെ അടുത്ത് ചെല്ലാറില്ല.
2: അതെ അതെ,
1: അതാണ്.
2: എന്തായാലും ടൈറ്റസ് ഇത്രയും സമയം ഒരു എന്താണ് നമ്മാട്ടിപ്പണി ചെയ്യുന്ന ഒരാളെ ഇത്രയും അംഗീകരിച്ച് അവരറിയേണ്ട കാര്യങ്ങൾ, അവരില്ലെങ്കിൽ ഈ ലോകമില്ല, ഇതൊക്കെ ഇന്ന് കേൾക്കാൻ പറ്റിയില്ലേ? അതുകൊണ്ടാണ് ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നത്.
0: ഞാൻ വീട്ടിൽ എന്നാലും ശരി, മലക്ക് കൃഷി വാഴ കൃഷി കൊണ്ട് അങ്ങനെ പോണു. ടിവി പ്രോഗ്രാം നിങ്ങളാ കർണാസായി പരിപാടി, ആടി പോയി സൂപ്പർ പരിപാടി സമ്മതിച്ചിട്ട്.
2: താങ്ക് യു, താങ്ക് യു. കയ്യടിയോട് വിളിച്ചു പാട്ട് മാത്രം, നമ്മളെ എല്ലാ പരിപാടികളും അടിപൊളിയല്ല?
1: പരിപാടി
2: ഏതിന്? നമ്മുടെ റേഡിയോ ദിനത്തിന്, റേഡിയോ ദിനത്തിന് രാവിലെ തൊട്ട് പരിപാടിയല്ലേ? 12-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം ക്ഷണിച്ച് വരുത്തിയിരിക്കും.
0: ഫെബ്രുവരി 12
2: 13-ാണ് റേഡിയോ ദിനമെങ്കിലും അന്ന് വൈകുന്നേരം, ഇന്ന് രാവിലെയാണ്. വൻകിട പരിപാടികളാണ്. അപ്പൊ ടൈസിസ് എന്താണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലെ

0: പാട്ടാണ് ചോദിച്ചത് അല്ലേ? അവരാവശ്യം നമുക്ക് ആ പാട്ട് ടൈറ്റസിന് വേണ്ടി ചോദിച്ചാൽ ഒരുപാട് വർത്തമാനം പറയാൻ കഴിഞ്ഞു, സന്തോഷത്തോടെ ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ കഴിഞ്ഞു.
1: നല്ല രീതിയിൽ ഇന്ന് പാട്ട് കേട്ടൊന്ന് ആസ്വദിച്ചിരിക്കും.
0: യെസ്, പാട്ടിലേക്ക് പോകാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് വെള്ളനാട് ചുമട്ടുതൊഴിലാളിയും പ്രിയ സുഹൃത്തുമായ രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണനോട് സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പരസ്പരം പറയാം. വളരെ സന്തോഷമുള്ള ഒരു സമയമാണ് പോക്കുവയിൽ സമയം എന്ന് പറയുന്നത്. 3 മുതൽ 4 വരെ എത്രയോ ശ്രോതാക്കൾ കാത്തിരുന്ന് കേൾക്കുന്നു, കാതോർത്ത് കേൾക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. വർത്തമാനം പറഞ്ഞ് ചായ കുടിച്ച് പാട്ട് കേട്ടിരിക്കുന്ന സായാഹ്നങ്ങൾ ജീവിതത്തിൽ എപ്പോഴും മനോഹരമാണ്. അത് ഒരുപാട് ആയുരാരോഗ്യം ഉണ്ടാക്കുമെന്നുള്ളതിനും സംശയമില്ല. അങ്ങനെ നമുക്ക് കളിച്ചും ചിരിച്ചും വർത്തമാനം പറയുക എന്ന് പറഞ്ഞാൽ സുഖദുഃഖ മഞ്ചാടിമണികൾ കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്നാണ് ONV യുടെ വരികൾ. അങ്ങനെ നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വീണ്ടും ഒരിക്കൽ കൂടെ പറയട്ടെ, സുഹൃത്തും വെള്ളനാട് സ്വദേശിയും ചുമട്ടുതൊഴിലാളിയുമായ രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണനോട് സംസാരിക്കാം. ശ്രോതാക്കൾക്ക് ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: നമസ്കാരം സാർ.
0: വളരെ നല്ല നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ചുമട്ടുതൊഴിലാളിയായ രാധാകൃഷ്ണനാണ്, വെള്ളനാട് സ്വദേശിയാണ്. അദ്ദേഹത്തോട് സംസാരിക്കാം.
2: നമസ്തേ.
1: നമസ്കാരം രാധാകൃഷ്ണൻ. ഞാൻ അങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് താങ്കളുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും. അതായത് നമ്മുടെ രാജ്യത്ത് ഇത്രയും വിദ്യാഭ്യാസവും മറ്റേ ഉയർന്ന നിലവാരം പുലർത്തുന്നവരിടയിൽ നിന്നും കേൾക്കുന്നതിനേക്കാൾ ഏറെ ശക്തിയുക്തമായ വാക്കുകളാണ് താങ്കളുടെ വായിൽ നിന്ന് ഇത്രയും നേരം വീണുകൊണ്ടിരുന്നത്. കാരണം സാറ് ഒരു ചുമട്ടുതൊഴിലാളി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഒരു പൗരൻ, അധ്വാനിക്കുന്ന ഒരു പൗരൻ, അഭിമാനം തോന്നുന്നു എനിക്ക്. കാരണം അത്തരം കാര്യങ്ങളാണ് ഇപ്പൊ ഇത്രയും നേരം റേഡിയോയിലൂടെ പറഞ്ഞത്. ഒരു നിസ്സാര കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്. അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു സത്യമായും. കാരണം മകൻ ജവാനാണെന്ന് പറഞ്ഞു, മകൾ ഡിഗ്രിക്ക് പഠിച്ച് BSc ക്ലാസ് എടുക്കുന്നു, പഠിക്കുന്നു. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ തീർച്ചയായിട്ടും ഞാനൊരു റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ടെലികോം ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കണ്ണിന് ചെറിയ കാഴ്ച നഷ്ടപ്പെട്ട, അങ്ങനെ രണ്ട് കണ്ണിനും കാഴ്ചയില്ല. അങ്ങനെ ജോലി ഗവൺമെന്റിന്റെ ഒരു ഇതുകൊണ്ട് ഇൻവാലിഡ് പെൻഷൻ എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ചെയ്ത് ബോർഡ് ഔട്ട് എന്ന് പറയും,
2: മിലിറ്ററിയിലാണ്
1: ബോർഡ് ഔട്ടില്.
2: ഞാൻ ജോലി ചെയ്യുന്ന നമ്മളും കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് എന്ന് പറയുന്ന ഒരു ഇത് തന്നെ. അത് നമുക്കും ഈ ബോർഡ് ഔട്ടാക്കുന്നുണ്ട്. നമ്മുടെ കൈകാലൊന്നും ഉയരാത്തവരും ചാക്കൊക്കെ ചുമക്കാനും കാലുകളും നമുക്കും ബോർഡ് ഔട്ട് എന്നുള്ള ഒരു സംവിധാനമുണ്ട്. നമുക്ക് ജനറൽ ആശുപത്രിയിലാണ് ഇതിന്റെ സംവിധാനം.
1: നമ്മുടെ ഡിസബിലിറ്റി അവര് കണ്ടുപിടിക്കുക, എന്നാൽ ഇത്ര പെർസെന്റേജ് ഉണ്ട്, അദ്ദേഹത്തിന് ഇനി തുടരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അധ്യാപകം ചെയ്യും.
2: അങ്ങനെ ആശ്രിതർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതുണ്ട്. ആ സംവിധാനം തന്നെയാണ് നമുക്കുള്ളത്.
1: അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണത്. അങ്ങനെ ആയപ്പോ എന്റെ വൈഫിനെ ഞാൻ 95 റിലീവ് ചെയ്തു. എന്നിട്ട് 97 വൈഫിന് കയറാൻ പറ്റിയത്. കാരണം താങ്കൾ ഈ നേരത്തെ പറഞ്ഞ ചൂപ്പ് നാടകളിൽ കുരുങ്ങി പല പ്രശ്നങ്ങളും. അതായത് അതെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ണ്ട്.
2: ഭരണ സംവിധാനങ്ങളിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ
1: ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. അതായത് നടപ്പിൽ വരുത്തുന്നില്ല. അത് നടപ്പിൽ വരുത്തണമെങ്കിൽ ഓരോ വാതിലിന്റെ നടയിലും നമ്മള്
0: അതേക്കുറിച്ച് രാധാകൃഷ്ണൻ കുറച്ച് കാര്യങ്ങൾ പറയണ്ടത് നമുക്ക് കേൾക്കാം.
2: നമ്മളെ ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-3 ദിവസത്തിനുള്ളിൽ അവര് നമ്മളെ കാര്യങ്ങൾ ചെയ്തു തരണമെന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട്. പക്ഷെ അത് അവർക്ക് അത് ചെയ്യുന്ന സമയം അവരെ അവതാര്യം പോലെയാണ് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരുന്നത്. നമ്മളെ അവകാശം ഒന്നും കണക്കാക്കുന്നില്ല. നമ്മള് ഈ രാജ്യത്തിന്റെ ഒരു ടാക്സറാണ്, ഒരു വോട്ടറാണ്, ഒരു പൗരനാണെന്നുള്ള ഒരു കാര്യം ഓരോ ഓഫീസിൽ ചെല്ലുമ്പോഴും ഓരോ സാധാരണ വ്യക്തികൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ നന്നാവും. നമ്മളെ തെറ്റ് കൊണ്ടാണ് അവർ നല്ല. പിന്നെ നമ്മളെന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് സംസാരിക്കാൻ പോകുമ്പോൾ അവരെ സംഘടിതമായ ഒരു അവർക്കൊരു യൂണിയൻ കാണും. ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് മേഖലയിലുള്ളവർക്ക് സംഘടിത യൂണിയന്റെ ആവശ്യമില്ല. അവർക്ക് വരുമാനമാണ്. നമ്മളെ പോലുള്ള സാധാരണ ചുവട്ടുതൊഴിലാളികളും അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് സംഘടിക്കാൻ വേണ്ടി ഉള്ള ഒരു സംഘടനയുടെ ആവശ്യം.
1: തീർച്ചയായിട്ടും.
2: അല്ലാതെ സംഘടിതമായി മാസം തോറും ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട യൂണിയന്റെ ആവശ്യമില്ല.
1: അവരുടെ ആവശ്യങ്ങൾ പറയാനും അവരുടെ കാര്യങ്ങൾ നേടി.
2: പിന്നെ അവരെ ചൂഷണം ചെയ്യുന്നെങ്കിൽ മാത്രമേ അതിന് ഇടപെടേണ്ട ആവശ്യമുള്ളൂ. അവരുടെ ഉദ്യോഗസ്ഥരെ ചൂഷണം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ, ചില കാര്യങ്ങളിൽ അവർ നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യും. പിന്നെ ചില രാഷ്ട്രീയക്കാരുടെ തന്നെ ഇഷ്ടത്തിന് അവരുടെ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി പിടിച്ചിട്ട് ചെയ്യുമ്പോഴാണ് വിഷയങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് സംഘടന യൂണിയന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
1: ഞാൻ നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസിൽ ചെന്ന് താലൂക്ക് ഓഫീസറുടെ അവരുടെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ കാഴ്ച നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് എനിക്ക് ജോലി തരുന്നു, അപ്പൊ അതൊരു സൗജന്യമാണ് എന്നാണ് അവരുടെ ധാരണ. അപ്പൊ എന്റെ അവിടെ അവരാവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഇൻകം, ഒരു വർഷം നിങ്ങൾക്ക് വാർഷിക വരുമാനം, നിങ്ങൾക്ക് എത്ര സെന്റ് ഭൂമിയുണ്ട്, എത്ര തന്നെ വരുമാനമുണ്ട്, ആ ഭൂമിയിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നു, അപ്പൊ അത് മൊത്തത്തിൽ എന്റെ വരുമാനം എന്താണെന്ന് അറിയണം. ഒരു വരുമാന സർട്ടിഫിക്കറ്റ് തരണം. അതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ നമ്മൾ അവിടെ ഹാജരാക്കുന്നു. സത്യസന്ധമായിട്ട് ഒരു 15 സെന്റ് സ്ഥലവും ഒരു വീടും ഉള്ളതിന്റെ രേഖയോടുകൂടി ഞാൻ അവിടെ എല്ലാം കൊടുത്ത് അതിന്റെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പൊ അവര് അവിടെ നിന്നൊരു എന്നെപ്പോലെ സുഖമില്ലാതെയായ ഒരു മനുഷ്യനാണ് അവിടെ ജോലി. ഒരു പട്ടണത്തിന് ഇരുന്ന് റിട്ടയർഡായ ഒരാൾ, റിട്ടയർഡ് ആയതല്ല, അയാൾ ഹാൻഡിക്യാപ്ഡ് ആയ ഒരു കൈയില്ല. അപ്പൊ അദ്ദേഹം അവിടുത്തെ ട്രാൻസ്പോർട്ടാണ്. പുള്ളി എന്നെ വന്ന് എന്നെ കണ്ടിട്ട് പറയാണ് അവിടെ ഇരിക്കുന്ന ഈ ബെഞ്ച് ക്ലർക്കിന് എന്തെങ്കിലും കൊടുക്കണം.
0: അതുപോട്ടെ, നമുക്ക് അത്തരം കാര്യങ്ങൾ നമുക്ക് സ്വകാര്യതയിൽ സംസാരിക്കേണ്ട കാര്യങ്ങളാണ് പത്മമാരേട്ട. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അതെ, രാഷൻ പറഞ്ഞത് ഈ അസംഘടിതരായ ആളുകൾക്ക് വളരെ കാര്യമായ ഒരു പ്രവർത്തനം, യൂണിയൻ പ്രവർത്തനം ഒക്കെ വേണം എന്നുള്ളത് വളരെ കയ്യടിയോടുകൂടി നമ്മൾ പറയേണ്ട കാര്യമാണ്. മറ്റുള്ളവർക്ക് സംഘടന വേണമെന്നുള്ളതൊക്കെ അവർ തീരുമാനിക്കട്ടെ, പക്ഷേ അസംഘടിത തൊഴിലാളികൾക്ക് തീർച്ചയായിട്ടും വേണം. അത്തരം വളരെ നല്ല പോയിന്റുകളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും പിന്നെ നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ സംഭാഷണം ഒത്തിരി നീണ്ടു നീണ്ടു പോയി.
2: ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞാന് ഇവിടെ പ്രമദവനം എന്ന് പറഞ്ഞോണ്ട് പാട്ട്, നമ്മുടെ ഹുസൈനസ് അബ്ദുള്ളയിൽ ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് കേൾക്കാം. എന്തായാലും രാധാകൃഷ്ണനെ പരിചയപ്പെട്ടാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷം. രാധാകൃഷ്ണനെ അറിയാമെന്ന് കുണ്ടമൻ കടവില് ഒരു പാർട്ടി നിങ്ങളുടെ വെള്ളനാടെന്ന് വരും, ഒരു ദേവിയുടെ മുടിയൊക്കെ വെച്ച് വിളയാടുന്ന ഒരു പാർട്ടി തൊഴിലാളിയാണ്
2: വെള്ളനാട്.
0: അത്രയും പരിചയങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കൊരുത്തു കൊരുത്തു പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ? ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് സുസ്വാഗതം. വളരെ സന്തോഷം. ഒന്നിടവിട്ട് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുക, അർത്ഥവത്തായ ചില കാര്യങ്ങൾ പറയുക, അഭിപ്രായങ്ങൾ പറയുക, അതൊക്കെ പോക്കുവയിന്റെ ഭാഗമായി തീരുമ്പോൾ പോക്കുവയിൽ ശരിക്കും സാർത്ഥകമായി തീരുകയാണെന്നുള്ളതിൽ യാതൊരു സന്തോഷവുമില്ല. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വെള്ളനാട് സ്വദേശിയും ചുമട്ട് തൊഴിലാളിയും സർവോപരി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തോട് ശ്രോതാക്കൾക്ക് സംസാരിക്കാം, വർത്തമാനങ്ങൾ പറയാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം. ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഞാൻ വെള്ളനാട് ചാങ്ങയിൽ നിന്ന് സുരേഷാണ് വിളിക്കുന്നത്.
0: വളരെ സന്തോഷമുണ്ട് സുരേഷ്, ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കട്ടെ. ഇപ്പൊ നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട്, രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണനോട് സംസാരിക്കാം.
2: നമസ്തേ. നമസ്തേ
1: കൃഷ്ണൻ.
2: അതെ.
1: ഹലോ.
2: ആ,
1: താങ്കള് ഈ ഫീൽഡിൽ വന്നിട്ട് എത്ര നാളായി?
2: ഞാന് ചുമട്ടുതൊഴിലാളി എന്ന് പറയുമ്പോ എന്റെ 16 വയസ്സ് മുതൽ തുടങ്ങിയതാണ്. 16 വയസ്സിൽ ചുമടെടുക്കാം. പക്ഷെ നമുക്ക് യെല്ലോ കാർഡ് കിട്ടണമെങ്കിൽ 18 വയസ്സാവണം. അതാണ് നമ്മുടെ സർക്കാരിന്റെ നിയമം. എനിക്കിപ്പോ 52 വയസ്സായി. ഞാൻ ആദ്യം ഉണ്ടായിരുന്നത് ബൊമ്പൻ യൂണിറ്റിലാണ്, ബൊമ്പന്നൂർ കടമ്പലാണ്, അരുവിക്കര മേഖലയിൽ. അവിടെ നിന്നാണ് വെള്ളനാട്. ഞാൻ ഒരു വാഹനമായിട്ടൊക്കെ വന്ന് വെള്ളനാട് യൂണിയൻ വാങ്ങിയത്, വെള്ളനാട് യൂണിയനിൽ ചേർന്നു. ആ വെള്ളനാട് ഞാൻ ആ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്റെ നമ്മുടെ വെള്ളനാട് നടരാജൻ മാമൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒഴിവായ ആ ജോലിയാണ് എനിക്ക് തന്നത്. അദ്ദേഹത്തിന് ഇതായപ്പോ അദ്ദേഹത്തിന്റെ ജോലിയാണ് എനിക്ക് തന്നത്.
1: താങ്കള് തികഞ്ഞ ഒരു കലാകാരനാണെന്നാണ് ഈ സംസാരത്തിൽ കൂടെ മനസ്സിലാക്കാൻ.
2: ഞാനൊരു കലാകാരനെന്നും അങ്ങനെ ഒരു കല,
0: പക്ഷെ നല്ല സാമൂഹിക ബോധമുള്ള ഒരാളാണെന്നാണ് പറയാൻ സുരേഷ്. കലാകാരനാണെന്നുള്ളതിനേക്കാൾ ഉപരി നല്ല സാമൂഹിക ബോധമുള്ള ആളാണ് അല്ലേ?
1: അതെ അതെ. ആ കലാകാരന് മാത്രമേ ഇങ്ങനെ ലാളിത്യമായി സംസാരിക്കാൻ.
2: നമ്മളിലെ മേഖലകളിൽ ഒരുപാട്, സാധാരണ അസംഘടിത മേഖലകളിൽ ഒരുപാട് കഴിവും കരുത്തും

0: രീതിയിലുള്ള ആൾക്കാരുണ്ട്. അത് നമ്മുടെ ഈ കരുണാസായി റേഡിയോ പോലെയുള്ള ആ സ്ഥാപനങ്ങളും നമ്മുടെ സാറുമൊക്കെയാണ് അത് കണ്ടുപിടിച്ച് പൊതുരംഗത്ത് കൊണ്ടുവരുന്നത്. ഇപ്പം നമ്മുടെ സാറിനെ വിളിക്കുകയോ ക്ഷണിക്കുകയോ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, സാറിന് എന്നെ കുറിച്ച് അറിയാൻ പറ്റൂലല്ലോ. അപ്പൊ അത് നമ്മുടെ ഒരു ഇതാണ്, നമ്മുടെ ഒരു ഭാഗ്യമാണ്, നമ്മുടെ ഒരു നാടിന്റെ ഇതാണ്.
1: പിന്നെ
2: ജോലി അറിയാമല്ലോ, ഞാൻ
0: ചാങ്ങയില് അറിയാമോ? എനിക്കറിയാതെ ആൾക്കാര്, പിന്നെ എനിക്കറിയാത്ത ആൾക്കാരെ. എന്ത് ചെയ്യാ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
2: മക്കള് എന്റെ മോളെ വിവാഹം കഴിച്ചു കൊടുത്ത്, ഒരു മോനുണ്ട്, എന്റെ മോൻ എന്റെ കൂടെ ഉണ്ട്, അവന് വിവാഹം കഴിഞ്ഞു.
0: മോൻ എന്ത് ചെയ്യുന്നു? ജോലി
2: ഒരു മെഡിക്കൽ റിപ്പോർട്ട്.
0: നല്ലൊരു ജോലി അല്ലേ? പിന്നെ
2: അങ്ങനെ അങ്ങ് പോകും.
3: മൂന്ന് തൊഴിലാളികളുടെ സംഗമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തയ്യൽ തൊഴിലാളി, ഒരു ചുമട് തൊഴിലാളി, ഒരു റേഡിയോ തൊഴിലാളി. ഞാൻ അത് മാത്രമല്ല, ഞാനിങ്ങനെ ഞാൻ സുരേഷ് വിളിക്കുമ്പോഴേ, എല്ലാ പോക്കുവരിലും സുരേഷ് വിളിക്കുമ്പോൾ ഞാനിങ്ങനെ കേൾക്കുവേ പഴയ പാട്ടല്ലേ. പക്ഷെ ഇന്ന് ഇത്രയും സരസമായി, വളരെ സിമ്പിളായി, ചിരിച്ചുകൊണ്ട് സുരേഷ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. മറ്റേ സുരേഷ് ഒരു പാട്ട് വേണം എന്ന് സീരിയസ് ആയിട്ട് പറയും. ഇന്നിപ്പോ വളരെ ഇത്രയും പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ സുരേഷ്.
2: ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പം എനിക്കത് തോന്നി, ഇദ്ദേഹം ഒരു തികഞ്ഞ കലാകാരനാണ്, ഇദ്ദേഹം ഈ സമൂഹത്തിന്റെ എല്ലാത്തിനെ നോക്കി കാണുന്ന ഒരാളാണ്.
0: അത് നമ്മൾ ഒരു സ്ഥലത്ത് പോയാലും അവിടെ ചെല്ലുമ്പോഴും ഒരു എത്ര സ്റ്റെപ്പ് ഒരു പടി കയറുമ്പോഴും ആ പടി ഒന്ന് എണ്ണി കയറണം, നല്ലതാണ് ഇവിടെ ചെന്നാലും. ഇവിടെ പോകുമ്പോഴും മനുഷ്യർക്ക് ഒരു ശ്രദ്ധ വേണം. നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും എന്ത് കാര്യത്തിന് പോയാലും
2: അതെ,
0: അതുണ്ടെങ്കിൽ മാത്രമേ
2: ഈ കലാബോധം എന്നും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട്
0: ഞാനൊരു
3: പാട്ട്
0: ആവശ്യപ്പെട്ടിട്ടുണ്ട്.
2: ഞാൻ ഇന്ന് ആവശ്യപ്പെട്ട പാട്ട് അശ്വതി എന്ന ചിത്രത്തിലെ എന്റെ സുന്ദര സ്വപ്നമയൂരമേ പുറപ്പിലികൾ കുഴിഞ്ഞല്ലോ ആ പാട്ട്.
3: ഓ, ഭയങ്കര പാട്ടാണ്. പക്ഷെ അശ്വതി എന്ന ചലച്ചിത്രത്തിലേതാണെന്ന് എന്താണ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഞാൻ പെട്ടെന്ന് ഞാൻ മനസ്സിൽ വന്ന കാര്യം തുറന്നു പറയട്ടെ, അങ്ങനെ ഒരു സിനിമ ഉണ്ട്. നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. സത്യമായിട്ട് സുരേഷ് അതാണ് മനസ്സിൽ വന്നത്. നമ്മളിപ്പിന്നെ അയ്യോ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നതിനേക്കാൾ ഉള്ള കാര്യം പറയണമല്ലോ, അങ്ങനെ ഒരു സിനിമ ഉണ്ടോന്നാണ് എന്റെ മനസ്സിൽ വന്നത്. അപ്പൊ നമുക്ക് പാട്ടിലോട്ട് പോവാമോ? വളരെ സന്തോഷം സുരേഷ്, ഇത്രയും സരസമായി സംസാരിച്ചതിലും രാധാശന്റെ സംസാരങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിലും ഒക്കെ നല്ല സന്തോഷം. മാത്രമല്ല രാധാശൻ നമ്മളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സാമൂഹിക ബോധം ഉണ്ടായിരിക്കണം, സമൂഹത്തെക്കുറിച്ച് ശ്രദ്ധയുണ്ടായിരിക്കണം. ഓരോ ഒരു സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഒരു കെട്ടിടത്തിനകത്തേക്ക് കയറും, മിനിമം അത് എത്ര സ്റ്റെപ്പാണ് ചവിട്ടി കയറി വന്നത് എന്നുള്ള ഒരു സാമാന്യ ബോധം വെച്ച് സൂക്ഷിക്കുന്നത് തിരിച്ചിറങ്ങാൻ സൗകര്യമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ പാട്ടിലേക്ക് പോവോ? ശരി ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ പരിപാടിയാണ് ബുധനാഴ്ച തോറും. ഓരോ ബുധനാഴ്ചയും ഓരോ സുഹൃത്തുക്കളെ എന്ന് തന്നെ പറയാം, അതിഥി എന്നുള്ളതിനേക്കാൾ ഒരു സുഹൃത്തുക്കളെ പരിചയപ്പെടുത്താൻ കഴിയുന്നതിലും അവരോട് സംസാരിക്കാൻ കഴിയുന്നതിലും പാട്ടും വർത്തമാനങ്ങളും ഒക്കെയായി കുറെ നേരം സല്ലപിക്കാൻ കഴിയുന്നതും ഒക്കെ ഉണ്ടാക്കുന്ന സന്തോഷം ചെറുതല്ല. അതുകൊണ്ട് തന്നെ പ്രിയ ശ്രോതാക്കൾ ഓരോ ബുധനാഴ്ചയും പുതിയ പുതിയ ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നറിയുന്നതിലും വളരെ സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് കരുണാസായി പറയുന്നത്, കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഇന്ന് നമുക്ക് കാതോർത്ത് കേൾക്കാം, കാത്തിരുന്ന് കേൾക്കാം. പ്രിയ സുഹൃത്തുമായി ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്ന സുഹൃത്തായി ചേരുന്ന രാധാകൃഷ്ണനാണ്. വെള്ളനാട് സ്വദേശിയാണ്, ചുമട്ട് തൊഴിലാളിയാണ്. ശ്രോതാവിനോട് നമുക്ക് സംസാരിക്കാം. ഹലോ.
1: ഹലോ
0: തിരിച്ചും നമസ്കാരം. ആരെന്ന് പറഞ്ഞെങ്കിൽ സന്തോഷമായി.
1: കടിയൂർക്കോളം അനശ്വര ക്ലബിന്റെ അടുത്ത് ചായക്കട നടത്തുന്ന രാജശേഖരൻ നായർ. സ്ഥിരം സ്വാദാവാണ്, സ്ഥിരം പിടിക്കാറുമുണ്ട്.
0: പരിചയപ്പെടുത്തലാണ് എനിക്ക് ഒന്നൊന്നരയും ഇഷ്ടപ്പെട്ടു. കടിയൂർക്കോണത്ത് നിന്ന് അനശ്വര ക്ലബിന്റെ തൊട്ടടുത്ത് നിന്ന് തട്ടുചായ കടത്തുന്ന രാജശേഖരൻ നായരാണ്. അടിപൊളി പരിചയപ്പെടുത്തലായി. ഇന്ന് നമ്മളോടൊപ്പമുള്ള രാധാകൃഷ്ണനാണ്, ചുമട്ട് തൊഴിലാളിയാണ്. പരിചയം ഉണ്ടാവും, പരിചയം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അദ്ദേഹത്തെ സുഹൃത്തായി സംസാരിക്കാം, അദ്ദേഹത്തോട് സംസാരിക്കാം.
2: ഹലോ, നമസ്തേ.
1: നമസ്കാരം.
2: നമസ്തേ.
1: അറിയാമല്ലോ രാജശേഖരൻ നായരെ.
2: അറിയാം, ഞാനും ഒരു ചായക്കട തൊഴിലാളിയായിരുന്നു.
1: ഞാൻ റോഡിൽ നിന്ന് മതിയാക്കി ഇവിടെ ക്ലബിന്റെ അവിടെ ചെറുതായിട്ടൊരു ചായക്കടയായിട്ട് കഴിഞ്ഞുകൂടെയാണ്.
2: നല്ല കാര്യം, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നത് തന്നെ നല്ലത്.
0: മതല ചായക്കട ഇങ്ങനെ ചെറുതും വലുതുമില്ല. ചായ ചായ
2: ചായ.
1: ഞാൻ ഒരു പഴയ കർഷകനും കൂടെയാണ്, അതൊക്കെ മതിയാക്കി വെച്ചു. ചെറിയൊരു മിനി ഡയറി ഉണ്ടായിരുന്നു. പിന്നെ കണ്ണമ്പള്ളി വിനോദ് മരിച്ചുപോയെങ്കിലും മറക്കാൻ പറ്റില്ല. അവന്റെ കൂടെ വാഴ കൃഷി ചെയ്താളാണ്.
2: നമ്മള് രണ്ണനല്ലേ. എനിക്ക് വണ്ടി ഉള്ളപ്പം വിനോദണ്ണ എനിക്ക് തന്നെ കൂടുതൽ ഓട്ടം തരണത്. വിനോദണ്ണനെ നമുക്ക് മറക്കാൻ പറ്റില്ല. വെള്ളനാട്ടുകാർക്കും മറക്കാൻ പറ്റുന്ന ഒരാളല്ല. വെള്ളനാടിന് കൃഷിക്ക് ഒരു ഉത്തേജനം ഉണ്ടാക്കിയ ഒരാളാണ്.
0: പറയണം മറ്റു വിശേഷങ്ങളൊക്കെ പറയാം.
1: പിന്നെ വിശേഷിക്കുന്നത് എല്ലാം വെള്ളനാട്ടുകാരാണ്. ഞാൻ വെള്ളനാട്, മധുകൻ സാറ് വെള്ളനാട്, രാധാകൃഷ്ണൻ വെള്ളനാട്, വെള്ളനാട് നാരായണൻ സാറിന്റെ പാട്ടാണ് ഞാൻ ആവശ്യപ്പെട്ടത്.
0: അതൊന്നും വളരെ നല്ല കാര്യമാണ്. നമ്മുടെ റേഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരു ദിവസം ഒരു തവണയെങ്കിലും എപ്പോഴെങ്കിലും വെള്ളനാട് നാരായണ സാറിന്റെ ഒരു പാട്ടെങ്കിലും കേൾക്കുന്നുള്ളതാണ്.
1: എനിക്ക് മറക്കാൻ പറ്റില്ല. എന്റെ സ്ഥിരം കസ്റ്റമറായിരുന്നു. പിന്നെ മരിച്ചെങ്കിലും മരിക്കാത്ത പോലെ ആണ് തോന്നുന്നത്.
0: ചായക്കടയിലെ വിശേഷങ്ങൾ പറയണം. രാവിലെ തുറക്കൂ, ഉച്ചയ്ക്ക് ശേഷമാണോ, പകുതിയാണോ?
1: രാവിലെ 4 മണിക്ക് തുറക്കും. ദോശ, രസവട, ചായ, ഓംപ്ലേറ്റ്, പപ്പടം
0: എല്ലാം.
1: അത് 11 മണിക്ക് നിർത്തും. 11 മണി കഴിഞ്ഞതിന് ശേഷം 2 മണിക്ക് വന്ന് ചായ, വാഴയ്ക്കപ്പം, ഉഴുന്നുവട, പരിപ്പ് വട, അങ്ങനെയുള്ള ഐറ്റങ്ങൾ. അത് 7 മണി വരെ.
0: ഒരു ദിവസം പോക്കുവയിൽ ഇതേപടി വന്നിരുന്ന് നമുക്ക് വിശേഷങ്ങൾ പറഞ്ഞ രാധാകൃഷ്ണനെ പോലെ വന്നിരുന്നിട്ട് രാജശേഖരൻ നായർ വന്നിരുന്ന് നമുക്ക് ഈ വടയെക്കുറിച്ചും ചായയെക്കുറിച്ചും ആളുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് പറഞ്ഞാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാതെ അല്ല. ഞാൻ ഒരു ദിവസം അങ്ങ് വന്ന് ഗസ്റ്റ് ആയിട്ട് വിളിച്ചോണ്ട് വരും. അത് ശരിയാണ്, എല്ലാം കൂടെ
2: നടക്കും.
0: പക്ഷെ ചായക്കടക്കാരെന്ത് ചെയ്യും അല്ലേ.
1: പിന്നെ ചായ കുടിക്കാൻ കൂടെ ഇപ്പോഴും തന്നെ 6-7 പേര് ഇരിപ്പുണ്ട്. പിന്നെ രാധാകൃഷ്ണന്റെ കൂട്ടാണ് ഹരി.
0: കേട്ടോണ്ടിരിക്കുക തന്നെ അല്ലേ. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്? ഇതിലേക്ക്
1: വിളിച്ചിട്ടുണ്ട്
0: അല്ലേ.
1: പ്രത്യേക പോക്കുവയിലും വിളിച്ചിട്ടുണ്ട്, അല്ലാതെയും വിളിച്ചിട്ടുണ്ട്. ഞാൻ 6 പാട്ട് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ.
0: ഓ, സന്തോഷം.
1: പിന്നെ വിളിക്കുമ്പോ തന്നെ ഗായത്രി മാഡം പറയി വാഴയ്ക്കപ്പത്തിന്റെ കാര്യം.
0: രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇത്രയും കേട്ടോണ്ടിരുന്നപ്പം ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു എന്താണ്, മുകളിലത്തെ നിലയിലേക്ക് കയറി വരുമ്പോ കയറി വരുന്ന സ്റ്റെപ്പ് എണ്ണണം. അത്രയെങ്കിലും ഒരു അതൊക്കെ ഭയങ്കര രസമായിട്ട് കേട്ടു അല്ലേ.
1: എണ്ണയില്ലെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ തിരിച്ചിറങ്ങാൻ നേരത്ത് വിഷമിക്കും.
0: ചിലപ്പോ ഒരു പടി കുറവായി പോകും. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാൻ തോന്നല്ലേ. അപ്പൊ വെള്ളനാട് നാരായണൻ സാർ വെള്ളനാട് നാരായണൻ സാറിന്റെ പാട്ട് അതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കത് കേൾക്കാം. വിളിച്ചതിലുള്ള വളരെ സന്തോഷം. ഇനിയും വിളിക്കണം. ഇനിയും പുതിയ അതിഥികളുമായിട്ട് പോക്കുവയിൽ വീണ്ടും വരും ബുധനാഴ്ചകളിൽ. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് നമുക്ക് വീണ്ടും എത്തിച്ചേരാം. വളരെ സന്തോഷം. ഓരോരോ മേഖലകളിൽ നിന്നാണ് ഓരോരുത്തർ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും സന്തോഷമുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പൂക്കുവയിൽ, എല്ലാ ദിവസവും പൂക്കുവയിലുണ്ട്. ബുധനാഴ്ച പ്രത്യേക പൂക്കുവയിലിൽ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോഴത്തേക്കും വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ സത്യത്തിൽ അർത്ഥവത്തായ രീതിയിലാണ് സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. പെട്ടെന്ന് സമയം പോവുകയും ചെയ്തു. ഇനിയും ആളുകൾ വിളിക്കുക, സംസാരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും പലപ്പോഴും കരുണാസായി റേഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ലോകത്തിൽ ഏറ്റവും വലിയ കാര്യം സൗഹൃദമാണ്. മനുഷ്യന് മനുഷ്യനോട് പകയില്ലാതെ, ദേഷ്യമില്ലാതെ സംസാരിക്കാൻ കഴിയുന്നതിനേക്കാൾ മഹത്തരമായ വേറെ ഒന്നുമില്ല. അതും പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് മനുഷ്യോപകാരപ്രദമായ കാര്യങ്ങൾ കേൾക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് രാധാകൃഷ്ണനുമായിട്ട് സംബന്ധിച്ചുകൊണ്ടിരുന്നത്. ശ്രോതാക്കൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ ചുമട്ടുതൊഴിലാളി അനുഭവിക്കുന്ന ചലഞ്ചസ്, വെല്ലുവിളികളും ആവശ്യകതകളും അഭിപ്രായങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ അതിനിടയിൽ ഒരുപാട് രസാവഹമായ കാര്യങ്ങൾ പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്നും, അതൊക്കെ ഒരു അഭിമുഖത്തിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും പറയാനുള്ള സമയമില്ല. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം കൂടുന്നുണ്ട്. അതിനുമ്പോൾ ഒരിക്കൽ കൂടെ പറയട്ടെ, രാധാകൃഷ്ണൻ സുഹൃത്താണ്, വെള്ളനാട് സ്വദേശിയാണ്, ചുമട്ടുതൊഴിലാളിയാണ്.
1: ഹലോ,
0: ഹലോ
1: സാർ, ഞാൻ
0: ആദ്യമായി ഒരു സന്തോഷം പറയട്ടെ. 3 മണിക്ക് തുടങ്ങിയ പൂക്കുവയിലാണ്. 4:45 കഴിയുമ്പോഴത്തേക്കാണ് ഒരു സ്ത്രീ ശബ്ദം കേൾക്കുന്നത്. ഇത്രയും നേരം പുരുഷ ശബ്ദം മാത്രം കേട്ടിട്ട് 4:20 ഏതാണ്ട് അവസാനിക്കാറായപ്പോ ഒരു സ്ത്രീ ശബ്ദം കേട്ടു. അത് ഭയങ്കര സന്തോഷമുണ്ട്. സുധാ ചെരിപ്പാണി ഇന്ന് നമ്മളോടൊപ്പമുള്ള രാധാകൃഷ്ണൻ, ചുമട്ടുതൊഴിലാളിയാണ്. അദ്ദേഹത്തോട് സംസാരിക്കാം.
2: നമസ്കാരം.
1: നമസ്കാരം സാർ, ഞാന് തൊഴിലുറപ്പ് സൈറ്റിലിരുന്ന് വിളിക്കായിരുന്നു. ഞാനും ഒരു തൊഴിലാളിയായിട്ടാണ് ഇരുന്ന് സാറിന്റെ അടുത്ത് സംസാരിച്ചത്.
2: തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 125 വർഷം തൊഴിലാക്കിയിട്ടുണ്ട്. 100 ദിവസത്തിൽ നിന്ന് 125 ദിവസം ആക്കി. അത് സന്തോഷമുള്ള കാര്യമല്ലേ?
1: അതെ.
0: നിങ്ങൾ കൈയടിക്കണോ ഞാൻ കൈയടിക്കണോ?
2: പിന്നെ നിങ്ങൾക്ക് അടുത്ത് കാശ് നേരത്തെ ഇപ്പൊ നിങ്ങൾ തൊഴിലുറപ്പ് ചെയ്തു കഴിഞ്ഞാൽ പൈസ ഉടനെ തന്നില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പലിശ കൂടെ തരണമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പൊ പാസ്സാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റിൽ. അതൊന്നും മറന്നു പോകരുത്.
1: മറന്നില്ല സാറേ. പക്ഷെ തൊഴിലുറപ്പ് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞിട്ട് ഇതുവരെ ഞങ്ങളുടെ കാശ് കിട്ടും.
2: നിങ്ങളുടെ കാശ് കിട്ടാത്തതെന്ന് പറയുന്നത് നിങ്ങൾക്ക് തൊഴിലുറപ്പ് നിയന്ത്രിക്കുന്നത് ബ്ലോക്കിൽ നിന്നാണ്. ബ്ലോക്കിൽ ചെല്ലുക, ബ്ലോക്കിൽ നിങ്ങൾ ഏത് പഞ്ചായത്തിലാണ്, ആ പഞ്ചായത്തിനെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ട്. അദ്ദേഹത്തിനോട് ചോദിക്കണം, നിങ്ങൾ ഈ ജോലി ചെയ്യുന്നത് വീട് പോറ്റാനാണ്, എന്തുകൊണ്ടാണ് കാശ് തരാത്തതെന്ന് അന്വേഷിക്കണം.
1: എന്തായാലും ഞാൻ ഈ സംസാരിക്കുന്നത് ഈ നമ്മുടെ ഈ റേഡിയോയിൽ കൂടെ കേൾക്കുന്ന ശ്രോതാക്കള്, ഇതിന്റെ മേലെ ഉദ്യോഗസ്ഥരെ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്. 3 മാസം കഴിഞ്ഞിട്ടും തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്ത പൈസ ഇന്നതുവരെ കിട്ടിയിട്ടില്ല. ബ്ലോക്കുമായിട്ട് തൊഴിലാളികളും ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ പറയുന്നത് അത് കേന്ദ്രത്തിൽ നിന്ന് പൈസ വന്നിട്ടില്ല എന്നാണ് ഇതിന്റെ മേഖല ഉദ്യോഗസ്ഥര്, ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ.
2: ഒരു തൊഴിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ആ പ്രോജക്ട് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് തയ്യാറാക്കി കൊടുത്താൽ മാത്രമേ കാശ് അനുവദിച്ചു വരുള്ളൂ എന്നുള്ളതാണ് എന്റെ അറിവ്.
1: അതെ. 15 ദിവസത്തിനകം ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് കംപ്ലൈന്റ് ചെയ്യാനുള്ളത് നമ്മുടെ തൊഴിലുറപ്പ് ബുക്കിന്റെ ആ ബൈലയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ
2: നിങ്ങൾ ഇവര് പറയുന്ന ജോലി മാത്രം ചെയ്യാതെ നിങ്ങൾ സംഘടിതരായി ചെന്ന് ബ്ലോക്കിൽ ചെന്ന് ഇരിക്കണം 1 ദിവസം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാസം തോറും ശമ്പളം കിട്ടാമെങ്കിൽ തൊഴിലാളിക്കും ആ ശമ്പളം വാങ്ങി മാത്രമേ വീട് കഴിയാൻ പറ്റൂ.
1: അതെ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 30 ദിവസം
2: കിട്ടും. അവർക്ക് മാസം, അവർക്ക് ചെന്നാൽ അവർക്ക് 30-ന്റെ അന്ന് പൈസ കിട്ടിയാൽ ചെന്നാൽ വില കുറച്ച് കിട്ടുന്ന മാവേലി സ്റ്റോറിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഒക്കെ സാധനം വാങ്ങാം.
1: അതെ.
2: തൊഴിലാളി സംബന്ധിച്ചിടത്തോളം അന്നോടെ ഒന്ന് ജോലി ചെയ്ത് 1000 രൂപ ശമ്പളം കിട്ടേ, 200-300 രൂപ കിട്ടാ ചെന്നാൽ 1 കിലോ അരിക്ക് 60 രൂപ വിലയുണ്ട്. 1 കിലോ പാലിന് 54 രൂപ വിലയുണ്ട്. ഒരു മലക്കറി വാങ്ങിക്കണമെങ്കിൽ 100 രൂപ വേണം.

0: 150 രൂപ ഉണ്ടെങ്കിലേ മീൻ വാങ്ങിക്കാൻ പറ്റൂ ഒരു ദിവസം.
1: 1000 രൂപ മാറിയ ഒന്നുമില്ല സാറേ ഇപ്പം.
0: അപ്പൊ അതിനെ കുറിച്ചുള്ള കഷ്ടപ്പാട് അവർക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ കാര്യത്തിൽ അവർ ഇടപെടാത്തത്.
1: അതെ, ഇതെന്തായാലും ഈ പറയുന്നത് മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടട്ടെ.
2: തീർച്ചയായിട്ടും അവിടെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണോ?
0: തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നമ്മളും സംഘടിതരായി ഇതിനെതിരെ, നിങ്ങൾ സ്ത്രീകളെന്നുള്ള നിലയ്ക്ക് അല്ല, നിങ്ങൾ ചെന്ന് ചെയ്യുന്ന ജോലിന് കാശ് തരാത്ത കാരണം എന്താണെന്ന് ഒരു ദിവസം 10 മണിയാകുമ്പോൾ ജോലി നിർത്തിയിട്ട് ആ ബ്ലോക്കിലോട്ട് വരണം. അല്ലെങ്കിൽ നിങ്ങളെ പഞ്ചായത്തിന് പ്രത്യേകിച്ച് AI ഉണ്ട്. ഏത് പഞ്ചായത്തിലാണ്? വെള്ളനാട് ഇന്നേ
1: തൊളിക്കോട്
0: പഞ്ചായമാണെങ്കിൽ അവിടെ തൊഴിലുറപ്പിന് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് ശമ്പളം കൊടുത്ത് AIയും അതിനുള്ള നിങ്ങളെ ഫീൽഡിൽ നോക്കാനുള്ള ഉദ്യോഗസ്ഥരെയും വച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോ ജോലി കുറഞ്ഞു എന്ന് പറയുന്ന ഈ റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന ആ ജോലിയാണ് 40% ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഇടണമെന്ന് പറയുന്നത്, അല്ലാതെ നിങ്ങളെ തൊഴിലുറപ്പിലല്ല.
1: അതെ സാറേ, ആ ഈ തൊഴിലുറപ്പിൽ നിന്ന് കേരള സർക്കാർ പൈസ ഇടുന്നു പറഞ്ഞിട്ട് ഇപ്പൊ തൊഴിലുറപ്പിന്റെ തൊഴിലാളികളൊക്കെ വിളിച്ച് സമരത്തിന് കൊണ്ടുപോകുന്നു.
0: അതൊക്കെ രാഷ്ട്രീയ കളിയാണ്,
2: അതൊക്കെ അതിന്റേതായ രീതിയിൽ നടക്കട്ടെ. അപ്പൊ അതിന്റേതായ രീതിയിൽ പോവും. എന്തായാലും കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലായല്ലോ. നമ്മൾ ചോദിക്കേണ്ടതൊക്കെ നമ്മുടെ അവകാശങ്ങളാണ്, അതെല്ലാം ചെയ്യുക. എന്തായാലും അവിടെ എല്ലാവരും കേൾക്കുകയല്ലേ?
1: അല്ല, എല്ലാവരും കേൾക്കുകയല്ലേ.
2: ചെരുപ്പാണി എന്ന് പറയുന്നത് തൊളിക്കോട് ഏത് ഭാഗത്താണ്?
1: മലയടി
2: ഭാഗത്താണ്. ഒരുപാട് തടിക്കച്ചവടമുള്ള സ്ഥലമാണ്.
0: നമുക്ക് മലയടിയിൽ ഒരു നമ്മളെ ഒരാളുണ്ട് ശ്രീകുമാർ, അറിയാം? ഒരു യൂണിയന്റെ നേതാവൊക്കെ
1: അറിയാം സാറേ. എന്റെ പിന്നെ നമ്മളെ പരിസരവാസി
2: തന്നെ.
0: അദ്ദേഹത്തിനോട് ഇതൊക്കെ ഒന്ന് സംസാരിച്ചാൽ തീരത്തക്കതേ ഉള്ളൂ.
2: ശരി, എന്തായാലും മറ്റെന്തെങ്കിലും, നമ്മൾ ഒരുപാട് ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടോ?
1: വേറെ വിശേഷമുണ്ടല്ലോ. ഹിന്ദി സോങ് ആണ് ആവശ്യം.
2: ഇന്ന് ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: ഇല്ല, ഞാൻ ലേഖ മേഡത്തെ വിളിക്കും.
2: നിങ്ങൾ തമ്മിൽ ബന്ധുക്കളാണ്?
1: പിന്നെ നമ്മൾ ബന്ധുക്കളാണ്.
2: ഓക്കേ, ഞാൻ ഇവിടെ പ്രത്യേക പോക്കുവില്ല, ആദ്യമായിട്ടാണ് വിളിക്കുന്നതെന്ന് തോന്നല്ലേ. ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ ആദ്യമായിട്ടല്ലേ വിളിക്കുന്നേ? അത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എത്ര പേരുണ്ട് ഇപ്പൊ അവിടെ?
1: ഇപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ 29 പേരുണ്ട്.
2: റേഡിയോ ആണോ അതോ മൊബൈലിലാണോ കേൾക്കുന്നേ?
1: മൊബൈലാണ് കേൾക്കുന്നത്.
2: മൊബൈൽ ഇങ്ങനെ സ്പീക്കറിൽ ഇട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ?
1: അപ്പൊ
2: എല്ലാവരും, അവിടെയുള്ള എല്ലാ ചേച്ചിമാരെയും എല്ലാവരെയും കരുണാസായി റേഡിയോയുടെ അന്വേഷണം അറിയിക്കണം. പിന്നെ എന്റെയും രാധാകൃഷ്ണന്റെയും അന്വേഷണം അറിയിക്കണം.
0: നിങ്ങളെ കാശ് വാങ്ങാനുള്ള സംവിധാനം പെട്ടെന്ന് ഉണ്ടാവണം.
2: അപ്പം ഹിന്ദി പാട്ട് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക്
0: അടിപൊളി പാട്ട്.
2: അല്ല, കുറച്ചുകൂടെ പാടണം, നല്ല രസമുണ്ട്, കുറച്ചുകൂടെ പാടണം.
1: ഞാന് സർപ്രൈസ് ആയിട്ട് വിളിച്ചതാണ്. അപ്പൊ വരികളൊന്നും സംഘടിച്ച് വെച്ചില്ല സാറേ.
2: ആണോ? ഇത്രയേ ഉള്ളൂ ഒരു വരി? അറിയാതെ രണ്ട് പല്ലവി അറിഞ്ഞൂടെ? ഒന്നുകൂടെ തുടങ്ങി നോക്കി. എവിടെയാണോ നിർത്താൻ പറ്റുന്നത് അവിടെ നിർത്താം നമുക്ക്.
0: തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ദിവസം കരുണാസായി റേഡി ഇതിനെ കുറിച്ച് ചർച്ച വയ്ക്കാം.
2: നന്നായിട്ട് സംസാരിച്ചു, നന്നായിട്ട് പാടി കേട്ടോ. എനിക്കത് വേള എന്താണ്, പാട്ട് ഗംഭീരായി, മനോഹരമായിട്ട്, നല്ല സ്വീറ്റ് വോയിസ് എന്ന് തന്നെ പറയാം. അപ്പോ സുധ ചേച്ചിക്കും അവിടെ ഇരിക്കുന്ന എല്ലാ ചേച്ചിമാർക്കും, ചേട്ടന്മാരുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും കരുണാസായി റേഡിയോയുടെ സ്നേഹാന്വേഷണങ്ങൾ. അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. അപ്പോ ഫോൺ വെക്കാം. വളരെ വളരെ സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ ഇവിടെ സമാപിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഓരോരോ ആൾക്കാരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ. ഏറ്റവും ഒടുവിൽ ഒരു സ്ത്രീ ശബ്ദം കേട്ടുവെങ്കിൽ പോലും അത് കരുത്തിന്റെ ശബ്ദമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക എന്ന് പറയുന്നത് കരുത്തിന്റെ ശബ്ദമാണ്. അതും പ്രത്യേകിച്ചൊരു സ്ത്രീ ശബ്ദമാകുമ്പോഴത്തേക്കും അതിന് അതിൻ്റെതായ ഒരു കരുത്തുണ്ട്, പ്രത്യേകമായ ഒരു കരുത്തുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ സുധ ചെരുപ്പണി, സാധാരണ നമ്മൾ പറയും ഒരു ഒരു ക്രിക്കറ്റ് കളിയൊക്കെ നടന്നിട്ട് മാൻ ഓഫ് ദി മാച്ച് ആരാണെന്ന് പറയുമ്പോൾ ഒരു പേരൊക്കെ പറയുന്നത് പോലെ, ഇന്ന് ഈ പോക്കുവ പോക്കുവെയിലിന് പ്രത്യേക പോക്കുവെയിലിന് തിരശ്ശീല വീഴുമ്പോൾ ഈ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് പോലെ ഇന്നത്തെ ഏറ്റവും പ്രത്യേക ശബ്ദം എന്ന് പറയുന്നത് സുധാ ചെരുപ്പണിയുടേത് തന്നെയാണ്, ഒരു സംശയവുമില്ല. തൊഴിലുറപ്പ് പദ്ധതിയിലെ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാടിന്റെ ഏറ്റവും ശക്തമായ ഒരു വിഭാഗമാണ് തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കാൻ കഴിഞ്ഞതിലും സല്ലപിക്കാൻ കഴിഞ്ഞതിലും പാട്ടിനെ കുറിച്ചൊക്കെ പറയാൻ കഴിഞ്ഞതിലും ഒക്കെ വളരെ സന്തോഷമുണ്ട്. ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയ സുഹൃത്തും വിളനാട് സ്വദേശിയും അതുപോലെ ചുമട്ടുതൊഴിലാളിയുമായ രാധാകൃഷ്ണനാണ്. നേരത്തെ പത്മകുമാരേട്ടൻ പറഞ്ഞതുപോലെ ഒരു, അല്ലെങ്കിൽ സുരേഷ് ചാങ്ങയിൽ നിന്ന് പറഞ്ഞതുപോലെ, ഒരു കലാകാരന്റെ അല്ലെങ്കിൽ സാമൂഹിക ബോധമുള്ള ഒരാളിന്റെ ശബ്ദമാണ് അദ്ദേഹത്തിൽ നിന്ന് കേട്ടത്. അപ്പൊ സാധാരണ അതിഥിയെ പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം പ്രതീക്ഷിക്കുന്നത് നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഡോക്ടറോ എഞ്ചിനീയറോ കലാകാരന്മാരോ കലാകാരികളോ പാട്ടുകാരോ നാടകകൃത്തുക്കളോ ഒക്കെ ആയിരിക്കാം. അതൊക്കെ എല്ലാവരും ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. എല്ലാവരും സുഹൃത്തുക്കളാണ്. ഇന്ന് ചുമട്ടുതൊഴിലാളിയാണ്. പക്ഷെ എത്ര ആകർഷകമായി, എത്ര അർത്ഥവത്തായി, എത്ര കാര്യമാത്ര പ്രസക്തമായി രാധാകൃഷ്ണൻ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പോക്കുവയിൽ കൂടുതൽ സാർത്ഥകമാകുന്നു എന്നതിൽ, അർത്ഥവത്താകുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ശ്രോതാക്കളുടെ എല്ലാവരുടെയും പേരിൽ, കരുണാസായി റേഡിയോയുടെ പേരിൽ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിന്റെ പേരിൽ രാധാകൃഷ്ണന് വളരെയേറെ സ്നേഹം. സാധാരണ നമ്മൾ പൊതുവെ പറയാറുണ്ട്, സ്നേഹത്തിന്റെ കടം നന്ദി കൊണ്ട് അളക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഔപചാരികമായ നന്ദിയൊന്നും പറയുന്നില്ല, വളരെയേറെ സ്നേഹവും സന്തോഷവും രാധാകൃഷ്ണന് അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാവിധ ആരോഗ്യവും ആയുസ്സും ഒക്കെ ഉണ്ടാവട്ടെ. സന്തോഷം. അദ്ദേഹത്തിന്റെ അറിവും വിവരങ്ങളും ഒക്കെ കൂടുതൽ കൂടുതൽ രാഗി മിനുക്കാൻ പറ്റട്ടെ. കൂടുതൽ സാമൂഹിക ബോധമുള്ള ഒരാള് അദ്ദേഹം ആയി മാറട്ടെ. കൂടുതൽ കൂടുതൽ വർത്തമാനങ്ങളുമായി ഇനിയും കരുണാസായി റേഡിയോയിൽ അതിഥിയായി അദ്ദേഹം എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിനുള്ള എല്ലാ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു രാധാകൃഷ്ണൻ. വളരെയേറെ സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പോക്കുവയിൽ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കേരളത്തിൻ്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് കരിന്തണ്ടനെ കുറിച്ച് കേൾക്കാം. പ്രകൃതിയുടെ പച്ചപ്പും കോടമഞ്ഞിന്റെ കുളിരും ചരിത്രത്തിന്റെ ആഴങ്ങളുമുള്ള വയനാടിന്റെ മണ്ണ്, വയനാടിനെ പുറം ലോകവുമായി ബന്ധിപ്പിച്ച വയനാടൻ ചുരത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു നടത്തിയ ഒരു മനുഷ്യനുണ്ട്. വയനാട്ടിലെ ആദിവാസി ഗോത്രത്തലവനായിരുന്ന കരിന്തണ്ടൻ, ചുരത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ആ ധീരന്റെ കഥയാണ് ചരിത്രത്തിൽ അധികം രേഖപ്പെടുത്താതെ പോയ കഥ. വയനാടിന്റെ ചരിത്രം വയനാട്ടിലെ ആദിവാസി ജനതയുടെ ചരിത്രം കൂടിയാണ്. ആദിവാസി സമൂഹങ്ങൾ തലമുറകളായി കാടിനെ അറിഞ്ഞും കാടിനെ സംരക്ഷിച്ചും ജീവിച്ചു. കരിന്തണ്ടൻ വയനാടൻ കാടുകളെക്കുറിച്ച് ആഴത്തിൽ അറിവുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. കാടിന്റെ ഓരോ തുടിപ്പും വഴികളും അദ്ദേഹത്തിന് മനഃപാഠമായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ വയനാട്ടിൽ ആധിപത്യമുറപ്പിച്ച സമയത്താണ് കരിന്തണ്ടന്റെ ജീവിതത്തിലെ പ്രധാന സംഭവം നടക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് അവരുടെ വാണിജ്യ ആവശ്യങ്ങൾക്കായി വയനാട്ടിലേക്ക് എളുപ്പത്തിൽ എത്താനുള്ള ഒരു വഴി ആവശ്യമായിരുന്നു. നിലമ്പൂർ, കോഴിക്കോട്, മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളുമായി വയനാടിനെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു പാത. അവർ ധാരാളം പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും കുന്നുകളും കാടും നിറഞ്ഞ ഭൂപ്രകൃതി കാരണം അവർക്കത് സാധിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് അവർ കരിന്തണ്ടന്റെ സഹായം തേടിയത്. ഒരുപാട് മലനിരകളും കൊടും വനങ്ങളും നിറഞ്ഞ ഈ വഴി പുറം ലോകത്തിന് അജ്ഞാതമായിരുന്നു. എന്നാൽ കരിന്തണ്ടന് ഈ വഴികൾ തന്റെ കൈവെള്ളയിലെ വരകൾ പോലെ പരിചിതമായിരുന്നു. കാടിനെ അറിഞ്ഞ കരിന്തണ്ടൻ ബ്രിട്ടീഷുകാർക്ക് വഴി കാണിക്കാൻ തയ്യാറായി. കരിന്തണ്ടൻ തന്റെ അറിവുകളും അനുഭവങ്ങളും ഉപയോഗിച്ച് വയനാടൻ ചുരത്തിന്റെ ദുർഘടമായ വഴികളിലൂടെ ബ്രിട്ടീഷുകാർക്ക് പാതയൊരുക്കി. ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെയും ഉദ്യോഗസ്ഥരെയും കൂട്ടി കരിന്തണ്ടൻ കാടിന്റെ ഉള്ളിലേക്ക് നടന്നു. മലനിരകളും കൊടും വനങ്ങളും കടന്ന് വയനാടിനെ താഴ്വാരവുമായി ബന്ധിപ്പിക്കുന്ന വഴി അദ്ദേഹം കണ്ടെത്തി. ബ്രിട്ടീഷുകാർ കരിന്തണ്ടന്റെ സഹായത്തോടെ വയനാടൻ ചുരം നിർമ്മിച്ചു. ഇന്നത്തെ വയനാടൻ ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം കരിന്തണ്ടൻ കണ്ടെത്തിയ അതേ പാതയാണ്. ഈ ചുരം വയനാടിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. വയനാടിന്റെ സമ്പത്ത് പുറം ലോകത്തേക്ക് എളുപ്പത്തിലെത്തിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. അതോടെ വയനാട് ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായി മാറി. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ ഭാഗം ഇവിടെ തുടങ്ങുന്നു. കരിന്തണ്ടന്റെ അറിവിനെ ചൂഷണം ചെയ്ത ബ്രിട്ടീഷുകാർ ഈ വഴി കണ്ടെത്തിയതിന്റെ മുഴുവൻ ബഹുമതിയും തങ്ങൾക്കാണ് എന്ന് വരുത്തി തീർത്തു. തങ്ങളുടെ വഴികാട്ടിയായി കരിന്തണ്ടനെ അവർ ചതിച്ചു. വഴി വെളിപ്പെടുത്തിയതിനു ശേഷം കരിന്തണ്ടനെ അവർ വധിച്ചു. വയനാടൻ ചുരത്തിന്റെ മുകളിൽ വെച്ച് ഒരു വെടിയുണ്ട കരിന്തണ്ടന്റെ ജീവൻ കവർന്നെടുത്തു. കഥ അവിടെയും തീർന്നില്ല. കരിന്തണ്ടന്റെ ആത്മാവ് അവിടെ അലഞ്ഞു തിരിയുന്നു എന്ന വിശ്വാസം എവിടെയും പരന്നു. കരിന്തണ്ടനെ കൊന്നതിനു ശേഷം ചുരത്തിൽ ദുരൂഹമായ അപകടങ്ങൾ സംഭവിച്ചു അത്രേ. വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് പതിക്കുകയും ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിന് കാരണം കരിന്തണ്ടന്റെ ആത്മാവാണെന്ന് ആളുകൾ ഉറച്ചു വിശ്വസിച്ചു. ഈ ആത്മാവിനെ തളയ്ക്കാൻ ഒരു മന്ത്രവാദി വന്നു. കരിന്തണ്ടന്റെ ആത്മാവിനെ അയാൾ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഒരു മരത്തിൽ തളച്ചുവെന്ന ഐതിഹ്യം. ഈ മരം ഇന്നും വയനാടൻ ചുരത്തിന് സമീപം കാണാം. വയനാട്ടിലെ പച്ചപ്പിനടിയിൽ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട ഈ മരം ഇന്നും ഒരുപാട് കഥകൾ പറയുന്നു. കരിന്തണ്ടന്റെ ഓർമ്മയ്ക്കായി വയനാടൻ ചുരത്തിൽ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രതിമ വയനാടൻ ചുരത്തിലൂടെ കടന്നുപോകുന്ന എല്ലാ യാത്രക്കാരെയും സ്വാഗതം ചെയ്യുന്നു. കരിന്തണ്ടൻ ഒരു ചരിത്രപുരുഷൻ മാത്രമല്ല, വയനാടിന്റെ ആത്മാവ് കൂടിയാണ്. വയനാടിന്റെ വികസനത്തിന് വഴിയൊരുക്കിയ ആ ധീരന് നമ്മൾ നൽകേണ്ട ആദരം വളരെ വലുതാണ്. വയനാടൻ ചുരത്തിലൂടെ കടന്നുപോകുമ്പോൾ ഓർക്കുക, ഈ വഴി കണ്ടെത്തിയത് ഒരു ബ്രിട്ടീഷുകാരനല്ല, മറിച്ച് കരിന്തണ്ടൻ എന്ന ഒരു ആദിവാസി യുവാവാണ്. വയനാടൻ ചുരം ഇന്നും കരിന്തണ്ടന്റെ പേരിൽ നിലകൊള്ളുന്നു. പ്രിയ ശ്രോതാക്കളെ, കരിന്തണ്ടന്റെ കഥ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് നമ്മൾ മറന്നുപോയ ഒരുപാട് ജീവിതങ്ങളുടെ കഥയാണ്. പ്രകൃതിയെ അറിഞ്ഞും പ്രകൃതിയെ സ്നേഹിച്ചും ജീവിച്ച ആദിവാസി സമൂഹങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് നൽകിയ സംഭാവനകൾ മറക്കാൻ പാടില്ല തന്നെ. വയനാടൻ ചുരത്തിന്റെ ചരിത്രം കരിന്തണ്ടന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പ്രകൃതിയുടെ ആത്മാവോടടുക്കലാണ്.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

30,000 രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3,000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1,00,000 രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ആരോടും പറയാതെ യാത്ര ചെയ്യുക. ആരോടും പറയാതെ നല്ലൊരു പ്രണയകാലം ആസ്വദിക്കുക. സന്തോഷത്തോടെ ജീവിക്കുക. ആരോടും പറയേണ്ടതില്ല, കാരണം ഭംഗിയുള്ളതെല്ലാം മനുഷ്യൻ നശിപ്പിച്ചു കളയും. ഇങ്ങനെ പറഞ്ഞത് ഖലീൽ ജിബ്രാനാണ്. എത്ര ശരി അല്ലേ? പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശല്യപ്പെടുത്തുന്ന നിഗൂഢതകളുടെയും ബാക്യപത്രമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ കെട്ടിടങ്ങളിലൊന്നായി 1829 പണികഴിപ്പിക്കപ്പെട്ട ഈ ജയിൽ തടവുകാരെ മാനസികമായി പരിവർത്തനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചതെങ്കിലും പരിണതഫലം ഭയാനകമായിരുന്നു. മനുഷ്യനെ ശാരീരികമായി ഉപദ്രവിക്കുന്നതിന് പകരം പൂർണമായ ഏകാന്തതയിലൂടെ അവനെ മാറ്റിയെടുക്കാം എന്ന പരീക്ഷണമാണ് ഈ ജയിലിൽ നടന്നത്. പെൻസിൽവാനിയ സിസ്റ്റം എന്നറിയപ്പെട്ടിരുന്ന ഈ രീതി പ്രകാരം തടവുകാർക്ക് പരസ്പരം സംസാരിക്കാനോ കാണാനോ അനുവാദമുണ്ടായിരുന്നില്ല. സെല്ലിന് മുകളിലെ ദൈവത്തിന്റെ കണ്ണ് എന്നറിയപ്പെടുന്ന ചെറിയ സുഷിരത്തിലൂടെ വരുന്ന വെളിച്ചം മാത്രമായിരുന്നു അവർക്ക് പുറം ലോകവുമായുള്ള ഏകബന്ധം. തടവുകാരെ പുറത്തിറക്കുമ്പോൾ പോലും ആരും തിരിച്ചറിയാതിരിക്കാൻ മുഖമൂടികൾ ധരിപ്പിച്ചിരുന്നു. ഈ കൊടും ഏകാന്തത തടവുകാരെ മാനസികമായി തകർക്കുകയാണ് ചെയ്തത്. നിശബ്ദതയുടെ തടവറയിൽ കഴിഞ്ഞ പലരും മാനസിക നില തെറ്റി ഭ്രാന്തിന്റെ വക്കിലെത്തി. കുപ്രസിദ്ധ മാഫിയ തലവൻ അൽ കപ്പൂൺ ഉൾപ്പെടെ 70,000 അന്തേവാസികൾ 1971 ജയിൽ അടച്ചു പൂട്ടുന്നതുവരെ ഇവിടെ നരകയാതന അനുഭവിച്ചു. 1994 ജയിൽ ഒരു മ്യൂസിയമാക്കി മാറ്റാനുള്ള അറ്റകുറ്റപ്പണികൾക്കിടയിൽ നടന്ന ഒരു സംഭവം ലോകത്തെ ഞെട്ടിച്ചു. സെൽ നമ്പർ 4 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു താഴ് തുറക്കാൻ ശ്രമിച്ച ലോക്ക് സ്മിത്തിന് അദൃശ്യമായ ഏതോ ശക്തി തന്നെ വരിഞ്ഞു മുറുക്കുന്നതായി അനുഭവപ്പെട്ടു. ആ താഴ് തുറന്നതോടെ അവിടെ പതിറ്റാണ്ടുകളായി തളച്ചിടപ്പെട്ട ആത്മാക്കൾ മോചിപ്പിക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്ന് ഈ ജയിൽ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണെങ്കിലും അവിടത്തെ നിഗൂഢതകൾ അവസാനിച്ചിട്ടില്ല. വിനോദസഞ്ചാരികളും അവിടുത്തെ ജീവനക്കാരും റിപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഭീതിജനകമാണ്. ശൂന്യമായ ഇടനാഴികളിൽ കേൾക്കുന്ന നിഗൂഢമായ കാൽപ്പെരുമാറ്റങ്ങൾ, ഭിത്തികളിൽ നിന്ന് കേൾക്കുന്ന ഭ്രാന്തമായ ചിരികളും നിലവിളികളും, ചുവരുകളിൽ മിന്നിമറയുന്ന നിഴലുകളും വികൃതമായ മുഖരൂപങ്ങളും, പല സിനിമകൾക്കും പശ്ചാത്തലമായിട്ടുള്ള ഈ ജയിൽ ഇന്നും ഗവേഷകർക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. അവിടെ കേൾക്കുന്ന ശബ്ദങ്ങൾ കേവലം മിഥ്യയാണോ അതോ പണ്ട് അവിടെ നടന്ന ക്രൂരതകളുടെ അലയൊലികളാണോ എന്നത് ഇന്നും നിഗൂഢമാണ്. മനുഷ്യന്റെ അസ്തിത്വത്തെ തകർത്ത ഏകാന്തതയുടെ ആ മുറിവുകൾ ആ ചുവരുകളിൽ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് അവിടെ എത്തുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു.
1: കൗതുകരസങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പണമല്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പാഷൻ, അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, അതിനെ വിടാതെ മുറുകെ പിടിക്കുക. പണം നിങ്ങളെ തേടി വരുമെന്നതിൽ സംശയമില്ല. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശാസ്ത്ര കൗതുകം. ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് പുഷ്യരാഗം. പുരാണത്തിലെ ദിവ്യരത്നമോ ഭൂമിയിലെ കൊരണ്ടമോ, ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കാം. നവരത്നങ്ങളിൽ ഏറ്റവും തിളക്കമുള്ളതും വിശ്വാസങ്ങളുടെ ഭാരം പേറുന്നതുമായ ഒരു രത്നമാണ് മഞ്ഞ പുഷ്യരാഗം അഥവാ യെല്ലോ സഫയർ. പുഷ്പരാഗം, ഗുരുരത്നം, ഗുരുപ്രിയ, ഗുരുമണി എന്നിങ്ങനെ സംസ്കൃതത്തിലും മറ്റു ഭാഷകളിലും ഈ കല്ലിന് നിരവധി പേരുകളുണ്ട്. ഓരോ പേരിന് പിന്നിലും ഒരു വിശ്വാസത്തിന്റെയും പുരാണത്തിന്റെയും സ്വാധീനവുമുണ്ട്. വ്യാഴഗ്രഹത്തിന്റെ പ്രതിരൂപമായി കണക്കാക്കപ്പെടുന്ന ഈ രത്നം ധനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും താക്കോലാണ് എന്നാണ് പരമ്പരാഗത വിശ്വാസം. പുഷ്യരാഗത്തിന്റെ പ്രാധാന്യം കേവലം ജ്യോതിഷത്തിൽ ഒതുങ്ങുന്നില്ല. പുരാതന കാലം മുതൽ തന്നെ ഈ രത്നം അധികാരത്തിന്റെയും ആത്മീയതയുടെയും പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്നു. ബൈബിൾ പുരാണമനുസരിച്ച് ജെറുസലേമിലെ ആദ്യ ദേവാലയങ്ങൾ സ്ഥാപിച്ച സോളമൻ ചക്രവർത്തിയുടെ കിരീടത്തിലും ആഭരണങ്ങളിലും ഈ രത്നം തിളങ്ങി നിന്നിരുന്നു. അതുപോലെ പണ്ടുകാലത്ത് പൂജാരിമാരും സന്യാസിമാരും ആത്മീയതയുടെയും ഏകാഗ്രതയുടെയും ഭാഗമായി ഈ രത്നം ധരിച്ചിരുന്നു. ധനദേവതയായ കുബേരന്റെ ദിക്കായ വടക്കാണ് നവരത്നമോതിരത്തിൽ ഇതിന് നൽകിയിട്ടുള്ള സ്ഥാനം. ഇത്തരം വിശ്വാസങ്ങളെല്ലാം ഈ കല്ലിന് ഒരു ദിവ്യമായ പരിവേഷം നൽകാൻ സഹായിച്ചു. എന്നാൽ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയുടെ കണ്ണിലൂടെ പുഷ്യരാഗത്തെ നോക്കുമ്പോൾ അത് കേവലം ഒരു രത്നം മാത്രമാണ്. പുഷ്യരാഗം എന്നത് കൊരണ്ടം കുടുംബത്തിൽപ്പെട്ട ഒരു ധാതുവാണ്. കൊരണ്ടം കല്ലുകൾ ഓക്സൈഡ് കലർന്നവയാണ്. അതിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് അലുമിനിയം ഓക്സൈഡാണ്. അലുമിനിയം ഓക്സൈഡ് കൂടുതലായി കലരുന്നതിനാലാണ് ഈ കല്ലുകൾക്ക് മഞ്ഞ, സ്വർണം, തേൻ എന്നീ മനോഹരമായ നിറങ്ങൾ ലഭിക്കുന്നത്. ഇതിന് കടുപ്പം നൽകുന്നതും ഈ ഘടകമാണ്. മോസ് സ്കെയിലിൽ 9 കാഠിന്യമുണ്ടതിന്. വജ്രത്തിന് തൊട്ടു പിന്നിൽ കടുപ്പത്തിൽ 2 സ്ഥാനമാണ് ഈ രത്നത്തിനുള്ളത്. ഈ വിലയേറിയ കല്ലുകൾക്ക് നല്ല നിറവും ശുദ്ധിയുമുള്ള രൂപത്തിൽ ലഭിക്കുന്നത് പ്രധാനമായും ശ്രീലങ്ക, ബ്രസീൽ എന്നിവിടങ്ങളിലെ

0: ഖനികളിൽ നിന്നുമാണ്. ഭൂമിയുടെ അഗാധമായ താപത്തിലും മർദ്ദത്തിലുമാണ് ഈ കൊറണ്ടം കല്ലുകൾക്ക് രൂപം നൽകുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് പ്രകൃതി സ്വയം സൃഷ്ടിക്കുന്ന അനർഹമായ ശിലാഖണ്ഡമാണ് ഇത്. ഇവിടെ ജ്യോതിഷപരമായ ഒരു ശക്തിയുമല്ല, മറിച്ച് ഭൗമശാസ്ത്രപരമായ ഒരു അത്ഭുതമാണ് ഈ കല്ലിന്റെ ഉത്ഭവത്തിന് പിന്നിൽ. ശുദ്ധമായ പുഷ്യരാഗം വെളുത്ത വസ്ത്രത്തിൽ വെയിലത്ത് വച്ചാൽ മഞ്ഞരശ്മികൾ പടരുന്നതായി കാണാൻ കഴിയുന്നത് അതിന്റെ രാസഘടനയും പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനുള്ള ഒപ്റ്റിക്കൽ ഗുണങ്ങളും കാരണമാണ്. പലതരം പുള്ളികളുള്ളവ, പാൽ നിറമുള്ള പാട, കീറലുള്ളവ, മങ്ങിയ നിറമുള്ളവ എന്നിവയെല്ലാം ദോഷയുക്തമായ പുഷ്യരാഗങ്ങളാണെന്ന് പറയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ ദോഷങ്ങളെല്ലാം രത്നത്തിന്റെ ഗുണനിലവാരത്തെയും വിപണി മൂല്യത്തെയും ബാധിക്കുന്ന ഘടകങ്ങൾ മാത്രമാണ്. കുറഞ്ഞ ക്വാളിറ്റിയുള്ള രത്നം ധരിച്ചാൽ ഫലം ലഭിക്കില്ല എന്ന് പറയുന്നത് നല്ല വിലയുള്ള രത്നം വാങ്ങാനുള്ള കച്ചവടപരമായ ഒരു തന്ത്രം കൂടിയാണ്. പുരാണങ്ങളനുസരിച്ച് വലാസുരൻ എന്ന അസുരന്റെ ശരീരഭാഗങ്ങളിൽ നിന്നാണ് രത്നങ്ങൾ ഉണ്ടായത്. അസുര രാജാവിന്റെ തൊലിയാണ് മഞ്ഞപുഷ്യരാഗക്കല്ലുകളായി മാറിയതെന്ന ഐതിഹ്യം, ത്വക്ക് സംബന്ധമായ അസുഖങ്ങളെ ചെറുക്കാൻ ഈ കല്ല് ധരിക്കുന്നത് ഉത്തമമാണെന്ന വിശ്വാസത്തിന് അടിസ്ഥാനമായി. പനി, പാണ്ഡുരോഗം, ശ്വാസം മുട്ടൽ, കരൾ രോഗങ്ങൾ, പ്രമേഹം, വന്ധ്യത തുടങ്ങിയവ പരിഹരിക്കാൻ ഈ രത്നം ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു. വിഷജന്തുക്കൾ കടിച്ച മുറിപ്പാടിൽ നല്ല പുഷ്യരാഗം വെച്ചാൽ വിഷം പെട്ടെന്നിറങ്ങുമെന്ന് ആയുർവേദം പറയുന്നു. ഈ വാദങ്ങളെല്ലാം പ്രാചീന നാട്ടറിവുകളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമാണ്. ഈ രോഗശാന്തി വാദങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറയില്ല. രത്നങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക പ്രവർത്തനങ്ങളെയോ രാസപ്രവർത്തനങ്ങളെയോ ബാധിക്കുന്നതായി ശാസ്ത്രം തെളിയിച്ചിട്ടില്ല. എന്നിരുന്നാലും ഒരു രത്നം ധരിക്കുമ്പോൾ ചിലർക്ക് രോഗശമനം ലഭിക്കുന്നുവെങ്കിൽ അതിന് കാരണം പ്ലസിബോ എഫക്റ്റ് ആണ്. അതായത്, ഈ കല്ല് തന്റെ രോഗം മാറ്റുമെന്ന് ഒരാൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ അയാളുടെ മനസ്സ് ശരീരത്തിൽ ചില അനുകൂല മാറ്റങ്ങൾ വരുത്തും. രോഗശാന്തിക്ക് നമ്മൾ ഡോക്ടർമാരെയും ശാസ്ത്രീയ ചികിത്സാരീതികളെയും ആശ്രയിക്കേണ്ടതുണ്ട്. പുരാതന കാലം മുതലേ ഈ രത്നം ധരിച്ചാൽ ഭൂതപ്രേത പിശാചുക്കളുടെ ഉപദ്രവം ഉണ്ടാകില്ലെന്ന് വിശ്വാസമുണ്ടായിരുന്നു. കൂടാതെ മുൻകോപം വരാതെ മനസ്സ് നിയന്ത്രിക്കാനും ബുദ്ധി വർദ്ധിപ്പിക്കാനും മരണഭയം ഇല്ലാതാക്കാനും ഇതിന് ശക്തിയുണ്ടെന്നും വിശ്വസിക്കുന്നു. ഈ ഫലങ്ങളെല്ലാം മനഃശാസ്ത്രപരമാണ്. ആത്മീയ ചിന്ത, ആത്മധൈര്യം, മനഃശക്തി എന്നിവയെല്ലാം വ്യക്തിയുടെ സ്വയം വിശ്വാസത്തിൽ നിന്ന് മാനസികാവസ്ഥയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഒരു വസ്തുവിനെ ആശ്രയിക്കാതെ സ്വന്തം കഴിവിൽ വിശ്വസിക്കാനുള്ള ശക്തി നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. വ്യാഴം നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും സാത്വികനാണ്, രാജഗുരുവാണ്. അതിനാൽ ഈ രത്നം ധരിച്ചാൽ ധനം, ഐശ്വര്യം, ദീർഘായുസ്, യശസ്, സന്താനഭാഗ്യം എന്നിവ ലഭിക്കുമെന്ന് വിശ്വാസം. എന്നാൽ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെ പോലും നിയന്ത്രിക്കാൻ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത ഒരു ചെറിയ കല്ലിന് കഴിയുമോ എന്നത് യുക്തിസഹജമായി ചിന്തിക്കേണ്ട വിഷയമാണ്. വ്യക്തിയുടെ ജീവിതത്തിലെ വിജയവും പരാജയവും അയാളുടെ കഠിനാധ്വാനം, ബുദ്ധി, അവസരങ്ങൾ, നല്ല തീരുമാനങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. മഞ്ഞപുഷ്യരാഗം എന്നത് ഭൂമി നമുക്ക് നൽകിയ മനോഹരവും കടുപ്പമേറിയതും വിലയേറിയതുമായ ഒരു അനർഹമായ രത്നം മാത്രമാണ്. ഈ കല്ലുകൾക്ക് ചരിത്രമുണ്ട്, സൗന്ദര്യമുണ്ട്, വിപണി മൂല്യമുണ്ട്. എന്നാൽ രോഗങ്ങളെ മാറ്റാനോ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഭാഗ്യം കൊണ്ടുവരാനോ ഇതിന് ദിവ്യമായ ശക്തിയില്ല. ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ധരിക്കുന്നതിന് പകരം അതിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഒരു ആഭരണമായി ഈ കല്ലിനെ സ്വീകരിക്കാം. കല്ലിന്റെ തിളക്കത്തിൽ ആകൃഷ്ടരാകുകയും ചെയ്യാം. പക്ഷേ ജീവിതത്തിലെ തീരുമാനങ്ങൾ യുക്തിയുടെ വെളിച്ചത്തിൽ മാത്രം എടുക്കുക.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: ബട്ടല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല ഐസ്ക്രീം.
2: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: പ്രബോധന ചിന്ത.
1: നിർവാണം. നിർവാണം എന്തെന്ന് ഉപമ കൊണ്ട് വിശദമാക്കാമോ എന്ന് രാജാവ് മിളിന്ദൻ ചോദിച്ചപ്പോൾ ഭിക്ഷു നാഗസേനൻ ഇപ്രകാരം പറഞ്ഞു: അത് സാധ്യമല്ല. നിർവാണത്തോട് ഉപമിക്കാൻ മറ്റൊന്നില്ല. ഉപമകളോ വിശദീകരണങ്ങളോ യുക്തിചിന്തകളോ കൊണ്ട് പറഞ്ഞു തരാനാവില്ല. നിർവാണത്തിന് താമരയുടെ ഒരു ഗുണമുണ്ട്. ജലത്തിന്റെ രണ്ടും, ഔഷധത്തിന്റെ മൂന്നും, സമുദ്രത്തിന്റെ നാലും, ഭക്ഷണത്തിന്റെ അഞ്ചും, ചിന്താമണിയുടെ മൂന്നും, രക്തചന്ദനത്തിന്റെ മൂന്നും, നെയ്യിന്റെ മൂന്നും, തലമുടിയുടെ അഞ്ചും. താമര നനയില്ല. നിർവാണത്തിന് മാലിന്യമേൽക്കില്ല. ജലം ചൂടാറ്റും പോലെ നിർവാണം ക്ലേശങ്ങളുടെ ചൂടാറ്റുന്നു. ശക്തിയുടെ ദാഹം തീർക്കുന്നു. ഔഷധത്തെ പോലെ മാലിന്യങ്ങൾ തീണ്ടിയവരുടെ ബാധയിറക്കുന്നു. ദുഃഖവ്യാധി ശമിപ്പിക്കുന്നു. പീയൂഷ സമം പോഷിപ്പിക്കുന്നു. ക്ലേശങ്ങളെ സമുദ്രം ജഡങ്ങളെ എന്ന പോലെ പുറംതള്ളുന്നു. സമുദ്രം ജലത്തെ എന്ന പോലെ എത്ര പേരെയും ഉൾക്കൊള്ളും. സമുദ്രത്തിൽ വലിയ മീനുകൾ നിർവാണത്തിൽ, മഹാന്മാരായ ആർഹതന്മാർ. ആഴിയിൽ അലകൾ, അലരുകൾ. നിർവാണത്തിൽ വിശുദ്ധിയുടെ, വിജ്ഞാനത്തിന്റെ, വിമുക്തിയുടെ വികാസങ്ങൾ. ജീവൻ നിലനിർത്തുന്ന ഭക്ഷണത്തെ പോലെ ജ്വരനരകളെ അകറ്റുന്നു. ആത്മീയ ബലം വളർത്തുന്നു. ധർമ്മത്തിന്റെ ചാരുത പകർന്നേകുന്നു. ക്ലേശങ്ങളുടെ, ദുഃഖത്തിന്റെ ദൈന്യം അകറ്റുന്നു. ആകാശം പോലെ അതിനുൽപ്പത്തിയില്ല, നാശമില്ല, സ്ഥാനമില്ല. അജയമാണ്, അസ്തമയമാണ്, അയോധ്യമാണ്, ആര്യന്മാരുടെ ആവാസമാണ്. ചിന്താമണി പോലെ വരദമാണ്, ആനന്ദദായകമാണ്, കാന്തിയുള്ളതാണ്. രക്തചന്ദനം പോലെ ദുർബലമാണ്, കിടയറ്റ മണമുള്ളതാണ്, ആര്യന്മാർ പുകഴ്ത്തുന്നതാണ്. നെയ് പോലെ വിശിഷ്ട ഗുണങ്ങളുണ്ട്. ധർമ്മത്തിന്റെ സുഗന്ധമുണ്ട്. സ്വച്ഛതയുടെ സുരുചിയുമുണ്ട്. തലമുടി പോലെ ഉന്നത്തം ഇളക്കാനാകാത്തത്, മാലിന്യമുക്തം, ക്ലേശങ്ങൾ മുളയ്ക്കാത്തത്, വിവേചനങ്ങൾക്കിടമില്ലാത്തത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂലൈ 3-ന്റെ ഹൃദയ ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. 1608 ജൂലൈ 1, ഫ്രഞ്ചുകാർ ക്യുബക് എന്ന നഗരം സ്ഥാപിക്കുന്നു. 1661 ജൂലൈ 3, ചാൾസ് 2-ാമൻ പോർച്ചുഗീസ് രാജകുമാരി കാതറിനെ കല്യാണം കഴിക്കുന്നു. സ്ത്രീധനമായി നൽകുന്നത് എന്താണെന്നറിയുമോ? ബോംബെ പട്ടണമാണ്. എങ്ങനെയുണ്ട്? 1754 ജൂലൈ 3, ജോർജ് വാഷിംഗ്ടൺ ഫ്രഞ്ച് സൈന്യത്തിനു മുന്നിൽ കീഴടങ്ങുന്നു.
2: 91.2 FM കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: മരങ്ങൾ അവയുടെ സായാഹ്ന ശോഭയിലാണ്. സായന്തനത്തിൽ തെളിനീർ തടാകങ്ങൾ നിശ്ചലമായ ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. കല്ലുകൾക്കിടയിലൂടെ കവിഞ്ഞൊഴുകുന്ന ജലപ്പരപ്പിൽ ഹംസങ്ങൾ നീന്തി തുടിക്കുന്നു. അരേനങ്ങളെ ഞാൻ ആദ്യമായി എണ്ണിയ നാൾ തൊട്ട് എനിക്കറിയില്ല ഇതെത്രമാത്രം സന്ധ്യയാണെന്ന്. എത്രയായാലും എണ്ണിത്തീരും മുൻപേ ഞാൻ കാണുന്നു വലിയ അലോലികൾ തീർത്തുകൊണ്ട് ചിറകുകളടിച്ച് അവയെല്ലാം വാനിലേക്ക് ഉയർന്നു പറന്നു കഴിഞ്ഞു. അവയുടെ ഹൃദയങ്ങൾക്ക് പ്രായമായിട്ടില്ല. അഭിനിവേശവും വിജയവും അവ പോകുന്നിടത്തെല്ലാം അവയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സായാഹ്നങ്ങളെ ഇങ്ങനെ പ്രശോഭിതമാക്കാൻ അവയ്ക്കെങ്ങനെയാണ് കഴിയുന്നത്? സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം രാജേഷ് കൃഷ്ണനും എൽ എൻ ശാസ്ത്രിയും ചേർന്ന് പാടിയ ബുദ്ധഗീതം കേൾക്കാം.

ഒരിക്കൽ ഞാൻ നിന്നെ എൻ്റെ സാന്ധ്യപ്രഭ എന്ന് വിളിച്ചു. കാരണം നീ എൻ്റേതുമായിരുന്നില്ല, എനിക്കന്യനുമായിരുന്നില്ല. മുൻപെങ്ങും കാണാത്ത വർണ്ണങ്ങളിൽ വിശ്വസിക്കാൻ എൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ച മൃദുവായ നിമിഷമായിരുന്നു നീ. വികാരങ്ങൾ കൊണ്ട് ഞാൻ സമവാക്യങ്ങൾ നിർമ്മിച്ചു. സങ്കല്പ സംഖ്യകളുടെ വേരുകളിൽ ഞാൻ ഉത്തരങ്ങൾ തേടി. സ്നേഹം ഒരു ആൾജിബ്ര പുസ്തകത്തിലെ അധ്യായമായിരിക്കുന്നു എനിക്ക്. നോക്ക്, ചില കഥകൾ എഴുതപ്പെടാൻ മാത്രമുള്ളതാണ്, ചില ബന്ധങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ മാത്രമുള്ളത്. ചില മനുഷ്യർ നമ്മുടെ വിധിയാകാനല്ല വരുന്നത്, മറിച്ച് ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങളെപ്പോലെയാണ്, ദൂരെ നിന്ന് നോക്കി നിൽക്കാൻ മാത്രം, കയ്യെത്തി തൊടാനല്ല. സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം പങ്കജുദാസ് ആലപിച്ച ഗാനം.

0: बाकी सब गंगा।
1: സന്ധ്യയുടെ ശാന്തമായ വേള, നിഴലുകൾ പതുക്കെ പടരുവാൻ തുടങ്ങുന്നു. ആകാശത്തിന് അഭിമുഖമായി നിന്ന് കടൽ കവിത ചൊല്ലുന്നു. അരണ്ട വെളിച്ചത്തിലൂടെ അന്യരായി നടക്കുന്ന സഞ്ചാരികൾ ഓരോ ശ്വാസത്തിലും ഹൃദയമിടിപ്പിലും പക്ഷേ സ്നേഹത്തിൻ്റെ ഗന്ധം ഞാനറിയുന്നു. സന്ധ്യയുടെ കറുത്ത ചുവപ്പിൽ ഞാനും എൻ്റെ ഏകാന്തതകളെ ചേർത്തു വയ്ക്കുന്നു. എനിക്കിപ്പോൾ കടൽക്കാറ്റിന്റെ മണമാണ്. സന്ധ്യരാഗത്തിൽ ഇനി കിഷോരി അമോൺകർ പാടുന്നു.

മങ്ങുന്ന സന്ധ്യാ വെളിച്ചത്തിൽ നിഴലുകൾ നീണ്ടു പരന്ന് പകൽ മറയുമ്പോൾ അഗാധമായ ഇരുട്ടുമായി രാത്രിയെത്തുമ്പോൾ ഉള്ളിലെന്തുകൊണ്ടോ ഏകാന്തത പടരുന്നു. നക്ഷത്രങ്ങൾക്ക് താഴെ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഈ ലോകം എനിക്ക് തന്ന മുറിവുകളെല്ലാം മറക്കാനും ഞാൻ കൊതിക്കുന്നു. ഈ സന്ധ്യ അതീവ ചേതോഹരമായി അതെന്നിൽ സാക്ഷാത്കരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. ഇരുട്ട് പരക്കുന്നു, തണുപ്പ് പിറന്നു തുടങ്ങിയിരിക്കുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം മോഗുബായ് കുർദികർ ആലപിച്ച ഗാനം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരിവിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവേർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ന്യൂസിലൻഡിലെത്തുന്ന അദ്ദേഹം ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ലഹരിവിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. തൂഫാൻ ജാഗരൻ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. പോലീസ് മാത്രം വിചാരിച്ചാൽ ലഹരി നിർമാർജ്ജനം സാധ്യമാകില്ലെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും

0: ിലെ ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻഗണനാ കാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നിലവിലെ മാനദണ്ഡങ്ങളായ നാലുചക്രവാഹനം, വീടിന്റെ വിസ്തീർണം, ഭൂവിസ്തൃതി എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അർഹരായ പാവപ്പെട്ടവർക്ക് മുൻഗണനാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും അനർഹരെ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ ധാന്യം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 6 പേർക്ക് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ൽ ഏറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 വർഷത്തിനുള്ളിൽ നടപടി ആയില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മടക്കിമലയിൽ സൌജന്യമായി സർക്കാരിന് ലഭിച്ച ഭൂമി ആശുപത്രി ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുമെന്നും ശ്രീ മുരളീധരൻ വ്യക്തമാക്കി. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളി തൊഴിലാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21-നാണ് തിരുവല്ല സ്വദേശി ബിജു തോമസ്, കട്ടപ്പന സ്വദേശിനി സുജാത, മാവേലിക്കര സ്വദേശി ഷിബു എന്നിവരെ വാതക ചോർച്ചയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സമ്മേളനം ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും മൺസൂൺ സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുണ്ടിനീര് വ്യാപനത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി SNV LP സ്കൂളിന് 21 ദിവസത്തേക്ക് അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ. 1 വർഷത്തിനിടെ ആലപ്പുഴ ജില്ലയിൽ മുണ്ടിനീർ പ്രതിരോധത്തിന്റെ ഭാഗമായി അടച്ചിടേണ്ടി വന്നത് 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
2: മുണ്ടുനീര് രോഗം പടരാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിരോധമൊരുക്കുന്ന രീതി ആലപ്പുഴയിൽ തുടരുകയാണ്. 8 കുട്ടികൾക്ക് മുണ്ടുനീർ പിടിപെട്ട ആലപ്പുഴ തുമ്പോളി SNV LP സ്കൂളിൽ ഇനി കുറച്ചു ദിവസത്തേക്ക് അധ്യയനം ഉണ്ടാവില്ല. 1 വർഷത്തിനിടെ രോഗപ്രതിരോധത്തിനായി ജില്ലയിൽ അടച്ചിടേണ്ടി വന്നത് അംഗനവാടികളും സ്കൂളുകളും ഉൾപ്പെടെ 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇതിൽ 38 സ്ഥാപനങ്ങളും കാർത്തികപ്പള്ളി താലൂക്ക് മേഖലയിലാണ്. ഏതാനും മാസങ്ങളായി ആലപ്പുഴ നഗരപരിധിയിലും വടക്കൻ മേഖലകളിലുമാണ്
0: തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മഴ ഇടവിട്ട് പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മാരിയില്ല മഴക്കാലം മത്സര ക്യാമ്പയിന് തുടക്കമായി. മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മഴക്കാലത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളിൽ പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുക, കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് മാരിയില്ല മഴക്കാലം ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലയിൽ ഡെങ്കിപ്പനി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈ ഡേയും ആചരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മുഖേന വീടുകളിലും രോഗപ്രതിരോധ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. മുംബൈയിൽ അടുത്ത 3 ദിവസം കൂടി ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത സംവിധാനങ്ങളെ അടക്കം ബാധിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുന്നത്. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദെ

0: നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2ാം മത്സരം നാളെ. ഇംഗ്ലണ്ടിലെ സ്ട്രെറ്റ്ഫോർഡിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 262 പോയിന്റ് ഉയർന്ന് 77764-ലും നിഫ്റ്റി 95 പോയിന്റ് നേട്ടത്തിൽ 24271-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 1000 രൂപ വർദ്ധിച്ച് 1,07,800 രൂപയും ഗ്രാമിന് 13,475 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം തോണ്ടിമലയിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകടയിൽ സ്കൂൾ വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂജ്യോതി പബ്ലിക് സ്കൂളിലെ വാനാണ് സ്കൂൾ വിട്ട് തിരികെ പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ.
2: ചെത്തിയെടുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീടിൻ്റെ മുന്നിലിരുന്ന് ഞാൻ സന്ധ്യ കാണുന്നു. ദൂരെ മൊട്ടച്ചിക്കുന്ന് വീട്ടിലെ വിളക്കുകളൊന്നും തെളിഞ്ഞു തുടങ്ങിയിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത നാമജപത്തിന് അമ്മുമ്മ വട്ടം കൂട്ടി തുടങ്ങിയിരിക്കുന്നു. പുറത്ത് വൈദ്യുതി പോസ്റ്റുകൾക്ക് കീഴെ ഈയാം പാറ്റകൾക്ക് ചിറകുമുളച്ചു തുടങ്ങിയിരിക്കുന്നു. അമ്മുമ്മയ്ക്ക് അവ ശല്യമാണെങ്കിലും എനിക്കെന്തോ അവയുടെ ഇളകിയ ആട്ടങ്ങളോട് എന്നുമുണ്ടായിരുന്നു ഒരിഷ്ടം. സന്ധ്യയെ ചലനാത്മകമാക്കാൻ പോകുന്ന ചിറകുകൾ അവയ്ക്കല്ലാതെ മറ്റെന്തിനാണുള്ളത്? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി ഗംഗൂഭായ് ഹംഗൽ ആലപിച്ച ഗാനം കേൾക്കാം.

ഇലകൾക്കിടയിലൂടെ സന്ധ്യ അതിൻ്റെ നിശബ്ദമായ കാലുകൾ വെച്ച് നടന്നു പോകുന്നു. കാട്ടുമൈനകൾ ചൊല്ലുന്ന കവിത പോലെ വൈകുന്നേരത്തെ കുളിർകാറ്റ്, പക്ഷികൾ ചിലയ്ക്കുന്നതിൻ്റെ താളം നേർത്തുവരുന്നു. പകലിൻ്റെ തിരക്കുകൾ അവസാനിച്ചുവെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്പിളിമാമൻ്റെ വരവിനായി കാത്തിരുന്ന് ചകോരങ്ങൾ ചെറുതായി മയങ്ങിപ്പോയതുപോലെ അവയെ വിളിച്ചുണർത്താനാണോ എന്തോ, നെയ്യാമ്പലുകൾ ഇതളുകൾ ഓരോന്നായി വിടർത്താൻ തുടങ്ങുന്നു. സന്ധ്യ അതിൻ്റെ സമ്പൂർണതയിൽ ചുവന്ന് കറുക്കുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി റസൂലൻ ബായി പാടിയ ഗാനം കേൾക്കാം.

സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രങ്ങൾ സന്ധ്യയുടെ മുഖത്തെ അലങ്കരിക്കുന്നു. സിന്ദൂരവർണമായ ആകാശം നിന്നെ പേരെടുത്ത് വിളിക്കുന്നു. സൂര്യന്റെ സ്പർശനത്തിനായി കൊതിയോടെ നിൽക്കുന്ന സന്ധ്യ, അതിനനുവദിക്കാതെ പ്രഭാതം അതിൻ്റെ മൂടുപടം നീക്കുന്നു. അസൂയാലുവായ പ്രഭാതം അത് സന്ധ്യയെ കൂടുതൽ ചുവപ്പിക്കാൻ അനുവദിക്കാതെ വേഗത്തിൽ എത്തിച്ചേരുന്നു. പ്രഭാതത്തിനെന്തിനാണ് ഇത്ര ചടുലത എന്ന് വെറുതെ ചിന്തിച്ചു പോകുന്നു. ചിറകിൽ നക്ഷത്രങ്ങളെ വഹിച്ചുകൊണ്ട് അതരുണകിരണങ്ങളുടെ വേഗമാർന്ന് പറന്നിറങ്ങുന്നു. സന്ധ്യയുടെ ശോണിമ മാഞ്ഞുപോകുന്നു. ക്രൗഞ്ചമിഥുനങ്ങളിലൊന്ന് ചേതോഹരമായ സാന്ധ്യരാഗം പോലെ ആകാശത്തിൻ്റെ അപാരതകളിൽ വെള്ളിവരകൾ വീഴ്ത്തി കടന്നുപോകുന്നു. നൈമിഷികമാണെങ്കിലും നിത്യവിസ്മയമായ സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗത്തിൽ ഇനി നയനാദേവി ആലപിച്ച ഗാനം കേൾക്കാം.

നിയോൺ പ്രഭകൾ മിന്നുന്നു, ഗോവണികൾ നീളുന്നു, കാലത്തിൻ്റെ മന്ത്രങ്ങളിൽ മാറ്റുളികൾ മായുന്നു, മരതക ശോഭ വായുവിൽ തങ്ങി നിൽക്കുന്നു, നീലക്കല്ലിൻ നിറമായി അത് ദുഃഖത്തെ അലിയിക്കുന്നു, പകൽ പിൻവാങ്ങുന്ന അതിരുകൾ മൃദുവാകുന്നു, തിരമാലകൾ താഴ്ന്ന ഈണം മൂളുന്നു, നിശബ്ദത പോലും സംഗീതമാകുന്ന മുഹൂർത്തം പച്ച നീലയായി മാറുന്നു, നിഴലുകൾ നീളുന്നു, ഭൂമിയെ മഞ്ഞുനൂലുകൾ ബന്ധിപ്പിക്കുന്നു, നിശബ്ദമായ ഒരു വജ്രപ്പുതപ്പ്, മരങ്ങളുടെ ശ്വാസത്തിലൂടെ ഒഴുകിപ്പടരുന്ന ഹരിതാഭ, മറന്നുപോയ കനവുകൾ പോലെ മൃദുവായ മഞ്ഞ് കല്ലുകൾക്കും വേരുകൾക്കും മീതെ അലയുന്നു, അതിൻ്റെ നിശബ്ദത രാത്രിയുടെ നെഞ്ചിലമരുന്നു, അമർത്തിവെച്ചൊരു കൈപ്പത്തി പോലെ എത്രമേൽ മൃദുലം, കാറ്റ് മൊട്ടച്ചിക്കുന്നിൻ്റെ ചെരുവുകളെ തേടിപ്പോകുന്നു, നിഴലുകളെ തൻ്റെ മടക്കുകളിലേക്ക് വലിച്ചടുക്കി ആകാശത്തിൻ്റെ അസ്ഥികളിലേക്ക് ചന്ദ്രനെ തുന്നിച്ചേർക്കുന്നു, ഇലകൾ പൊഴിഞ്ഞ ചില്ലകൾ നീളുന്നു, അകലെയുള്ളൊരു സൂര്യനെ പിടിച്ചെടുക്കാനെന്നോണം വെളുത്ത വിളറിപ്പോയ അവയുടെ വിരലുകൾ ഇരുണ്ട വായുവിൽ തണുത്ത ചിത്രങ്ങൾ വരച്ചു വയ്ക്കുന്നു, താഴെ പുഴ ഉറങ്ങാൻ തുടങ്ങുന്നു, മന്ദഗതിയിലായ സ്പന്ദനത്തോടെ താഴ്വര അതിനെ നീണ്ടൊരു നെടുവീർപ്പാൽ താരാട്ടുപാടുവാൻ തുടങ്ങുന്നു, ഋതുക്കൾക്കിടയിലെ ഇടവേളകളിൽ സന്ധ്യ തങ്ങി നിൽക്കുന്നു, ലോലമായ നിശബ്ദത. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം അഞ്ജനാബായി മാൽപേക്കർ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കുന്നത് മിത്രങ്ങളിൽ നിന്നല്ല, ശത്രുക്കളിൽ നിന്നാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസൈ റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവേർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിലെ പങ്കാളിത്തം യോഗം വിലയിരുത്തും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലൻഡിലെത്തും. 40 വർഷത്തിനുശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ജോധ്പൂർ വിമാനത്താവളത്തിൽ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രതിവർഷം 20 ലക്ഷത്തോളം യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ 2ാം ഘട്ടത്തിന്റെ കറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3,880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4,822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്ന അമർനാഥ് തീർത്ഥാടനം അടുത്ത മാസം 28-നാണ് സമാപിക്കുക. രാജ്യത്തിന്റെ ആത്മീയ പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും സുപ്രധാന അധ്യായമാണ് വർഷം തോറുമുള്ള അമർനാഥ് യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിൽ അമർനാഥ് യാത്ര നടത്തുന്നവർക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. തീർത്ഥാടന വേളയിൽ ശുചിത്വവും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും യാത്രാ ചെലവിന്റെ 10% പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി ചെലവഴിച്ച് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കണമെന്നും പ്രധാനമന്ത്രി തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന 3 ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ബാക്ക് BMS, ഇപ്പോക്ക് IIN, ലോസിഗി എന്നീ ആപ്പുകൾക്കെതിരെയാണ് ഐടി മന്ത്രാലയത്തിന്റെ നടപടി. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം വിദൂരത്തിരുന്ന് തടസ്സപ്പെടുത്താൻ ഈ ആപ്പുകൾ വഴി സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം ഇടപെട്ടത്. ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇമെയിൽ വിലാസം സൌജന്യമായി പുതുക്കാൻ സൌകര്യമൊരുക്കി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ജൂലൈ 1 മുതൽ 6 മാസത്തേക്കാണ് സേവനം ലഭ്യമാകുക. ആധാർ ആപ്പിൽ സേവനമാരംഭിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ 2.5 ലക്ഷത്തിലധികം ആളുകൾ ഇമെയിൽ വിലാസം അപ്ഡേറ്റ് ചെയ്തതായി ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് 4 ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്ത് മത്സരം നടക്കും. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോവെർദിയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം നാളെ നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന 1-ാം മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാടിൽ മാറ്റമില്ലാത്ത പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി ഇന്ത്യ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉടൻ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്ന് ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്തതായുള്ള റിപ്പോർട്ടുകളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വെനസ്വേലൻ അധികൃതരോട് ആവശ്യപ്പെട്ടതായി ശ്രീ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
3: We have taken up the matter with Venezuelan authorities with a request to urgently investigate the matter. Question regarding IWT, India's position on the Indus Waters Treaty is consistent. IWT stands in abeyance in response to Pakistan's continued sponsorship of cross-border terrorism.
0: വാർത്താ വാർത്തേതര വിഭാഗങ്ങളിലെ ടെലിവിഷൻ റേറ്റിംഗുകൾ പ്രസിദ്ധീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിലിന് കേന്ദ്ര നിർദ്ദേശം. 2026 ടെലിവിഷൻ റേറ്റിംഗ് നയപ്രകാരം ലൈസൻസ് പുതുക്കുന്നതുവരെയാണ് നിയന്ത്രണം. പുതിയ നിബന്ധനകൾ പാലിച്ച് ലൈസൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെ റേറ്റിംഗ് നടത്തരുതെന്ന് ബാർക്കിന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകി. പ്രതിരോധ സേനയുടെ യുദ്ധസന്നദ്ധത ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് 52,000 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികൾ വാങ്ങാനുള്ള നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ. കരസേനയ്ക്കായി ആകാശ് തരംഗ് ആന്റി ഡ്രോൺ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം, മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ, ഇടത്തരം ദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം, അതിഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനം തുടങ്ങിയവ വാങ്ങുന്നതിനാണ് അനുമതി. നാവികസേനയ്ക്കായി നിരീക്ഷണം, രഹസ്യവിവരശേഖരണം എന്നിവയ്ക്കുള്ള ഫിക്സഡ് വിംഗ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്യൂഡോ സാറ്റലൈറ്റ്, കപ്പലിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളില്ല വ്യോമ സംവിധാനം എന്നിവയ്ക്കും അംഗീകാരം ലഭിച്ചു. സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സ്റ്റീൽ മന്ത്രാലയം 9 ന്യൂഡൽഹിയിൽ തുറന്ന ചർച്ച നടത്തും. അന്നേ ദിവസം രാവിലെ 11 മുതൽ വൈകുന്നേരം 5 വരെ കമ്പനികൾക്കും അസോസിയേഷനുകൾക്കും സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓപ്പൺ ഹൌസിൽ അവതരിപ്പിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. മിസോറാമിലെ കാഴ്ചപരിമിതരായ വ്യക്തികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരും ടൊയോറ്റ കിർലോസ്കർ മോട്ടോറും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. മിനക്കോയിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യക്ഷേമ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ലാൽ റിൻപുയിയുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. 16-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായി പഞ്ചായത്തീരാജ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്തീരാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി 435,236 കോടി രൂപ ശുപാർശ ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. 15-ാം ധനകാര്യ കമ്മീഷന് കീഴിലുള്ള 5 വർഷത്തെ വിഹിതത്തേക്കാൾ ഏകദേശം 84% വർധനയാണ്.

വിഭവങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദി മത്സരം നാളെ പുലർച്ചെ 3:30.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം നഖങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന വയലാർ, സംഗീതം നിർവഹിച്ചത് ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം സേതുബന്ധനം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസും സംഘവും.

0: அனைக்கும் நூற்றாண்டு.
1: സുറുമയിട്ട കണ്ണുകൾ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

ചിത്രം തച്ചോളി മരുമകൻ ചന്തു. രചന പി ഭാസ്കരൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി. ആലാപനം കെ ജെ യേശുദാസ്.

സല്ലാപം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് കൈതപ്രം, സംഗീതം ജോൺസൺ, ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.

അഴകിയ രാവണൻ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചന നിർവഹിച്ചത്. വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം സുജാത മോഹൻ.

അടുത്ത ഗാനം കാബൂളിവാല എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് ബിച്ചു തിരുമല. സംഗീതം SP വെങ്കടേഷ്. ആലാപനം KJ യേശുദാസ്.

എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, ഈണം എം ജി രാധാകൃഷ്ണൻ, ചിത്രം

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം മണിച്ചിത്ര താഴെ എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം കെ ജെ യേശുദാസ്, രചന മധുമുട്ടം, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചന നിർവഹിച്ച് എസ് ബാലകൃഷ്ണൻ ഈണമിട്ട ഗാനമാണ് അടുത്തത്. ആലാപനം കല്യാണി മേനോനും സംഘവും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മൊഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് പ്രശസ്ത ചിത്രകാരി ടി കെ പത്മിനിയെ കുറിച്ച് കേൾക്കാം. ടി കെ പത്മിനി, പ്രശസ്ത ഇന്ത്യൻ ചിത്രകാരി, മലയാളി. തിരൂർ താലൂക്കിൽ പഴയ പൊന്നാനി തവനൂർ വില്ലേജിൽ കോഴിക്കോട് കാടഞ്ചേരി തറവാട്ടിൽ ജനിച്ചു. 1940 മെയ് 12 കുട്ടിക്കാലത്തെ ചിത്രകലയോട് തോന്നിയ ആഭിമുഖ്യത്തെ പരമാവധി പ്രോത്സാഹിപ്പിച്ചത് അമ്മാവൻ ടി കെ ദിവാകര മേനോൻ. പെൺകുട്ടികളെ പൊതുവെ വിദ്യാഭ്യാസത്തിന് അയക്കാതിരുന്ന കാലത്താണ് പത്മിനിയെ SSLC വരെ പഠിപ്പിച്ചത്. തുടർന്ന് ചിത്രകല പഠിപ്പിക്കാനുള്ള സാമ്പത്തികാവസ്ഥ വീട്ടിലില്ലാതിരുന്നതുകൊണ്ട് ദിവാകര മേനോൻ ഇക്കാര്യം ഇടശ്ശേരിയോട് പറയുന്നു. ഇടശ്ശേരി പത്മിനിയെ തൻ്റെ വീട്ടിൽ നിർത്തി ദേവസി മാസ്റ്ററെ അവിടെ വരുത്തി ചിത്രകല പഠിപ്പിക്കുകയായിരുന്നു.

ചിത്രകലയോടുള്ള അദമ്യമായ താല്പര്യം പത്മിനിയിൽ വളർന്നുകൊണ്ടേയിരുന്നു. ദിവാകര മേനോന്റെ ഇടപെടലിനെ തുടർന്ന് കെ എം വാസുദേവൻ നമ്പൂതിരി പത്മിനിയെ ചിത്രകല പഠിപ്പിക്കാനെത്തുന്നു. ആധുനിക ലോക ചിത്രകലയെക്കുറിച്ച് പഠിച്ചു വന്ന നമ്പൂതിരി പത്മിനിയുടെ ചിത്രകലാ സങ്കല്പത്തെ തന്നെ മാറ്റിമറിച്ചു. വാൻഗോഗും സെസാനും പിക്കാസോയും ഒക്കെ എപ്രകാരമാണ് ചിത്രകലയെ സമീപിച്ചതെന്ന് പത്മിനി മനസ്സിലാക്കി.

ചിത്രകല നേരം പോക്കിനുള്ളതല്ലെന്നും ഗൗരവമായ വിഷയമാണെന്നും പത്മിനി തിരിച്ചറിഞ്ഞു. മദ്രാസിൽ പോയി ചിത്രകല പഠിക്കണമെന്ന് ടി കെ പത്മിനിക്ക് വലിയ താല്പര്യമായി. പക്ഷേ തടസ്സങ്ങൾ ധാരാളമായിരുന്നു. പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന നായർ തറവാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് മദ്രാസിൽ പഠിക്കാൻ അയക്കുക എന്നത് ചിന്തിക്കാൻ കഴിയുമായിരുന്ന കാലമായിരുന്നില്ല അത്. വീടിനകത്തു നിന്നുപോലും വലിയ എതിർപ്പുകളുണ്ടായി. പക്ഷേ ആ പ്രതിസന്ധികളെല്ലാം പത്മിനിക്ക് തരണം ചെയ്തേ തീരൂ. അത്രത്തോളം അഭികാമ്യതയായിരുന്നു ചിത്രകലയോടവർക്ക്. പത്മിനിയുടെ കഴിവുകളിൽ വിശ്വാസമുണ്ടായിരുന്ന ദിവാകരമേനോൻ ഒന്നിനുമൊരു തടസ്സവും നിന്നില്ല.

എം വി ദേവന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ആധുനിക ചിത്രകലയുടെ പ്രദർശനം നടക്കുന്ന സമയം. അത് കാണാൻ അമ്മാവിനോടൊപ്പം പത്മിനി കോഴിക്കോടെത്തി. യാത്രയിൽ നേരത്തെ വരച്ച കുറച്ച് ചിത്രങ്ങൾ കൂടി കരുതിയിരുന്നു. ചിത്രങ്ങൾ കണ്ട എം വി ദേവൻ അവ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തി. അതൊരു വലിയ അംഗീകാരമായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് കോഴിക്കോട്ട് നിന്ന് കുറ്റിപ്പുറത്തേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവസാനത്തെ തീവണ്ടിയും പോയി എന്നറിയുന്നത്. ഇതറിഞ്ഞ ആർട്ടിസ്റ്റ് നമ്പൂതിരി പൂമുള്ളി നമ്പൂതിരിയുടെ കാറിൽ അവരെ കയറ്റി അയക്കുന്നു. ചിത്രകല കലകളുടെ രാജകലയാണെന്ന് പൂമുള്ളി പറയുന്നു. അതുകൊണ്ട് മദ്രാശിയിൽ പോയി പഠിക്കണമെന്ന് പൂമുള്ളി പ്രോത്സാഹിപ്പിച്ചു. അത് ചിത്രകലയോടുള്ള അവരുടെ ആഭിമുഖ്യത്തെ കൂടുതൽ തീവ്രമാക്കി. ആ സമയത്ത് മദ്രാശിയിലുണ്ടായിരുന്ന എം ഗോവിന്ദന്റെ സഹായത്തോടെ 1961 ടി കെ പത്മിനി മദ്രാശി സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിൽ പ്രവേശനം നേടി. കെ സി എസ് പണിക്കരായിരുന്നു പ്രിൻസിപ്പൽ. റോയ് ചൗധരിയെ പോലെയുള്ള പ്രതിഭാധനരായ അധ്യാപകരുടെ ശിക്ഷണം. കനായി കുഞ്ഞിരാമൻ ആ സമയം അവിടെ സീനിയർ വിദ്യാർത്ഥിയായിരുന്നു.

പഠനകാര്യത്തിൽ കർക്കശമായ അച്ചടക്കം കാണിച്ച വിദ്യാർത്ഥിനിയായിരുന്നു ടി കെ പത്മിനി. ചിത്രകല അഭ്യസിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. നിറങ്ങളുടെ തിരഞ്ഞെടുപ്പിലും ഉപയോഗത്തിലും പത്മിനിക്ക് സ്വന്തം തീരുമാനങ്ങളുണ്ടായിരുന്നു. പത്മിനി ആദ്യമായി എണ്ണച്ചായത്തിൽ വരച്ച ചിത്രമായിരുന്നു ദുഃഖം എന്ന പെയിന്റിംഗ്.

1965 ടി കെ പത്മിനി 1st റാങ്കോടെ പെയിൻറ്റിങ്ങിൽ ഡിപ്ലോമ നേടി. പഠനത്തിന് ശേഷം മദ്രാസിൽ തന്നെ ധാരാളം സ്കൂളുകളിൽ ചിത്രകലാ അധ്യാപികയായി പ്രവർത്തിച്ചു. 1968 സഹപാഠിയായ കെ ദാമോദരനുമായുള്ള വിവാഹം. 1969 മദ്രാസി ബ്രിട്ടീഷ് കൗൺസിലിൽ ക്രിയേറ്റീവ് ആർട്ട് ഹോം സംഘടിപ്പിച്ച പ്രദർശനത്തിൽ പത്മിനിയുടെ പട്ടം പറത്തിക്കുന്ന പെൺകുട്ടി എന്ന ചിത്രവുമുണ്ടായിരുന്നു. ഇതായിരുന്നു പത്മിനി അവസാനമായി വരച്ച ചിത്രം.

1969 മെയ് ആദ്യവാരം പൂർണ്ണ ഗർഭിണിയായ പത്മിനിയെ പ്രസവത്തിനായി കാടഞ്ചേരിയിലേക്ക് കൊണ്ടുവന്നു. തറവാട്ടിൽ വന്ന പത്മിനി ഇടശ്ശേരിയെ കാണാൻ നിറവയറുമായി ചെന്നു. ഇടശ്ശേരിയെയും ജാനകിയമ്മയെയും കണ്ടതിൻ്റെ നിർവൃതിയായിരുന്നു പത്മിനിക്ക്. തിരികെ വീട്ടിലെത്തിയ ശേഷം അമ്മാവൻ തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ മുല്ലപ്പൂമാല കോർത്ത് അമ്മായിക്ക് കൊടുത്തയക്കാനും പത്മിനി മറന്നില്ല.

അകാലത്തിൽ മരണത്തിന്റെ മേഘപടങ്ങളിലേക്ക് മറഞ്ഞ ഒരു വെള്ളിനക്ഷത്രം. കാടഞ്ചേരി തറവാട്ട് വളപ്പിലെ തെക്കേ മൂലയിൽ ഇത്തിരി മണ്ണിൽ ഇല്ലിക്കൂട്ടങ്ങൾക്കും കുറ്റിക്കാടുകൾക്കുമിടയിൽ കാട്ടുപൂക്കളുടെ ലാളനയേറ്റ് അന്ത്യവിശ്രമം കൊള്ളുമ്പോഴും ടി കെ പത്മിനിയുടെ ചിത്രരചനകളെ തിരിച്ചറിയാനും ആദരിക്കാനും അന്വേഷണാത്മകമായി കാലമോടിയെത്തുന്നു.

കാലമാണ് ഏതു കലയുടെയും മാറ്റുരച്ചു നോക്കുന്നത്. 6 ദശകങ്ങൾക്കിപ്പുറവും പത്മിനിയുടെ ചിത്രങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുവെങ്കിൽ അത് അത്രമേൽ സർഗാത്മകമായതുകൊണ്ടാണ്. ഞാൻ വരയ്ക്കുന്നത് എന്റെ സ്വന്തം ലോകത്തെയാണെന്ന് ടി കെ പത്മിനി എഴുതിയിട്ടുണ്ട്. കലയുടെ വലിയ ലോകത്ത് ഒറ്റയ്ക്ക് പറന്ന പക്ഷി, അത് അനന്തമായ ആകാശവീഥികളിലേക്ക് കാലമെത്തുന്നതിനു മുൻപേ പറന്നു പറന്നു പോവുകയും ചെയ്തു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. കർത്തവ്യബോധത്താൽ പ്രചോദിതമാകാത്ത അവകാശബോധം വ്യർത്ഥമാണ്. അങ്ങനെ പറഞ്ഞാൽ വലിയ തത്വശാസ്ത്രമായി പോയി അല്ലേ? കർമ്മത്തിൽ അഭിരമിക്കുന്ന ആളിന് മാത്രമേ അവകാശം ചോദിക്കാനുള്ള അവകാശമുള്ളൂ. അതായത് ജോലി ചെയ്ത് ജീവിക്കണം എന്നർത്ഥം. ജോലിയെടുത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അയാളുടെ ശിരസ് ഉയർന്നു തന്നെ നിൽക്കും. വൈകും വരെ ജോലിയെടുത്ത് വീട്ടിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി കൂടെയുള്ളവരോട് വർത്തമാനം പറഞ്ഞിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ സുഖം ഒരു പ്രത്യേക സുഖമാണ്. അനുഭവിച്ച് മാത്രം അറിയേണ്ടതായ സുഖം. ഏറ്റവും കൂടുതൽ ഈ സുഖം അനുഭവിച്ചറിയുന്നത് കൂലിപ്പണിക്കാരാണ്, ചുമട്ട് തൊഴിലാളികളാണ്, ഈ ലോകത്തെ ഇങ്ങനെ നിലനിർത്തുന്ന നിർമ്മാണ തൊഴിലാളികളാണ്. ഒരു പാട്ട് കേട്ടാലോ?

അനാഥരും അഗതികളും ആഹാരത്തിനായി കേഴുന്ന കുഞ്ഞുങ്ങളും ഉള്ള ലോകം സ്വതന്ത്രമോ സംതൃപ്തിജനകമോ ആയിരിക്കില്ല. ഏതൊരു നാട്ടിലാണോ സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും ഭയരഹിതമായി, അതായത് പേടിയില്ലാതെ ജീവിക്കുന്നത്, ആ നാട് ഭരിക്കുന്ന രാജാവ് ഉത്തമനായ ഭരണാധികാരിയായിരിക്കും. സ്തുതിഗീതത്തിൽ ഭ്രമിക്കുന്ന ഭരണാധികാരി രാജ്യത്തെ നശിപ്പിക്കും, അതായത് വൈതാളിക വാണികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഭ്രമിക്കുന്ന ഭരണാധികാരി. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ആർക്കും ഭയമില്ലാത്ത നാട് ഭരിക്കുന്ന ഭരണാധികാരി ക്രിമിനലായിരിക്കും. വിമർശിക്കുന്നവരെ ശിക്ഷിക്കുന്ന ഭരണാധികാരി ബാലിശ വ്യക്തിത്വമുള്ള ആളായിരിക്കും. ഒരു പാട്ട് കേട്ടാലോ?

0: പുസ്തകം കൂട്ടിനുണ്ടെങ്കിൽ വ്യർത്ഥതാബോധമുണ്ടാവില്ല, ബോറടിയും ഉണ്ടാവില്ല. വായനയേക്കാൾ സമയം പോകുന്ന മറ്റെന്തു വിനോദമാണുള്ളത്? ഈ ലോകത്ത് ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം എന്തായിരിക്കും? സംശയമെന്ത്? പുസ്തകം തന്നെ. ഈ അടുത്ത കാലത്ത് വി ഷിനിലാലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ആ നാട് അദ്ദേഹത്തെ ആദരിച്ചു. എങ്ങനെയെന്നറിയുമോ? നാട്ടുകാർ മുഴുവൻ ഷിനിലാലിൻ്റെ പുസ്തകങ്ങൾ വാങ്ങി. 1,50,000 രൂപയുടെ പുസ്തകങ്ങൾ എഴുത്തുകാരൻ കയ്യൊപ്പിട്ട് ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച. കൊച്ചു കേരളത്തിൽ ഇതുപോലൊരു സ്വീകരണ ചടങ്ങ് വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു പാട്ട് കേട്ടാലോ?
1: വേനൽ പക്ഷി തേങ്ങി പാടി ചെല്ലക്കൂടും കുഞ്ഞും പോയി.

0: സുഖതമീ രാത്രി.
1: വിമർശനം ആരെക്കുറിച്ചുമാവാം, വ്യക്തിപരമായ വിരോധമോ സ്വാർത്ഥതയോ അതിൻ്റെ പിന്നിലുണ്ടായിക്കൂടാ എന്ന് മാത്രം. സാഹസികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ. അവശരെ സഹായിക്കണം, പക്ഷേ അത് പറഞ്ഞു നടക്കരുത്, അതിന് പ്രതിഫലം വാങ്ങിക്കുകയും അരുത്. പഠിച്ചുണ്ടാകുന്ന അറിവ് ആവശ്യമാണ്. അനുഭവങ്ങൾ നൽകുന്ന അറിവിൻ്റെ ഊഷ്മളതയും സ്ഥായീഭാവവും ഒന്ന് വേറെ തന്നെയാണ്. നാളെ എന്തു ചെയ്യും എന്നുത്കണ്ഠപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലത് ഇന്ന് ചെയ്യാവുന്നത് ചെയ്യുകയും നാളെ നാളത്തെ കാര്യം എന്ന് ഉറപ്പോടെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ്. അല്ലേ? ഒരു പാട്ട് കേട്ടാലോ.

അകന്ന് നിശബ്ദനായി നിൽക്കുമ്പോൾ, പിന്നറ്റത്ത് പോയിരിക്കുമ്പോൾ, അങ്ങനെ ഇരുന്ന് അരങ്ങിലെ കളികൾ കാണുന്നത് അതൊരു രസമാണ്. ചിരിക്കാൻ ഏറെ വക കിട്ടും, ആരോഗ്യവും ഉണ്ടാകും. ഈ സമൂഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്കവരും പാവപ്പെട്ട ഒരു ജീവിതം വല്ല വിധേനയും ജീവിച്ചു തീർക്കുകയാണ്. കുറച്ചുപേർ അങ്ങനെയല്ല, അടിപൊളിയായി ജീവിക്കുകയാണ്. എങ്ങനെയാണ്, ഏതാണ് വേണ്ടത് എന്ന് അവരവരല്ലേ തീരുമാനിക്കേണ്ടത്. ഒരു പാട്ട് കേട്ടാലോ?

നമ്മുടെ ചെറിയ കുറവുകളിൽ പോലും അമിതമായി ഉപദേശിക്കുന്നവരുണ്ട്. അവരെ സൂക്ഷിക്കണം. അവർ നമ്മുടെ വീഴ്ചകളിൽ ആനന്ദിച്ചു എന്ന് വരും. ഇത് അത്ര കണ്ട് ശാസ്ത്രീയമായ ഒരു കാര്യമൊന്നുമല്ല, അനുഭവങ്ങളിൽ നിന്ന് തോന്നിയ ഒരു കാര്യം മാത്രമാണ്. ഒരു പാട്ട് കേട്ടാലോ?

അതെ, ദൈവമുണ്ട് എന്ന് തന്നെ വിചാരിക്കും. മീനുകൾ പ്രാർത്ഥിക്കുന്നു, ഇന്ന് ഞങ്ങളുടെ മേൽ വലകൾ വന്ന് വീഴരുതേ എന്ന്. വലക്കാർ പ്രാർത്ഥിക്കുന്നു, ഇന്ന് ചാകരയായി മീനുകൾ കിട്ടണേ എന്ന്. ദൈവം എന്തു ചെയ്യും? ആകെ ധർമ്മസങ്കടത്തിലാവും. തന്നെ ഇരയാക്കാനെത്തിയ പരുന്തിൽ നിന്ന് പ്രാവ് രക്ഷപ്പെട്ട് ശിബി ചക്രവർത്തിയുടെ അരികിലെത്തിയ കഥ കേട്ടിട്ടുണ്ടോ? പ്രാവ് അഭയം ചോദിച്ചു. പരുന്തു പറഞ്ഞു, രാജാവേ, എൻ്റെ ഇരയെയാണ് അങ്ങ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. രാജാവ് അന്നം തരേണ്ടവനാണ്, മുടക്കേണ്ടവനല്ല, തടയേണ്ടവനല്ല. പ്രാവ് പറഞ്ഞു, എന്നെ വിട്ടുകൊടുക്കരുത്, പ്രാണൻ രക്ഷിക്കേണ്ട കർത്തവ്യം രാജാവിനുണ്ട്. അഭയം തന്ന ആളാണങ്ങ്, എന്നെ മരണത്തിന് വിട്ടുകൊടുക്കരുത്. ശിബി ചക്രവർത്തി ധർമ്മസങ്കടത്തിലായി. പ്രാവിൻ്റെ തൂക്കം മാംസം തുടയിൽ നിന്ന് അറുത്തെടുത്ത് പരുന്തിന് നൽകി എന്ന് കഥ. പക്ഷേ ഇത് കുറേ വട്ടം ആവർത്തിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സ്വന്തം ശരീരം തന്നെ പരുന്തുകൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നേനെ. രാജാവിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

ക്രൂരതകളും തിക്തതകളും ജീവിതം പല വഴിത്തിരിവുകളിൽ നിന്നും വെച്ചു നീട്ടുന്നു. പക്ഷെ എവിടെ നിന്നോ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് കരുണയും സ്നേഹവും ലഭ്യമാവുകയും ചെയ്യും. ആ സമയം നേരത്തെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മറന്നുപോവുകയും ചെയ്യുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവ പാഠമാണത്. ഒരു പാട്ട് കേട്ടാലോ?

ഏത് ഉത്തരവാദിത്വവും എത്ര തന്നെ ഭാരിച്ചതായാലും ഏറ്റെടുത്ത് നടത്തണം. തനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടെ കൂടെ ഓർക്കുന്നത് നല്ലതാണ്. വലിയവനെന്നും ചെറിയവനെന്നുമുള്ള വ്യത്യാസം പ്രവൃത്തികളിലോ ചിന്തകളിലോ ഉണ്ടാകരുത്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: പൊതു സ്വഭാവമുള്ള ഏത് കാര്യത്തിനും തീരുമാനമെടുക്കേണ്ടത് അഭിപ്രായ സമന്വയത്തിലൂടെയാകണം. ലളിത ജീവിതവും ഉയർന്ന ചിന്തയും മറ്റെന്തിനേക്കാളും മാനസിക സുഖം തരുന്നു. മറ്റുള്ളവരുടെ വേദന കുറച്ചെങ്കിലും അകറ്റാൻ കഴിയുക, അല്ലെങ്കിൽ മനസ്സിലാക്കാനെങ്കിലും കഴിയുക, അതൊരു വലിയ കാര്യമാണ്. വിനയമാകട്ടെ എൻ്റെ കിരീടം എന്ന് പറഞ്ഞത് ടാഗോറാണ്. സർഗാത്മകമായ ആത്മവിശ്വാസം കൊണ്ട് ശിരസുയർന്നു നിൽക്കുന്നത് വിനയമില്ലായ്മയുമല്ല. സ്വന്തം ആശയങ്ങളുടെ കാര്യത്തിൽ ഏതൊരു വ്യക്തിയും ശാന്തമായും ദൃഢമായും സ്വപ്രത്യയ സ്ഥൈര്യം കാണിക്കേണ്ടതുണ്ട്. സ്വപ്രത്യയ സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഉറച്ചു നിൽക്കാനുള്ള കഴിവ് എന്നേ ഉള്ളൂ അർത്ഥം. ഒരു പാട്ട് കേട്ടാലോ?

കരുതുവതിഹ ചെയ്യവയ്യ, ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം. പരമഹിതമറിഞ്ഞുകൂടാ, ആയുസ്ഥിരതയുമില്ല, അതിനിന്ദ്യമീ നരത്തും. ആശാന്റെ വരികളാണ്. ആലോചിക്കുന്നത് ചെയ്യാനാവുന്നില്ല, ചെയ്യാൻ അനുവാദം ലഭിച്ചതിൽ ചിന്തയും നിൽക്കുന്നില്ല. ഈശ്വരഹിതം എന്തെന്നറിഞ്ഞുകൂടാ, ആയുസ്സിനാകട്ടെ സ്ഥിരതയുമില്ല. ജീവിതത്തെ ആകെ അങ്ങ് വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നതുപോലെയുണ്ട് അല്ലേ? ഒരു പാട്ട് കേട്ടാലോ.

നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടല്ല നമ്മൾ ജനിച്ചത്, അല്ലേ? ജനിച്ചതിന് ശേഷമായാലും ആഗ്രഹിച്ചതുപോലെ ജീവിക്കാനും ആയിട്ടില്ല, ആഗ്രഹിച്ചാലും മരിക്കാതിരിക്കില്ല. അപ്പോൾ ആഗ്രഹത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതുകൊണ്ടാവും ആഗ്രഹങ്ങൾ ദുഃഖത്തിൻ്റെ അടിസ്ഥാനമെന്ന് ബുദ്ധൻ പറഞ്ഞത്. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ആഗ്രഹിക്കാതിരിക്കാൻ ആർക്കാണ് കഴിയുക? ജീവിതത്തെ നിലനിർത്തുന്നത് തന്നെ ആഗ്രഹങ്ങളാണെന്ന് തോന്നിപ്പോകും, അല്ലേ? തത്വശാസ്ത്രങ്ങളൊക്കെ പറയാൻ എളുപ്പമാണ്, ആഗ്രഹിക്കാതിരിക്കാൻ മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് സാധാരണവും ലളിതവുമായി ജീവിക്കുന്നവർക്ക് ആഗ്രഹങ്ങൾ ഒരു കാര്യം തന്നെയാണ്, സംശയമില്ല. ഒരു പാട്ട് കേട്ടാലോ?

നമ്മൾ ജനിക്കുന്ന സമൂഹത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. ഞാൻ ഇവിടെ ആയിരുന്നില്ല, മറ്റെവിടെയോ ആയിരുന്നു ജനിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവർ ആ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കും, സമൂഹത്തോട് പുച്ഛമുണ്ടാകും. ഇങ്ങനെ സമൂഹത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നതിന് കാരണം അതിലെ വൈകൃതങ്ങളുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. നോക്കൂ, സമൂഹത്തിലെ വൈകൃതങ്ങളുമായി പൊരുത്തപ്പെടാനല്ല ശ്രമിക്കേണ്ടത്. തിരുത്താനാവുന്നത് ചെയ്യാം, അല്ലാത്തത് വിട്ടേക്കൂ. നമ്മുടെ സ്വഭാവത്തെയും വീക്ഷണത്തെയും നിയന്ത്രിക്കുന്നതിൽ സമൂഹം ചെലുത്തിയ ഏറെ നല്ല കാര്യങ്ങളുണ്ട്, അത് കാണാൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനം, അല്ലാതെ സമൂഹത്തെ കുറ്റപ്പെടുത്തുകയല്ല. സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. എന്നാലല്ലേ കർമ്മനിരതമായി പ്രവർത്തിക്കുവാനാകൂ, ഈ സമൂഹത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാനാകൂ. അതുകൊണ്ട് ഈ രാത്രി സുഖമായി ഉറങ്ങാം. ശുഭനിദ്ര. സ്നേഹപൂർവം, മധുജ.